ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 6, കൊല്ലവർഷം 1202, ചിങ്ങം 12, 2026 ഓഗസ്റ്റ് 28 വെള്ളിയാഴ്ച. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 38 സെക്കൻഡും. 101.9 MHz എഫ് എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ഇപ്പോൾ സുഭാഷിതം നീലേശ്വരം സദാശിവൻ അവതരിപ്പിക്കുന്നു.
1: ഇന്ന് ചിങ്ങത്തിലെ ചതയദിനം, ശ്രീനാരായണ ഗുരു മഹാജയന്തി. സമ്മേളനവും ആഘോഷവും വേണ്ടുവോളമുള്ള പുണ്യദിവസം. ഗുരുദേവ ദർശനങ്ങൾ എത്രമാത്രം നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ചിന്തിക്കാനുള്ള സന്ദർഭമാണ്. ശ്രീനാരായണ ഗുരു അരുളിയതൊക്കെയും വിവേകമുള്ള ആർക്കും പാലിക്കാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തെ ആത്മീയാചാര്യനായി മാത്രം കാണുന്നത് അഭികാമ്യമല്ല. സമ്പൂർണ്ണ മനുഷ്യനും വിശ്വപൗരനും വിശ്വഗുരുവുമാണ്. ഗുരുദേവൻ്റെ ചില വീക്ഷണങ്ങൾ വിസ്മരിച്ചവരുണ്ട്. അതിലൊന്ന് കാർഷിക വൃത്തിയുടെ കാര്യമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആഹാരം അനിവാര്യമാണല്ലോ. ആ കാഴ്ചപ്പാടിൽ കൃഷിയെ ഏറ്റവും മഹത്തരമായ തൊഴിലായി അംഗീകരിക്കുകയും ഗുരുദേവൻ നല്ല കർഷകനായി മണ്ണിൽ അധ്വാനിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. കൃഷിപ്പണി ഈശ്വരാരാധന പോലെ പവിത്രമെന്ന് വിശ്വസിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പരിസരത്തും ശിവഗിരി മഠത്തിന് സമീപവും ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തമായി കൃഷി ചെയ്ത് മാതൃക കാണിച്ചു. ഈ പുണ്യകേന്ദ്രങ്ങൾ ഇന്ന് കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാണ്. മരം മുറിക്കരുതെന്നും അനിവാര്യമായി മുറിക്കേണ്ടി വന്നാൽ ഒന്നിന് പകരം 10 മരം വച്ച് പിടിപ്പിക്കണമെന്നും യാത്രാവേളയിൽ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ വൃക്ഷത്തൈ നടണമെന്നും അവയെ പരമാവധി പരിപാലിക്കണമെന്നും ഗുരു ആഹ്വാനം ചെയ്തു. സർവമത സമ്മേളനത്തോടനുബന്ധിച്ച് 1924 ശിവഗിരിയിൽ കാർഷിക വ്യാവസായിക പ്രദർശനം നടത്തിയത് ഗുരുവിൻ്റെ ഈ വിഷയത്തിലുള്ള ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണ്. ആധുനിക കൃഷി സമ്പ്രദായം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, കലാപഠനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വ്യവസായം, കൈത്തൊഴിൽ, ജീവിത സ്വയം പര്യാപ്തത, ഇവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗുരുദേവൻ സ്വപ്നം കണ്ട സർവസമത്വ ദർശനം നമുക്കിനിയും അകലെയാണ്. ലോകമേതറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുഴിത്തൻ കുടുംബക്കാർ എന്ന കവിവാക്യം ഗുരുദേവനെ സംബന്ധിച്ച് അന്വർത്ഥമാണ്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ആചാര്യനാണ് അദ്ദേഹം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ സന്ദേശം, ഏകലോകം എന്ന വിശാലമായ ആശയവും സാർവലൗകികത്വവും വിളംബരം ചെയ്യുന്നു. സർവരംഗത്തും ഗുരുദേവൻ സമത്വം ആഗ്രഹിച്ചു. വിദ്യ കൊണ്ട് പ്രബുദ്ധരും സ്വതന്ത്രരുമാകാനാണ് ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്. സന്യാസ ജീവിതം നയിച്ച ഗുരുദേവൻ മൂല്യാധിഷ്ഠിത കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു. വിവാഹ ചടങ്ങ് ലളിതമായിരിക്കണമെന്നും കുട്ടികളെ കരുതലോടെ വളർത്തണമെന്നും ധർമ്മമാർഗത്തിൽ മാത്രം ജീവിക്കണമെന്നും ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു. ഈ ഗുരുദർശനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് ഈ പുണ്യദിനത്തിൽ പ്രത്യാശിക്കാം.
0: സുഭാഷിതം അവതരിപ്പിച്ചത് നീലേശ്വരം സദാശിവൻ. ആകാശവാണി അനന്തപുരി എഫും 101.9. സമയം 6 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. രാജ്യത്തെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137-ാം പതിപ്പ്

മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി സി.പി. രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 ഉത്രാട ദിനം വരെ ലഭിച്ച കണക്കാണിത്. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഇടുക്കി പൂപ്പാറ തലക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ തോട്ടം തൊഴിലാളി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ കൊച്ചി ധനുഷ്കോടി ദേശീയപാത ഉപരോധിച്ചു. കൊല്ലപ്പെട്ട ബോഡിനായ്ക്കന്നൂർ സ്വദേശി ഒച്ചത്തെയവരുടെ കുടുംബത്തിന് ഗവൺമെന്റ് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. പ്രധാന വാർത്തകളിനി 8 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ ശ്രദ്ധിക്കാം. ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്നിന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി, ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം ആലാപനം ജി ശ്രീറാം, ഉദയഗീതം ഉദയ് രാമചന്ദ്രൻ, കോഴിക്കോട് എം കെ പ്രശാന്ത് എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന് ആരണ്യകം ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഗ്രാമകേരളം, തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 123 ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. മൂകാംബിക വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു രാജേഷ് ഏവൂർ. 10:30 റീഗൽ ജുവല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, ശേഷം സഞ്ചാരി തുടരും. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. തിരൈപ്പൂക്കൾ. 12:02 നവമാധുരി. 12:40 പ്രകാശധാര, പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ആവണി പൊന്നൂഞ്ഞാൽ, ചലച്ചിത്ര ഗാനരചയിതാവും കവിയുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുക്കുന്ന പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി. 2:02 വെള്ളി വെളിച്ചം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി. 3:00 ഹലോ സന്ദേശഗാനം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00 മഴവില്ല. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. 5:45 പണ്ട് പണ്ട് പണ്ട്. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, ഔഷധ സസ്യകൃഷിയുടെ മൂല്യവർദ്ധന സാധ്യതകൾ, ഡോക്ടർ സന്ധ്യ പി വി സംസാരിക്കുന്നു. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മെഹ്ഫിൽ. 9:30 സംഗീതസുധ, ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ പാടിയ ശ്രീനാരായണ ഗുരുകൃതികൾ. 10:30 നിശ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.7 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.2 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.7 മില്ലിമീറ്റർ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിപാടിയിലേക്ക്, ഉഷമലരിയിൽ ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ദൈവദശകം കേൾക്കാം. ആലപിക്കുന്നത് ജി ശ്രീറാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് ഉദയരാമചന്ദ്രൻ, കോഴിക്കോട് MK പ്രശാന്ത് എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. ഗുരുദേവ വൈഖരി നീളെ നയിക്കുമ്പോൾ എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം. ഗാനരചന NP ചന്ദ്രശേഖരൻ, സംഗീതം ഡോക്ടർ വാഴമുട്ടം B ചന്ദ്രബാബു, പാടിയത് ഉദയ് രാമചന്ദ്രൻ.

ചിങ്ങനിലാവ് മിഴിതുറന്നു, പൂമരച്ചില്ലകൾ പൂത്തുലഞ്ഞു. കോഴിക്കോട് എം കെ പ്രശാന്ത് പാടിയ ഗാനം. രചന ലതീഷ് കീഴാറ്റൂർ. സംഗീതം കരുവാറ്റ അനന്തകുമാർ.

0: ദുരന്തത്തിൽ മരണം 390 1468 പേരെ കാണാതായി. ഇതിൽ 290 ഇന്ത്യക്കാർ. കേരളത്തെ സാമൂഹിക നവോത്ഥാനത്തിന്റെ പുതുപാതയിലേക്ക് നയിച്ച ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തിയും അയ്യങ്കാളിയുടെ 163 ജയന്തിയും ഇന്ന് ആഘോഷിക്കുന്നു. രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന തിരക്കേറിയ 7 റെയിൽപാതകളായ ഡൽഹി ഹൗറ, ഹൗറ ചെന്നൈ, ചെന്നൈ മുംബൈ, മുംബൈ ഡൽഹി, ഡൽഹി ചെന്നൈ, മുംബൈ ഹൗറ, ഡൽഹി ഗുവാഹട്ടി എന്നിവ 4 വരിയാക്കാനുള്ള പ്രവൃത്തികൾ തുടങ്ങിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. മാനസികാരോഗ്യ ചികിത്സയ്ക്ക് നിർദ്ദേശിക്കുന്ന മരുന്നുകളായ ഫ്ലൂപെൻഡിക്സോൾ, സോപ്പിക്ലോൺ, ഗാബാപെൻഡിൻ, കാരിസോപ്രഡോൾ എന്നീ മരുന്നുകൾ കേന്ദ്ര ആരോഗ്യമന്ത്രാലയം ഷെഡ്യൂൾ 1 വിഭാഗത്തിലേക്ക് മാറ്റി. ഇതോടെ ഈ മരുന്നുകൾ ഡോക്ടറുടെ കുറിപ്പില്ലാതെ ഫാർമസിയിൽ നിന്ന് ലഭിക്കില്ല. ഇന്നലെ നടന്ന ഇന്ത്യ ശ്രീലങ്ക 2 ടെസ്റ്റ് സമനിലയിൽ. 2 മത്സരങ്ങളുള്ള പരമ്പര 1-0 ഇന്ത്യ സ്വന്തമാക്കി. പ്രഭാതഭേരി തുടരുന്നു.
1: വിശപ്പ് രഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി സാധാരണക്കാർക്ക് മിതമായ നിരക്കിൽ ഉച്ചഭക്ഷണം എത്തിച്ചിരുന്ന കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ മുമ്പ് 58 ഹോട്ടലുകൾ പ്രവർത്തിച്ചിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 19 മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. സബ്സിഡി നിർത്തലാക്കിയതും തദ്ദേശ സ്ഥാപനങ്ങളുടെ വാടക, വൈദ്യുതി ബിൽ സഹായങ്ങൾ മുടങ്ങിയതും പച്ചക്കറിയും പാചകവാതകവും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങളുടെ വില വർധനവുമാണ് ഹോട്ടലുകൾ പൂട്ടാൻ ഇടയാക്കിയത്. തൊഴിലാളികളും ദിവസവേതനക്കാരും ഉൾപ്പെടുന്ന ആയിരക്കണക്കിന് സാധാരണക്കാർക്ക് ആശ്വാസമായിരുന്ന ജനകീയ ഹോട്ടലുകൾ നേരിടുന്ന ഈ വെല്ലുവിളികളെക്കുറിച്ചാണ് ഇന്നത്തെ പ്രഭാതഭേരി ചർച്ച ചെയ്യുന്നത്. ജനകീയ ഹോട്ടലുകൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചും സബ്സിഡി പുനഃസ്ഥാപിക്കാനുള്ള നിർദ്ദേശങ്ങളെക്കുറിച്ചും വിശദീകരിക്കുകയാണ് പത്തനംതിട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ സിന്ധു അനിൽ.
2: കോവിഡ് കാലത്താണ് നമ്മുടെ ജനകീയ ഹോട്ടല് പ്രവർത്തനം ആരംഭിച്ചത്. അന്ന് ജനകീയ ഹോട്ടലില് ഒരു പൊതിക്ക് നമ്മൾ 20 രൂപ വെച്ചായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കത് നിർത്താൻ കാരണം സബ്സിഡി കൊടുക്കുന്നില്ല, അതാണ് നിലവിലുള്ള ഒരു കാര്യം. പക്ഷെങ്കിൽ ഇനിയും നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോട് സാധനങ്ങളുടെ വില വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ വില കൂടുകയും ചെയ്തപ്പോൾ നമുക്ക് ഈ 20 രൂപയ്ക്ക് ഈ ഫുഡ് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ജനകീയ ഹോട്ടലുകൾ പലയിടത്തും നിർത്തേണ്ടി വന്നിരിക്കുന്നത്. വൈദ്യുതിയൊക്കെ നമ്മൾ അന്ന് ഫ്രീ ആയിട്ടൊക്കെ ചെയ്തിരുന്നു, കോവിഡ് കാലത്ത് അങ്ങനെ കൊടുത്തിരുന്നു. ഇപ്പൊ നമുക്കത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കറണ്ട് ബില്ലും അടയ്ക്കണം, കെട്ടിട വാടക അടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. തന്നെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയിൽ പോകുന്നത് നല്ലതാണ്. പക്ഷെ സാധനങ്ങളുടെ വിലയും ഗ്യാസിന്റെ വിലയും താണു, വിലവർദ്ധനവിൽ നിന്നൊന്ന് മാറ്റം കിട്ടുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് വേണ്ട ശ്രമങ്ങൾ ചെയ്യും.
1: സാമൂഹിക ക്ഷേമ പദ്ധതികൾ പൂർണ്ണമായും വാണിജ്യ അടിസ്ഥാനത്തിൽ മാറുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന പ്രഹരത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പൊതുപ്രവർത്തകൻ വി പി മനോജ്.
3: ജനകീയ ഹോട്ടല് ചെലവെല്ലാം നിലനിർത്തിയതായിട്ട് കാണുന്നുണ്ട്. കേരളത്തിലെ പല ഭാഗത്തും ഒരുപാടെണ്ണം പൊട്ടിപ്പോയതായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. യഥാർത്ഥത്തിൽ നല്ലൊരു സഹായമായിരുന്നു നമുക്ക്. പാവപ്പെട്ട ആളുകൾക്കും പ്രധാനപ്പെട്ട പല ആളുകൾക്കും അതിൽ വലിയ ഗുണം കിട്ടിയിരുന്നതാണ്. ഒരു ഹോട്ടലിന് തന്നെ ഏതെങ്കിലും പണമില്ലാത്ത പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവും കൂടി സർക്കാർ കൊടുത്തതിന്റെ ഭാഗമായി. അത് ഉത്തരവിന്റെ ഭാഗമായിട്ട് ഒരു മാനുഷിക പരിഹസം എന്നുള്ളതിലേക്ക് തന്നെ ഈ ജനകീയ ഹോട്ടൽ നടത്തുന്ന കുടുംബശ്രീ യൂണിറ്റുകളും അതുപോലെ ബന്ധപ്പെട്ട ആളുകളും എല്ലാം ഇത്തരത്തിലും സഹായങ്ങളും ചെയ്തിരിക്കുകയാണ്. അതുമാത്രമല്ല, ഈ അതിദരിദ്രരായിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക്, പാചകം ചെയ്യാൻ കഴിയാത്ത പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഈ ജനകീയ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നത്. അതും വലിയ ആശ്വാസമായിരുന്നു. നമ്മുടെ നിത്യോദ്യോഗ സ്ഥാനത്തിന്റെ വിലക്കയറ്റത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രയാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
1: ധനകാര്യവകുപ്പ് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്.
4: കഴിഞ്ഞ കോവിഡ് കാലത്താണ് ജനകീയ ഹോട്ടലുകൾ ആരംഭിച്ചത്. അന്ന് ഈ സ്ഥലങ്ങളിൽ നിന്ന് പണമില്ലാത്തവർക്കെല്ലാം സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തിയിരുന്നത്. ലോകമെമ്പാടും പ്രശംസിക്കപ്പെട്ട, ശ്രദ്ധ പിടിച്ചു പറ്റിയ ഇടപെടലായിരുന്നു. പിന്നീട് 20 രൂപക്ക് ഊണ് നൽകുന്ന ഭക്ഷണശാലകളാക്കി മാറ്റി. എന്നാൽ 20 രൂപക്ക് നല്ല ഊണ് നൽകുക പ്രയാസമാണ് എന്നറിയാമെന്നതുകൊണ്ട് ഊണൊന്നിന് 10 രൂപ വെച്ച് അഡീഷണൽ ആയിട്ട് സബ്സിഡി കേരള സർക്കാർ നൽകുന്നതിന് തീരുമാനിക്കുകയും അത് ചിട്ടയായിട്ട് കൊടുത്തു വരികയും ചെയ്തു. ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി സഹായത്തോടെയാണ് കുടുംബശ്രീ

0: ആഭിമുഖ്യത്തിലുണ്ടായിരുന്ന ഈ ജനകീയ ഹോട്ടലുകള് നിലനിന്നു. എന്നാൽ പിന്നീട് കോവിഡ് മാറിക്കഴിഞ്ഞപ്പോൾ ഇതിലൊരു മാറ്റം വരുത്തി. 20 രൂപ എന്നുള്ളത് 30 രൂപയായി വർദ്ധിപ്പിക്കാൻ അനുവദിച്ചു. 2, സബ്സിഡിയായിട്ട് പണം നൽകുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് പെർമിസീവ് സാങ്ഷൻ നൽകി. അങ്ങനെ 30 രൂപക്ക് ഊണ് നൽകാം, അതിൽ വരുന്ന നഷ്ടം തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്കകത്ത് എന്നൊരു സംവിധാനത്തിലാണ്. കുറച്ച് തിരിച്ചടിയുണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ ഈ ജനകീയ ഹോട്ടൽ സംവിധാനം നിലനിന്നത്. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള പിന്തുണ പൂർണ്ണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. പുതിയ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അധികാരമേറ്റ ശേഷം ഭൂരിപക്ഷം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ഇത്തരത്തിലുള്ള പിന്തുണ നൽകുന്നില്ല. സാധനങ്ങളുടെ വില കൂടിക്കഴിഞ്ഞപ്പോഴേക്കും ഈ 30 രൂപക്ക് ഊണ് നൽകുക ശ്രമകരമായിട്ടുള്ള നഷ്ടം വരുന്ന ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിൽ പണിയെടുക്കുന്ന സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു 300 രൂപ പോലും ഒരു ദിവസം പണിക്ക് ഒക്കാത്ത അവസ്ഥയായിട്ടുണ്ട്. ഈ ഹോട്ടലിന് വേണ്ട പശ്ചാത്തല സൗകര്യങ്ങള്, ഡെസ്കുകള്, പാത്രങ്ങള്, പാചക സംവിധാനങ്ങള് ഇതൊക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ പണം മുടക്കി സൃഷ്ടിച്ചിട്ടുള്ളവയാണ്. ഇതെല്ലാം ഇന്ന് അന്യധീനം വന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്.
1: സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും വലിയ ആശ്വാസമായിരുന്ന കുറഞ്ഞ നിരക്കിലുള്ള ഭക്ഷണം നിലയ്ക്കുന്നതിലെ പ്രയാസങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു ഓട്ടോറിക്ഷ തൊഴിലാളിയായ അജിത്.
2: ഇന്ന് ജനകീയ ഹോട്ടലുകളുടെ ഒരു ഇല്ലായ്മ നമ്മുടെ നാട്ടിലെ എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വളരെയധികം അത് ബാധിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു ദിവസം തുച്ഛമായ ഒരു വരുമാനത്തിലൂടെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിൽ നിന്നും ചെറിയൊരു പൈസ കൊടുത്ത് വയറ് നിറയെ നല്ല ആഹാരം കഴിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന വിലക്കയറ്റത്തിൽ ഒക്കെ അതൊരു വലിയ അനുഗ്രഹമായിരുന്നു ഞങ്ങളെ പോലെയുള്ളവർക്ക്. അപ്പം ഈ ജനകീയ ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടിയത് ശരിക്കും സാധാരണക്കാരെയാണ് ബാധിച്ചിരിക്കുന്നത്. അപ്പം അതിലൊരു മാറ്റം ഉണ്ടാകണം, വീണ്ടും തിരിച്ചു വരണം. അപ്പം നമ്മുടെ പുതിയ സർക്കാരിൽ നമുക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. വീണ്ടും ജനകീയ ഹോട്ടലുകളൊക്കെ തുറന്ന് അതുവഴി ഒരുപാട് ആൾക്കാർക്ക് തൊഴിലൂടെ കിട്ടുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ വേറൊരു പ്രത്യേകത. പ്രത്യേകിച്ച് നമ്മുടെ അമ്മ പെങ്ങന്മാർക്കൊക്കെ അതൊരു ജീവിത മാർഗമായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇതിങ്ങനെ പൂട്ടിയിരിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ പേരിന് മാത്രമേ ഉള്ളൂ. അത് തന്നെ ഉണ്ടോയെന്ന് സംശയമാണ് കേട്ടോ. പലയിടത്തും ഞാൻ ഈ ഓട്ടോ ഒക്കെ പോകുമ്പോൾ കാണും ജനകീയ ഹോട്ടലുകളുടെ ആ ഒരു എഴുതിയേക്കുന്നത് തന്നെ മാഞ്ഞുപോയി പൂട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതൊക്കെ തെളിയണം, നമ്മുടെ നാട് ഉണരണം.
1: വിലക്കയറ്റത്തിനും കടബാധ്യതകൾക്കുമിടയിൽ ജനകീയ ഹോട്ടൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുപെടുന്ന അനുഭവം പങ്കുവയ്ക്കുകയാണ്
3: ശ്രീവിദ്യ. ഞാൻ പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാറ് പഞ്ചായത്തിൽ സമന്യ ജനകീയ ഹോട്ടൽ നടത്തുന്ന ഒരു വ്യക്തിയാണ്. 2020 തുടങ്ങിയ ജനകീയ ഹോട്ടൽ അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്ന ഒരു ഹോട്ടലാണ്. എന്നാൽ സബ്സിഡിയൊക്കെ സർക്കാർ നിർത്തലാക്കിയതോടുകൂടി ഞങ്ങളുടെ ജനകീയ ഹോട്ടലിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. മറ്റുള്ള സാധനങ്ങൾക്കും ഗ്യാസിനും അങ്ങനെയുള്ള എല്ലാ പച്ചക്കറിയേറ്റ മൊത്തത്തിനും വില കൂടിയ സാഹചര്യത്തിൽ ഞങ്ങളിപ്പം ജനുവരി മുതൽ 40 രൂപയ്ക്കാണ് ചോറ് കൊടുക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾക്ക് നഷ്ടമാണ്. എന്നാലും ഞങ്ങൾ നിർത്താതെ കൊണ്ടുപോകുന്നത് ഇതിനെ ആശ്രയിച്ച് പ്രായമുള്ളവരും പാവപ്പെട്ട ഒത്തിരി ആൾക്കാർ ഈ ഹോട്ടലിൽ നിന്ന് സ്ഥിരം ഊണ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടാണ് ഞങ്ങളിത് നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് തുച്ഛമായിട്ടുള്ള വേതനം, ഒരു ദിവസത്തിൽ 500 രൂപ ഒരു ശമ്പളം, ഞങ്ങൾക്ക് 300 രൂപയ്ക്കകത്ത് ശമ്പളത്തിലാണ് ഞങ്ങൾ ഈ ഹോട്ടൽ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്നിരുന്നാലും സർക്കാരിൻ്റെ ഒരു സ്ഥാപനം നിർത്തണ്ട എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു സേവന മനോഭാവത്തിൽ തന്നെ. അപ്പം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഞങ്ങൾക്ക് എന്തെങ്കിലും അനുകൂലമായുള്ള നടപടികളും ഉണ്ടാകണമെന്നും അല്ലെങ്കിൽ ഇത് തുടർന്ന് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ.
1: കുടുംബശ്രീ സ്റ്റേറ്റ് മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വി വിഘ്നേശ്വരി.
4: നമ്മുടെ ജനകീയ ഹോട്ടൽസ് കുറേ അധികം 1000-ൽ അധികം ഹോട്ടൽസ് നമ്മൾ തുടങ്ങിയായിരുന്നു. അത് ഒരു സംരംഭ മോഡലായിട്ടാണ് തുടങ്ങിയത്. അതിൽ ഉച്ചത്തേക്കുള്ള ഊണില് മാത്രമാണ് സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നത്. ആ 1000-ൽ അധികം തുടങ്ങിയതിൽ 700 ഹോട്ടൽസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ സബ്സിഡി മാത്രം ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ല, ബിക്കോസ് ഉച്ച ഊണല്ലാതെ ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് നോർമൽ മാർക്കറ്റ് റേറ്റ്സിൽ വിൽപ്പന ചെയ്യാൻ സാധിക്കും. സോ അതിൽ നന്നായിട്ട് വിജയിക്കുന്ന സംരംഭവരും ഉണ്ട്, അതിൽ കഴിയാതെ പോയവരും ഉണ്ട്. നമുക്ക് ഇത് എന്തായാലും ഒരു പുതിയ മോഡലിലേക്ക് കൊണ്ടുപോകണമെന്ന് സർക്കാർ തലത്തിൽ തീരുമാനങ്ങൾ ആയിക്കൊണ്ടിരിക്കുന്നു. അത് വെച്ചിട്ട് ജനങ്ങൾക്ക് നല്ല ഭക്ഷണവും സംരംഭകർക്ക് നഷ്ടം വരാത്ത രീതിയിലും കൂടി അത് ശരിയാക്കി നടത്തിക്കൊണ്ട് പോകുന്നതായിരിക്കും ഭാവിയിൽ പ്ലാൻ ചെയ്യുന്നത്.
1: വിശപ്പുരഹിത സമൂഹമെന്ന കേരളത്തിന്റെ മഹത്തായ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പായിരുന്നു കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ. ആയിരക്കണക്കിന് കുടുംബശ്രീ അംഗങ്ങളുടെ ഉപജീവന മാർഗം കൂടിയായ ഈ സ്ഥാപനങ്ങൾ ഒന്നൊന്നായി പൂട്ടുന്നത് സാധാരണക്കാരെയും പാവപ്പെട്ട തൊഴിലാളികളെയും ഒരുപോലെ ദുരിതത്തിലാക്കുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള സബ്സിഡി പുനഃസ്ഥാപിക്കലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയും സമയബന്ധിതമായി ഉറപ്പാക്കിയാൽ മാത്രമേ ഈ ജനകീയ സംരംഭത്തെ വീണ്ടെടുക്കാൻ സാധിക്കൂ.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

നമുക്കിനി യേശുദാസും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം നീയെത്ര ധന്യ. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

0: അല്പ
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ആയി. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172-ാമത് ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. സാഹോദര്യ സ്നേഹത്തിന്റെയും ആത്മബന്ധത്തിന്റെയും പ്രതീകമായ രക്ഷാബന്ധൻ ദിനത്തിൽ സഹോദരിമാർ സഹോദരന്മാരുടെ കൈകളിൽ വർണ്ണാഭമായ രാഖി ചാർത്തുകയും അവരുടെ ഐശ്വര്യത്തിനും ആരോഗ്യത്തിനും ക്ഷേമത്തിനും പ്രാർത്ഥിക്കുകയും ചെയ്യും. സഹോദരിമാരെ സംരക്ഷിക്കുമെന്നും പിന്തുണയ്ക്കുമെന്നും വാഗ്ദാനം നൽകുന്ന സഹോദരന്മാർ അവർക്ക് സമ്മാനങ്ങളും നൽകും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവും ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. പുരാതന കാലം മുതലേ രക്ഷാബന്ധൻ ആഘോഷം രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും അവിഭാജ്യ ഘടകമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. സഹോദരി സഹോദരന്മാർ തമ്മിൽ മാത്രമല്ല കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സമൂഹത്തിനുമിടയിലെ സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പര ഉത്തരവാദിത്വത്തിന്റെയും പ്രതീകമായ സാമൂഹിക ഉത്സവമായി രക്ഷാബന്ധൻ മാറിയതായി രാഷ്ട്രപതി പറഞ്ഞു. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രക്ഷാബന്ധൻ ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസ നേർന്നു. സഹോദരി സഹോദരന്മാർ തമ്മിൽ പരസ്പര സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ആഘോഷമാണ് ഉത്സവമെന്ന് അദ്ദേഹം പറഞ്ഞു. രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി താഷ്കണ്ട് സന്ദർശിക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ പ്രധാനമന്ത്രി ഉന്നതതല ചർച്ച നടത്തും. ഇത് 4-ാം തവണയാണ് നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാൻ സന്ദർശിക്കുന്നത്. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായി വട്ടമേശ സമ്മേളനത്തിലും ഉഭയകക്ഷി ചർച്ചകളിലും നിർമ്മലാ സീതാരാമൻ പങ്കെടുക്കും. ആഷ്വില്ലയിൽ അമേരിക്കൻ അധ്യക്ഷതയിൽ ചേരുന്ന G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ സംഘത്തിന് നിർമ്മലാ സീതാരാമൻ നേതൃത്വം നൽകും.

0: ആഗോള സാമ്പത്തിക വെല്ലുവിളികളും സാമ്പത്തിക സഹകരണവും യോഗത്തിൽ ചർച്ചയാകും. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ കാണാതായ ആയിരക്കണക്കിന് ആളുകൾക്കായി തിരച്ചിൽ തുടരുകയാണ്. നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തൃശൂരി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിലെ 21 പേരും ഉൾപ്പെടുന്നുണ്ട്. നേപ്പാളിന് 10 ലക്ഷം US ഡോളർ സാമ്പത്തിക സഹായം നൽകുമെന്ന് ശ്രീലങ്ക അറിയിച്ചു. പ്രതിസന്ധി ഘട്ടത്തിൽ നേപ്പാളിലെ ജനങ്ങൾക്കൊപ്പം ശ്രീലങ്ക ഉറച്ചു നിൽക്കുമെന്ന് പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പറഞ്ഞു. രാജ്യത്തെ സാമ്പത്തിക ഉൾച്ചേർക്കലിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. 2014 ഓഗസ്റ്റ് 28 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജൻധൻ യോജനയ്ക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകളാണ് ആരംഭിച്ചത്. ഇവയിലെ ആകെ നിക്ഷേപം 3.17 ലക്ഷം കോടി രൂപയാണ്. പദ്ധതിക്ക് കീഴിലെ അക്കൌണ്ടുകളിൽ 78% ഗ്രാമങ്ങളിലോ അർദ്ധനഗരങ്ങളിലോ ആണെന്നും 56% അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. ജൻധൻ അക്കൌണ്ട് ഉടമകൾക്കായി 41 കോടിയിലധികം റുപ്പേ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ GOV എന്നിവയിലൂടെയും 1800-117-00 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തും. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരുകുലത്തിൽ തിരുജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. V മുരളീധരൻ MLA അധ്യക്ഷത വഹിക്കും. കേരളത്തിന്റെ നവോത്ഥാന നായകൻ അയ്യൻകാളിയുടെ ജന്മവാർഷിക ദിനവും ഇന്ന് ആഘോഷിക്കും. അയ്യൻകാളി ജയന്തിയോടനുബന്ധിച്ചും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, ജന്മദിന സന്ദേശ സമ്മേളനങ്ങൾ തുടങ്ങി സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ നടത്തും. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചയ്ക്ക് ശേഷം കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് 35 വേദികളിലാണ് കലാ സാംസ്കാരിക പരിപാടികൾ പുരോഗമിക്കുന്നത്. 35 ദിവസത്തിനിടെ സപ്ലൈകോയുടെ വിറ്റുവരവ് 433.81 കോടി രൂപയായി. ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെ ലഭിച്ച കണക്കാണിത്. കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വിറ്റുവരവ് 385 കോടി രൂപയായിരുന്നു. ഈ വർഷം ഓണം ഫെയറുകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും തിരക്ക് വർദ്ധിച്ചതോടെ 433.81 കോടി രൂപയുടെ വിറ്റുവരവ് നേടാൻ സപ്ലൈകോയ്ക്ക് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ വിറ്റുവരവ് നടന്നത് ഉത്രാട ദിനത്തിലാണ്, 27.85 കോടി രൂപ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. റാങ്കിംഗിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5 സ്ഥാനം സ്വന്തമാക്കി. നെതർലാൻഡ്സിനെ ആംസ്റ്റർവീനിലായിരുന്നു മത്സരം. 1974 കന്നി ലോകകപ്പിൽ 4 സ്ഥാനം നേടിയ ശേഷം 52 വർഷത്തിനിടെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ലോകകപ്പ് പ്രകടനമാണിത്. സെയ്ഷൽസിൽ നിന്ന് ഉന്നത പ്രതിനിധി സംഘം കൊച്ചിയിലെ കേന്ദ്ര സമുദ്ര മത്സ്യഗവേഷണ കേന്ദ്രം സന്ദർശിച്ചു. സമുദ്ര മത്സ്യഗവേഷണം, സുസ്ഥിര മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയുമായി സഹകരണം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷനും ഇക്കോ വേൾഡ് വേസ്റ്റ് മാനേജ്മെന്റ് LLPയും സഹകരിച്ച് കോട്ടക്കുന്നിൽ നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ നിർവഹിക്കും. കോട്ടക്കുന്നിൽ ഒരുക്കിയിരിക്കുന്ന പൂക്കളം ഓഗസ്റ്റ് 31 വരെ പൊതുജനങ്ങൾക്ക് കാണാനാകും. മലപ്പുറത്തുനിന്ന് സുരേഷ് എടപ്പാൾ.
1: 20,736 പ്ലാസ്റ്റിക് കുപ്പികൾ, 13 കിലോ ചാക്കുകൾ, 485 സീഡികൾ, 12 കിലോ അലുമിനിയം ഫയലുകൾ, 132 ഫുഡ് കണ്ടെയ്നറുകൾ, കൂടാതെ 18 കിലോ പ്ലാസ്റ്റിക് കവറുകൾ എന്നിവയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. 9 കലാകാരന്മാരുടെ 5 ദിവസത്തെ അധ്വാനത്തിനൊടുവിലാണ് 1560 ചതുരശ്ര അടി വിസ്തീർണമുള്ള വേസ്റ്റ് ടു ആർട്ട് പൂക്കളം പൂർത്തിയായിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തിരിച്ച് പുനരുപയോഗിച്ചാണ് ഈ വർണ്ണ വിസ്മയം ഒരുക്കിയിട്ടുള്ളത്. ഹരിത ഓണം എന്ന ആശയത്തെ മുൻനിർത്തി കേരളത്തിന്റെ തനത് കലാ സാംസ്കാരിക പൈതൃകം വിളിച്ചോന്ന രീതിയിലാണ് പൂക്കളം. കഥകളിയുടെയും

0: ഉടൻവള്ളത്തിന്റെയും രൂപങ്ങൾ ഉൾപ്പെടുത്തിയ പൂക്കളം മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്താൽ അവയ്ക്ക് എങ്ങനെ മൂല്യമുള്ള സൃഷ്ടികളായി മാറാനാകുമെന്ന സന്ദേശവും മുന്നോട്ട് വയ്ക്കുന്നു.
1: അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകാശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്കു ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. മഹന്ത് ദീപേന്ദ്രഗിരിയുടെ നേതൃത്വത്തിൽ വിശുദ്ധ ചെങ്കോലായ ചടി മുബാറക് പവിത്രമായ ഗുഹാക്ഷേത്രത്തിൽ എത്തുന്നതോടെയാണ് യാത്രയുടെ സമാപന ചടങ്ങുകൾ തുടങ്ങുക. ഇന്നലെ അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം ഉച്ചയോടെ കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും. റോഡപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ പുലർച്ചെയാണ് അന്തരിച്ചത്. മന്ത്രി സണ്ണി ജോസഫ് ഇന്നലെ രാത്രി മുഴപ്പിലങ്ങാട്ട് വീട്ടിലെത്തി മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മന്ത്രി പി സി വിഷ്ണുനാഥ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എന്നിവരും അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതിപഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ചതയദിനമായ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധയിടങ്ങളിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങളും സന്ദേശങ്ങളും അനുസ്മരിച്ച് ഗുരുപൂജ, സമൂഹ പ്രാർത്ഥന, സമ്മേളനങ്ങൾ, ഘോഷയാത്ര, സാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശ്രീനാരായണ ഗുരുജയന്തി സമ്മേളനം രാവിലെ കെ ജയന്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് ബീച്ച് റോഡിലും സമീപ പ്രദേശങ്ങളിലും നടപ്പാതകൾ കയ്യേറി നടത്തുന്ന അനധികൃത വാഹന പാർക്കിങ്ങിനെതിരെ സിറ്റി പോലീസ് നടപടി കർശനമാക്കുന്നു. രാജ്യത്ത് ഇന്ന് രക്ഷാബന്ധൻ ആഘോഷിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ജനങ്ങൾക്ക് ആശംസ നേർന്നു. നേപ്പാളിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 389 ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുദേവന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് രാത്രി 10 അടയ്ക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യക്ക് ചരിത്ര വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ആകാശവാണി അനന്തപുരി FM 101.9.

നമസ്തേ അനന്തപുരി തുടരുന്നു. നമുക്ക് എഴുത്തച്ഛൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രവി.

0: നമസ്തേ അനന്തപുരിയിൽ, ഇപ്പോൾ ഇന്നത്തെ ചോദ്യമാണ്. 2026 ലോകമാന്യ തിലക് പുരസ്കാരം കരസ്ഥമാക്കിയത് ആരാണ്? ഇതാണ് ചോദ്യം. ഒരിക്കൽ കൂടി പറയാം, 2026 ലോകമാന്യ തിലക് പുരസ്കാരം കരസ്ഥമാക്കിയത് ആരാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം കേൾക്കാം.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ കീഴിലുള്ള കഴക്കൂട്ടം ബയോടെക്നോളജി ആന്റ് മോഡൽ ഫ്ലോറിക്കൾച്ചർ സെന്റർ നടത്തുന്ന 6 മാസം ദൈർഘ്യമുള്ള പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് 1/4/2026 35 വയസ്സിൽ താഴെ പ്രായമുള്ള അഗ്രികൾച്ചർ, ബയോളജി, ബോട്ടണി എന്നീ വിഷയങ്ങളിൽ +2 VHSC പാസായിട്ടുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിലവിലുള്ള സർക്കാർ സംവരണ വ്യവസ്ഥകൾ ഈ കോഴ്സിനും ബാധകമാണ്. ഈ സർട്ടിഫൈഡ് കോഴ്സിൽ തൊഴിൽ സാധ്യതയുള്ള, സ്വയം തൊഴിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ടിഷ്യൂ കൾച്ചർ, നഴ്സറി മാനേജ്മെന്റ് എന്നിവയുടെ സാങ്കേതിക വിദ്യകളിലുള്ള പ്രായോഗിക പരിശീലനം നൽകുന്നു. ഒരു ബാച്ചിൽ 20 പേർക്ക് മാത്രം പ്രവേശനം നൽകുന്ന ഈ കോഴ്സിന് ഫീസ് 4,500 രൂപയാണ്. കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പ്രതിമാസം 1,500 രൂപ സ്റ്റൈഫൻഡോടുകൂടി 3 മാസത്തെ

ലേക്ക് അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിംഗും നൽകുന്നതാണ്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റായ www.keralaagriculture.gov.in ൽ നിന്നും ഡൌൺലോഡ് ചെയ്യാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 9 വൈകിട്ട് 4:00. തിരഞ്ഞെടുത്ത അപേക്ഷകരുടെ ലിസ്റ്റ് സെപ്റ്റംബർ 15 പ്രസിദ്ധീകരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9383470292. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളായനി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടികൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ 14. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. 2026-27 സാമ്പത്തിക വർഷം സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ കേരള മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടികൾച്ചർ പദ്ധതിയിൽ സംരക്ഷിത കൃഷി എന്ന ഘടകത്തിൽ ഉൾപ്പെടുത്തി ഫാൻ ആൻഡ് പാഡ് സിസ്റ്റത്തിലുള്ള ഗ്രീൻ ഹൌസ് സ്ട്രക്ചർ ചതുരശ്ര മീറ്ററിന് 900 രൂപ നിരക്കിലും നാച്ചുറലി വെന്റിലേറ്റഡ് ട്യൂബുലാർ ഓർ റെക്ടാംഗുലർ ഗ്രീൻ ഹൌസ് സ്ട്രക്ചറിന് ചതുരശ്ര മീറ്ററിന് 600 രൂപ നിരക്കിലും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പ്ലാസ്റ്റിക് പുതയിടിയിലിന് ഒരു ഗുണഭോക്താവിന് പരമാവധി 2 ഹെക്ടർ സ്ഥലത്തിനും തണൽ വല സ്ഥാപിക്കുന്നതിന് ഒരു ഗുണഭോക്താവിന് ചതുരശ്ര മീറ്ററിന് 355 രൂപ എന്ന നിരക്കിലും പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ കൃഷി ചെയ്യുന്ന മൂല്യം കൂടിയ പച്ചക്കറി വിളകളുടെ നടീൽ വസ്തുക്കളുടെ ചെലവിനും കൃഷിക്കും ഓർക്കിഡ്, ആന്തൂറിയം, ജെർബറ, റോസ്, ലില്ലി എന്നിവയ്ക്കും ഒരു ഗുണഭോക്താവിന് പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. ഹൈഡ്രോപോണിക്സ്, എയറോപോണിക്സ് സംവിധാനത്തിൽ പരമാവധി 1000 ചതുരശ്ര മീറ്ററിനും പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. പോളിഹൌസിൽ ഉപയോഗിക്കുന്ന സർക്കുലേഷൻ ഫാനുകൾക്കും ധനസഹായം ലഭിക്കും. ഫെർട്ടിഗേഷനുള്ള സെൻസർ അധിഷ്ഠിത ഓട്ടോമേഷൻ സിസ്റ്റം യൂണിറ്റിന് 2 ലക്ഷം രൂപ സബ്സിഡി നിരക്കിൽ സംരക്ഷിത കൃഷിയിൽ പരമാവധി 4000 ചതുരശ്ര മീറ്ററിന് ധനസഹായം നൽകുന്നു. പച്ചക്കറി വിളകൾക്കുള്ള പിന്തുണാ സംവിധാനം നടപ്പിലാക്കുന്നതിന് പക്ഷി പ്രതിരോധ വലയ്ക്കുള്ള സ്ഥിരം പിന്തുണാ ഘടന, ഫെൻസിംഗ് അഥവാ വേലി നിർമ്മിച്ച് കൃഷിയിടം സംരക്ഷിക്കുക എന്നിവയ്ക്ക് ധനസഹായം നൽകുന്നു. പേപ്പർ, നെയ്ത കവർ, പേപ്പർ ബാഗുകൾ മുതലായവ കൊണ്ടുള്ള പഴം കുലക്കവർ ഉപയോഗിച്ച് പഴങ്ങൾ സംരക്ഷിക്കുന്നതിന് ധനസഹായം നൽകുന്നു. ഈ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ അതാത് ജില്ലയിലെ ജില്ലാ ഹോർട്ടികൾച്ചർ മിഷൻ മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി അപേക്ഷകർ അതാത് കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ജേക്കബിന്റെ സ്വർഗരാജ്യം എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസനും കാവ്യാജിത്തും പാടിയൊരു ഗാനം കേൾക്കാം. രചന ഹരിനാരായണൻ, സംഗീതം ഷാൻ റഹ്മാൻ.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം തിരുവനന്തപുരം.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൌണ്ടുകളുമായി.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഇന്ന് ഓഗസ്റ്റ് 28, നമുക്ക് ഈ ദിനത്തിന്റെ പ്രത്യേകതകൾ അറിയാം.
5: ചരിത്രത്തിലിന്ന്
4: 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രഗത്ഭനായ ഇന്ത്യൻ കവിയും ഉറുദു സാഹിത്യകാരനുമായിരുന്ന ഫിറാഖ് ഗോരഖ്പുരി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടിരുന്ന രഘുപതി സഹായ് 1896 ഓഗസ്റ്റ് 28 ജനിച്ചത്. ഗസൽ സാഹിത്യത്തെ ആധുനികവൽക്കരിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. പ്രൊവിൻഷ്യൽ സിവിൽ സർവീസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു. പരമ്പരാഗത ഉറുദു പ്രണയകാവ്യങ്ങളിൽ നിന്ന് മാറി മനുഷ്യന്റെ നിത്യജീവിതത്തിലെ സങ്കീർണതകളും ദാർശനിക ചിന്തകളും ഗസലുകളിലേക്ക് കൊണ്ടുവന്നത് ഫിറാഖ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഉറുദു കവിതകളിൽ സംസ്കൃത പദങ്ങളുടെയും ഇന്ത്യൻ പുരാണങ്ങളുടെയും മനോഹരമായ സ്വാധീനം കാണാം. ഇത് അദ്ദേഹത്തിന്റെ ശൈലിയെ സവിശേഷമാക്കി. ഉറുദു സാഹിത്യത്തിൽ ജ്ഞാനപീഠം നേടുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം. 1968 രാജ്യം പത്മഭൂഷൺ നൽകിയ അദ്ദേഹത്തെ ആദരിച്ചു. മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ തന്റെ ചരിത്ര പ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം പ്രസംഗം നടത്തിയത് 1963 ഓഗസ്റ്റ് 28. അമേരിക്കയിലെ വാഷിംഗ്ടൺ DCയിലുള്ള ലിങ്കൺ മെമ്മോറിയലിന്റെ പടികളിൽ നിന്നാണ് അദ്ദേഹം ജനലക്ഷങ്ങളെ അഭിസംബോധന ചെയ്തത്. അമേരിക്കൻ ചരിത്രത്തെയും ലോക സിവിൽ അവകാശ പ്രസ്ഥാനങ്ങളെയും മാറ്റിമറിച്ച ഒന്നായിരുന്നു ഈ പ്രസംഗം. കറുത്ത വർഗ്ഗക്കാരുടെ തൊഴിൽ, സ്വാതന്ത്ര്യം, തുല്യാവകാശം എന്നിവയ്ക്ക് വേണ്ടി സംഘടിപ്പിച്ച മാർച്ച് ഓൺ വാഷിംഗ്ടൺ എന്ന ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് ഈ പ്രസംഗം നടന്നത്. മഹാത്മാ അയ്യങ്കാളി ജനിച്ചത് 1863 ഓഗസ്റ്റ് 28. വില്ലുവണ്ടി സമരം, ഊരുട്ടമ്പലം ലഹള, ചരിത്ര പ്രസിദ്ധമായ കാർഷിക പണിമുടക്ക് എന്നിവ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ചരിത്ര ഏടുകളാണ്. 1937 മഹാത്മാഗാന്ധി കേരളം സന്ദർശിച്ചപ്പോൾ വെങ്ങാനൂരിലെത്തി അയ്യങ്കാളിയെ നേരിട്ട് കണ്ടു. അയ്യങ്കാളിയുടെ സാമൂഹിക പ്രവർത്തനങ്ങളെ പ്രശംസിച്ച ഗാന്ധിജി അദ്ദേഹത്തെ

0: പുലിയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചു. അധസ്ഥിത ജനങ്ങളുടെ വിദ്യാഭ്യാസ അവകാശത്തിനും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി അദ്ദേഹം ശക്തമായ പോരാട്ടങ്ങൾ നയിച്ചു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള ശക്തമായ മുന്നേറ്റങ്ങളിൽ ഒന്നായി മാറി. 2014 ഓഗസ്റ്റ് 28 ഭാരത സർക്കാർ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. രാജ്യത്തെ എല്ലാ കുടുംബങ്ങൾക്കും ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഉദ്ഘാടന ദിവസം തന്നെ ലക്ഷക്കണക്കിന് ബാങ്ക് അക്കൌണ്ടുകൾ തുറന്ന് ഈ പദ്ധതി ഗിന്നസ് ലോക റെക്കോർഡിൽ ഇടം പിടിച്ചു. 1789 ഓഗസ്റ്റ് 28 പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായ വില്യം ഹെർഷൽ ശനിഗ്രഹത്തിന്റെ ഉപഗ്രഹമായ എൻസെലാഡസ് കണ്ടെത്തിയത്. തന്റെ 40 അടി വലിപ്പമുള്ള വലിയ ടെലസ്കോപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ ഉപഗ്രഹം നിരീക്ഷിച്ചത്. ഉപരിതലത്തിൽ മഞ്ഞുമൂടിയ ഈ ഉപഗ്രഹം സൗരയൂഥത്തിലെ ഏറ്റവും പ്രതിഫലന ശേഷിയുള്ള വസ്തുക്കളിൽ ഒന്നാണ്.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: മൻ കി ബാത്,
5: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
5: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
6: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
7: എന്നും രാവിലെ 10:30.
6: പ്രായോജകർ,
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
8: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
9: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
10: ആയുരാരോഗ്യത്തിലെന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങൾ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവൻ.
11: നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുന്ന ഒരു നേർത്ത തെളിഞ്ഞ ചർമ്മമാണ് കൺജങ്ക്റ്റൈവ. ഇത് കൺപോളകളുടെ ഉൾഭാഗവും കണ്ണിന്റെ വെള്ള നിറമുള്ള ഭാഗവുമായ സ്ക്ലീറയെ ആവരണം ചെയ്യുന്നു. അണുബാധയോ അലർജിയോ മൂലമുള്ള കൺജങ്ക്റ്റൈവയുടെ വീക്കമാണ് കൺജങ്ക്റ്റിവൈറ്റിസ്. വൈറസോ ബാക്ടീരിയോ കൊണ്ടുണ്ടാകുന്ന ചെങ്കണ്ണ് വളരെ വേഗം മറ്റുള്ളവരിലേക്ക് പകരുന്നതാണ്. അതേസമയം അലർജി കൊണ്ടുള്ള ചെങ്കണ്ണ് അഥവാ അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് പകർച്ചവ്യാധിയല്ല. പരിസ്ഥിതിയിലെ എന്തെങ്കിലും അലർജി പ്രതികരണത്തിൽ നിന്നാണ് അലർജി കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാകുന്നത്. പൂമ്പൊടി, അന്തരീക്ഷ മലിനീകരണം, മൃഗങ്ങളുമായുള്ള സമ്പർക്കം, പുക, പൊടി, ചില കോസ്മെറ്റിക് പദാർത്ഥങ്ങൾ, ചില ആഹാര പദാർത്ഥങ്ങൾ, കൺപോളകളെയും കൺപീലികളെയും ബാധിക്കുന്ന ബ്ലിഫറൈറ്റിസ് പോലുള്ള രോഗങ്ങൾ, ഡ്രൈ ഐസ് അഥവാ വരണ്ട കണ്ണുകൾ, ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങി പല കാരണങ്ങൾ അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ് ഉണ്ടാക്കിയേക്കാം. പ്രമേഹ രോഗികളിലും ആസ്മ രോഗികളിലും ആർത്രൈറ്റിസ് അഥവാ വാതരോഗം തുടങ്ങിയ ചില രോഗാവസ്ഥകളിലും വരണ്ട കണ്ണുകൾ അഥവാ കണ്ണുനീരിന്റെ ജലാംശം കുറയ്ക്കുന്നു. ഇവരിലും കണ്ണിന്റെ അലർജി കൂടുതലായി കണ്ടുവരുന്നു. അതുപോലെ കൂടുതൽ സമയം കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരിലും കണ്ണിന്റെ വളർച്ചയും അലർജിയും കൂടുതലായി കണ്ടുവരുന്നു. ശ്വാസകോശ അലർജിയിലും തൊലിപ്പുറത്തുണ്ടാകുന്ന ചില അലർജിയുടെ കൂട്ടത്തിലും കണ്ണിന്റെ അലർജി ഉണ്ടാകാം. കണ്ണിന്റെ ചുവപ്പ്, അസഹനീയമായ ചൊറിച്ചിൽ, കണ്ണിൽ നിന്നും നേർത്ത ദ്രാവക രൂപത്തിൽ വെള്ളം വരിക, നീറ്റൽ, കണ്ണിനുള്ളിലെ കരകരപ്പ്, തട്ടൽ, കൺപോളകളുടെ വീക്കം, ചെറിയ രീതിയിലുള്ള കാഴ്ചമങ്ങൽ, വെളിച്ചത്ത് നോക്കാനുള്ള ബുദ്ധിമുട്ട്, ഇവയെല്ലാം അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ ലക്ഷണങ്ങളാണ്. വളരെ തീവ്രമായ അവസ്ഥയിൽ കണ്ണുകളുടെ ചുറ്റുമുള്ള ചർമ്മത്തിനും നിറവ്യത്യാസം അനുഭവപ്പെടാം. അലർജി കൺജങ്ക്റ്റിവൈറ്റിസിന്റെ പ്രതിരോധവും ചികിത്സയും. അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ ഒഴിവാക്കുകയോ അവയുമായുള്ള സമ്പർക്കം

0: ഉറക്കം കുറയ്ക്കുകയോ ചെയ്യുക. പുറത്തു പോകുമ്പോൾ കണ്ണടകൾ ഉപയോഗിക്കുന്നത് അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായുള്ള സമ്പർക്കം കുറയ്ക്കും. കഴിവതും കണ്ണുകൾ തിരുമാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം അത് അണുബാധയ്ക്കും കണ്ണിന്റെ അവസ്ഥ കൂടുതൽ വഷളാക്കുവാനും കാരണമായേക്കാം. വീടിന്റെ ജനലുകൾ അടച്ചിടുന്നത് അന്തരീക്ഷ മലിനീകരണത്തിൽ നിന്നും ഒരു പരിധിവരെ സംരക്ഷണം നൽകും. വീടിന്റെ അകം, പ്രത്യേകിച്ച് കിടപ്പുമുറി, പൊടിപടലങ്ങളില്ലാതെ സൂക്ഷിക്കുക. വളർത്തുമൃഗങ്ങളുമായുള്ള സമ്പർക്കത്തിനുശേഷം കൈകൾ നന്നായി കഴുകാൻ ശ്രദ്ധിക്കുക. വളർത്തുമൃഗങ്ങൾ കഴിവതും വീടിന് പുറത്ത് വസിക്കുന്നതാകും നല്ലത്. അതിന് അവസരമില്ലാത്ത പക്ഷം കിടപ്പുമുറിയിൽ അവരെ കഴിവതും പ്രവേശിപ്പിക്കാതിരിക്കുക. അത് നിങ്ങൾ ഉറങ്ങുമ്പോൾ ആനിമൽ അലർജൻസ് അഥവാ മൃഗങ്ങളിൽ നിന്നും അലർജി ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളുമായുള്ള സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കും. എയർ കണ്ടീഷനിംഗ് യൂണിറ്റുകൾ, ഫാനുകൾ, മെത്ത, തലയിണ തുടങ്ങിയവയെല്ലാം വൃത്തിയായും പൊടിവിമുക്തമാക്കിയും വയ്ക്കുക. അലർജിക് ചെങ്കണ്ണിന് അലർജിയുടെ ചികിത്സയോടൊപ്പം അലർജിക്ക് ഉപയോഗിക്കുന്ന തുള്ളിമരുന്നുകളും ലൂബ്രിക്കൻ തുള്ളിമരുന്നുകളും വളരെ കാഠിന്യമേറിയ രോഗാവസ്ഥയിൽ ചിലപ്പോൾ സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകളും വേണ്ടി വന്നേക്കാം. സ്റ്റിറോയിഡ് തുള്ളിമരുന്നുകൾ ഉപയോഗിക്കുന്ന രോഗികൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമാണ് ഇത് ഉപയോഗിക്കേണ്ടത്. കോൾഡ് കംപ്രസ് അഥവാ കൺപോളകളുടെ മേൽ തണുപ്പ് വയ്ക്കുന്നത് ആശ്വാസകരമായിരിക്കും.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് കണ്ണുകളിലെ അലർജിയുടെ കാരണങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം. കോവിൽനട, മണ്ണന്തല.
3: On Kerala's rampant drug crisis, it's the biggest talking point in the state.
4: Elathooril praayapoorthiyaagatha penkuttiye lahari nalgi peedipichu garbhiniyaa.
5: Ningal mayakku marunnedirayi adishaktamaya nilavaadu edukkalam.
6: Operation Tufan, the narco hunt enna peril oru paddhathi Kerala police aarambhikkuka. Kerathile mayakku marunnende vere arakkuka ennulla lakshyathode. ഓപ്പറേഷൻ തുഫാൻ.
7: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
8: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
7: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ. സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
9: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
10: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
11: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൂട്ടിൻ ചിഹ്നം.
12: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
11: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
12: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
13: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
14: മൈ ജി ഫ്യൂച്ചറില്
13: എന്താ ഇത്ര അത്യാവശ്യം?
14: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യമുണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
13: എന്നാ ഞാനും വരുന്നളയാ.
15: മൈ ജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
16: നമുക്കിനി ശ്രേയ ഘോഷാൽ പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം നീയും ഞാനും. ഗാനരചന ഹരിനാരായണൻ, സംഗീതം വിനു തോമസ്.

0: രുചികരമായ ഓണസദ്യനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
2: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. രണ്ട് നിലകളിലായി 10,000 square feet അതിവിശാലമായ ഷോറൂം.
3: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
2: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
4: അമ്മേ, എനിക്കാ ഫസ്റ്റ്.
5: കൺഗ്രാറ്റ്സ് മോളെ.
4: ഈ ട്രോഫി എമ്മാറ്റീന വാങ്ങിയെന്ന് ടീച്ചറ് പറയുന്ന ഞാൻ കേട്ടു.
5: എനിക്കും കിട്ടിയിട്ടുണ്ട് മോളെ. സ്കൂളിലും ഓഫീസിലും വേണ്ട ട്രോഫീസും ഗിഫ്റ്റ്സും ഒക്കെ എമ്മാറ്റീന വാങ്ങുന്നു.
2: MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് ദർശിച്ചതും.

0: തൊഴിൽ ദർശനം.
1: ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന് കീഴിൽ മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ഹൈ എനർജി മെറ്റീരിയൽ റിസർച്ച് ലബോറട്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 50 ഒഴിവുണ്ട്. ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. യോഗ്യത: ബിഇ ബിടെക്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ ടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ.

0: ബീഹാറിലെ നളന്ദ സർവകലാശാലയിൽ അനധ്യാപക തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 9 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ലൈബ്രറിയൻ 1, ഡെപ്യൂട്ടി ലൈബ്രറിയൻ 1, അസിസ്റ്റന്റ് രജിസ്ട്രാർ 1, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ 1, സീനിയർ അസിസ്റ്റന്റ് 1, ലൈബ്രറി അസിസ്റ്റന്റ് 2, അസിസ്റ്റന്റ് 2. അപേക്ഷാ ഫീസ് 500 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nalandaunivi.edu.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nalandaunivi.edu.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31. പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഉത്തർപ്രദേശിലെ കാൺപൂരിലുള്ള അഡ്വാൻസ്ഡ് വെപ്പൺസ് ആൻഡ് എക്യുപ്മെന്റ് ഇന്ത്യ ലിമിറ്റഡിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 26 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് ട്രെയിനി ഒഴിവ് 9. കൺസൾട്ടന്റ് അക്കൌണ്ട്സ് വിരമിച്ചവർക്ക് മാത്രം ഒഴിവ് 8. എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനി ഒഴിവ് 3. ജൂനിയർ എക്സിക്യൂട്ടീവ് ഫിനാൻസ് ട്രെയിനി ഒഴിവ് 6. യോഗ്യത, അപേക്ഷ അയക്കേണ്ട വിധം എന്നിവ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.awiel.in അല്ലെങ്കിൽ https://ddpdoo.gov.in. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി www.awiel.in അല്ലെങ്കിൽ https://ddpdoo.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31. ഗുജറാത്തിലെ ദീൻദയാൽ പോർട്ട് അതോറിറ്റിയിൽ വിവിധ തസ്തികകളിലായി 22 ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തസ്തികകളും ഒഴിവും ഡ്രഡ്ജർ അസിസ്റ്റന്റ് 2, അസിസ്റ്റന്റ് ഹൈഡ്രോഗ്രാഫിക് സർവേയർ 2, സയന്റിഫിക് അസിസ്റ്റന്റ് മീറ്റിയറോളജിക്കൽ 2, ടോപ്പാസ് മറൈൻ ഹെൽപ്പേഴ്സ് 16. അപേക്ഷാ ഫോം പൂരിപ്പിച്ച് സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം തപാൽ മുഖേന അയക്കണം. വിലാസം: ദി ഡെപ്യൂട്ടി കൺസർവേറ്റർ, ദീൻദയാൽ പോർട്ട് അതോറിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബിൽഡിംഗ്, റൂം നമ്പർ 211, പോസ്റ്റ് ബോക്സ് നമ്പർ 50, ഗാന്ധിധാം, കച്ച്, ഗുജറാത്ത് 37021. വിലാസം ഒരിക്കൽ കൂടി: ദി ഡെപ്യൂട്ടി കൺസർവേറ്റർ, ദീൻദയാൽ പോർട്ട് അതോറിറ്റി, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ബിൽഡിംഗ്, റൂം നമ്പർ 211, പോസ്റ്റ് ബോക്സ് നമ്പർ 50, ഗാന്ധിധാം, കച്ച്, ഗുജറാത്ത് 37021. യോഗ്യത, പ്രായം എന്നിവ ഉൾപ്പെടെയുള്ള വിശദവിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.deendayalport.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.deendayalport.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 31.
1: തൊഴിൽ ദർശനം.
2: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
3: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 കാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
2: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
4: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
5: അതിനെന്താ, വിട്ടപ്പള്ളിയിൽ 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
4: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
5: വിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
6: ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാഗാമൃഗത്തിൽ മലയാള കൃതികൾ കേൾക്കാം. കേൾക്കുക ചിങ്ങം 1 മുതൽ ചതയ ദിനം വരെ രാവിലെ 10:15 രാഗ

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ ഷീലകുമാരി.
1: ഓരോ ഭാഷയിലെയും വാക്കുകൾക്ക് നിശ്ചിതമായ അർത്ഥമുണ്ട്. കാലാന്തരത്തിൽ അർത്ഥവികാസമോ അർത്ഥസങ്കോചമോ അർത്ഥോത്കർഷമോ അർത്ഥാപകർഷമോ സംഭവിച്ചേക്കാം, അത് വേറെ വിഷയം. ഭാഷണ സന്ദർഭത്തിൽ വാക്കുകൾക്ക് ഭാഷണ സമൂഹം ആരോപിച്ച അർത്ഥം എന്താണ് എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഉദാഹരണമായി, മതമൌലികവാദി എന്ന വാക്കിന് കൃത്യമായ അർത്ഥമുണ്ട്. എന്നാൽ മതത്തിന്റെ നീതിസാരങ്ങളെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സാത്വികൻ എന്ന അർത്ഥത്തിൽ ആ വാക്കെടുത്തുപയോഗിക്കുന്നത് എത്രത്തോളം സ്വാഗതം ചെയ്യപ്പെടാം? ആത്മകഥ എന്നത് ഒരാൾ സ്വന്തം ജീവിതകഥ പറയുന്നതിനെയാണല്ലോ. ഒരാൾ മറ്റൊരാളുടെ കഥ എഴുതുന്നതിനെ ജീവചരിത്രം എന്നാണ് പറയുന്നത്. എന്നാൽ ചങ്ങമ്പുഴയുടെ ആത്മകഥ എഴുതാൻ താല്പര്യമുണ്ടായിരുന്നു എന്ന് മറ്റൊരാൾ പറയുമ്പോൾ പ്രശ്നങ്ങൾ തലവെക്കുന്നു. അക്ഷരാഭ്യാസമില്ലാത്തവർ, സമയം കിട്ടാത്തവർ തുടങ്ങിയവരുടെ ജീവിതകഥ കേട്ടെഴുന്ന രീതി നമുക്ക് സുപരിചിതമാണ്. അതിനെപ്പോലും ആത്മകഥ എന്ന് വിളിക്കുന്നത് ആലോചിച്ചു വേണം. അപ്പോൾ പിന്നെ സാധാരണ ജീവചരിത്രത്തെ ആത്മകഥ എന്ന് പറഞ്ഞാലോ? വിവാഹത്തിനും മറ്റു ചടങ്ങുകൾക്കും ആളുകളെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്, ക്ഷണമാണ് നൽകുന്നത്. എന്നാൽ ചിലർ ആ ചടങ്ങിനെ എനിക്ക് ക്ഷണനം കിട്ടി എന്ന് പറയുന്നു. ക്ഷണനം കൊലയാണ് എന്നോർക്കുക. സ്വാഗത പ്രഭാഷകൻ ഒരു പ്രൗഢ പണ്ഡിതനെ ബഹുമാന പുരസ്സരം പണ്ഡിത മന്യൻ എന്ന് വിശേഷിപ്പിച്ചു. പണ്ഡിതന്റെ മുഖം ചുവന്നു. കാരണം പണ്ഡിത മന്യൻ എന്ന വാക്കിന്റെ അർത്ഥം പണ്ഡിതൻ എന്ന് സ്വയം അഭിമാനിക്കുന്ന ആൾ എന്നാണ്. കുമാരനാശൻ കരുണയിലെ ചെട്ടിയാരെ സുഭഗമന്യൻ എന്ന് വിശേഷിപ്പിച്ചതോർക്കുക. സമീപകാലത്ത് പ്രചാരം നേടിയ ഒരു പദമാണ് മത്സരാർത്ഥി എന്നത്. വിദ്യാർത്ഥി, സ്ഥാനാർത്ഥി എന്നെല്ലാം പറയുമ്പോൾ അർത്ഥം വിദ്യ അർത്ഥിക്കുന്ന ആൾ, സ്ഥാനം അർത്ഥിക്കുന്ന ആൾ എന്നെല്ലാമാണ്. അതുപോലെ മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം തേടി നിൽക്കുന്നവരാണ് മത്സരാർത്ഥി. മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെ കുറിക്കാൻ ആ പദം ഉപയോഗിക്കേണ്ട. ധാരാളമായി തെറ്റിച്ചുപയോഗിക്കുന്ന ഒരു പദമാണ് പ്രമാദം. തെറ്റ് എന്നാണ് അർത്ഥം. പ്രമാദഹീനൻ എന്നാൽ തെറ്റു വരുത്താത്തവൻ എന്നർത്ഥം. എന്നാൽ ജനശ്രദ്ധ നേടിയ, കോളിളക്കം സൃഷ്ടിച്ച എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഈ പദം പലരും തെറ്റായി പ്രയോഗിക്കുന്നു. നടിയെ ഉപദ്രവിച്ച പ്രമാദമായ കേസ് എന്ന് പറയുന്നത് ശരിയല്ലല്ലോ.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ എ ഷീലകുമാരി.
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
3: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
5: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
6: നമുക്കിനി എസ് ജാനകി പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ദേവദാസി, ഗാനരചന ONV കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

0: വെളുത്ത സൗന്ദര്യ സോപ്പ്, നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഈ ഓണം കെ ചേട്ടൻ തൂക്കും,
2: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
3: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
4: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
3: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
7: ഗ്രാമകേരളം.
8: ഓണം വന്നേ ഓണം. അന്നത്തെ ഓണം ഭാഗം 5.
7: ഓണം മഹാബലിയുടെ ഓർമ്മകൾ ഉണർത്തുന്നത് പോലെ മലയാളിക്ക് നവോത്ഥാന നായകരുടെ ഓർമ്മകളെ വീണ്ടെടുക്കാനുള്ള അവസരം കൂടിയാകുന്നു തിരുവോണം. മഹാബലിയുടെ ഓർമ്മദിനം, അവിട്ടം അയ്യൻകാളിയുടെ ഓർമ്മദിനം, ചതയം ശ്രീനാരായണ ഗുരുജയന്തി, പൂരുരുട്ടാദിയും ഉത്രട്ടാദിയും ജലോത്സവങ്ങളുടെ വലിയ ആരവങ്ങൾക്ക് സാക്ഷിയാകുന്ന ദിനങ്ങൾ. ആറന്മുള ജലോത്സവം ഉത്രട്ടാദി ദിനത്തിലാണ് നടക്കുന്നത്. ഇങ്ങനെ സമത്വത്തിന്റെ താളമേളങ്ങളും ആഹ്ലാദത്തിന്റെ ആരവങ്ങളും ഉണർത്തി ഓണം മടങ്ങുമ്പോൾ ഓരോ മലയാളിയും തങ്ങളുടെ പതിവ് ജീവിതത്തിലേക്ക് മടങ്ങുകയായി. അടുത്ത ഓണം വരെ ഈ ഓണക്കാലം സമ്മാനിച്ച മധുര അനുഭൂതിയുമായി. നമ്മുടെ ജീവിതത്തെ ഇത്രയേറെ സ്വാധീനിച്ച മറ്റൊരാഘോഷവും ഇല്ലെന്ന് പറയാം. കാരണം ഓണം എല്ലാവരുടേതുമാണ്. അതിനാൽ ഓണത്തിൽ നിന്ന് മലയാളി ആർജിച്ച ചൊല്ലുകളും ശൈലികളും ഏറെയാണ്.

കവികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയവും ഓണമാണ്. അതിൽ നാനാവികാരങ്ങളുടെ സമ്മിശ്ര ഭാവങ്ങൾ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. ദാനശീലനായ ഒരാളെ മഹാബലിയോടാണ് നാം ഉപമിക്കാറുള്ളത്. വാമനന്റെ അവതാര മഹത്വം മറന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ സങ്കുചിതമായി ചിന്തിക്കുന്നവരെ വാമനർ എന്നും വിളിക്കാറുണ്ട്. ഓണം പാടത്തും പറമ്പിലും എന്നു വേണ്ട അധ്വാനിക്കുന്ന മുഴുവൻ മനുഷ്യരുടെയും ആഘോഷമാണ്. തങ്ങളുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കും അവധി നൽകാനുള്ള അവസരം. അതുകൊണ്ടാണ് കാണം വിറ്റും ഓണം കൊള്ളണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ദരിദ്രന്റെ ജീവിതം ഓണക്കാലത്തും പ്രതിഫലിപ്പിക്കുന്നതിന്റെ സൂചനകളും ഓണത്തിനുണ്ട്. ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ എന്നിങ്ങനെയുള്ള ചൊല്ലുകളും പ്രചാരത്തിലുണ്ട്. അത് പരിഹരിക്കാനാകാം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഓണക്കാലത്ത് ബോണസ് നൽകുന്നത്, ഓണവിപണികൾ സർക്കാർ തന്നെ തുറക്കുന്നത്. ഓണത്തെക്കുറിച്ച് പാടാത്ത കവികൾ ഇല്ലെന്ന് തന്നെ പറയാം. മലയാള ഭാവനയുടെ പച്ചത്തുരുത്തായി ഓണം മാറി എന്നതിന് തെളിവാണ് മലയാളത്തിലെ ഓണക്കവിതകൾ. ഓണത്തെപ്പറ്റി എഴുതി കൊതി തീരാത്ത കവിയാണ് പി കുഞ്ഞിരാമൻ നായർ എന്നാണ് പൊതുവെ വിലയിരുത്താറുള്ളത്. 45-ലധികം കവിതകൾ അദ്ദേഹം ഓണത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ ആഹ്ലാദത്തിൻ്റെ ആവേഗങ്ങൾ എന്ന പോലെ വിഷാദത്തിൻ്റെ നനുത്ത സ്പർശവുമുണ്ട്. പൊട്ടിച്ചിരിയുടെ മുഴക്കത്തോടൊപ്പം അടക്കിപ്പിടിക്കലിൻ്റെ നെടുവീർപ്പുമുണ്ട്. എങ്കിലും ഓണം അദ്ദേഹത്തിൻ്റെ സ്വപ്നജാലകത്തിലൂടെ എപ്പോഴും കടന്നു വന്നുകൊണ്ടിരുന്നു. അത്തപ്പൂ ഒരുക്കുവാൻ നാടെങ്ങും കൂടുമ്പോൾ പൊന്നുപോലെ എത്തുന്ന പൊന്നോണക്കാലം വരികയായി എന്നദ്ദേഹം ആഹ്ലാദത്തോടെ പാടുന്നുണ്ട്. സങ്കടങ്ങൾ ഒട്ടനവധി ഉണ്ടെങ്കിലും മാവേലി വരുമ്പോൾ എതിരേൽക്കാതിരിക്കാനാവില്ലെന്ന് വൈലോപ്പള്ളി ഓണപ്പാട്ടുകാരിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ആ വരവിങ്കൽ ഉണർന്നു ചിരിപ്പൂ പൂവുകൾ, ഞങ്ങളുടെ സാക്ഷികൾ എത്രയേ പൂവുകൾ, പോവുക നാം എതിരേൽക്കുക, നമ്മൾ ഒരുക്കുക നാളെ ഒരു ഓണം. വയലാറും പി ഭാസ്കരനും ഒ എൻ വിയും സുഗതകുമാരിയും എല്ലാം ഓണത്തെക്കുറിച്ച് പാടുന്നുണ്ട്. എത്രയോ ജഡജീർണ ദിനരാത്രങ്ങൾ പിന്നിട്ടെത്തുന്നു വീണ്ടും ഞാനീ ധന്യമാം നിമിഷത്തിൽ എന്ന് ഓണത്തെക്കുറിച്ച് ഒ എൻ വി കുറിക്കുന്നു. ആർദ്രതയുടെ പാട്ടുകാരനായ എൻ എൻ കക്കാട് ഓണത്തോട് പറഞ്ഞ നന്ദി വാക്ക് തന്നെ നമുക്ക് പറയാം. നന്ദി തിരുവോണമേ നന്ദി, നീ വന്നുവല്ലേ. അടിമണ്ണിടിഞ്ഞു കടയിളകി ചരിഞ്ഞൊരു കുനുതുമ്പയിൽ ചെറുചിരി വിടർത്ത് നീ വന്നുവല്ലേ. നന്ദി തിരുവോണമേ നന്ദി.

0: വന്നേ ഓണം, അന്നത്തെ ഓണം. രചന ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ. ആഖ്യാനം കുരിപ്പുഴ സജീവ്. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
1: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
3: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
3: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
6: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക്

0: ആത്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
1: നഗരപുരാണം.
2: പ്രാചീനകാലത്ത് പക്ഷികളെയും മൃഗങ്ങളെയും വാർത്താവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നു എന്ന് നാം പുരാണങ്ങളിൽ വായിക്കുന്നു. മുഗൾ വാഴ്ചക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ കുതിരത്തപാൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു സ്ഥിരം തപാൽ സമ്പ്രദായം ഏർപ്പെടുത്തുന്നത് വിശാല തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രാജസ്ഥാനത്തിന്റെ കുലക്ഷേത്രങ്ങളിലേക്ക് പൂക്കളടക്കമുള്ള പൂജാസാധനങ്ങൾ എത്തിക്കുന്നതിനും കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറികളും പലചരക്കുകളും സമയാസമയങ്ങളിൽ ലഭ്യമാക്കുന്നതിനും രാജകീയ ശാസനങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുമായി ആരംഭിച്ച സംവിധാനമായിരുന്നു ഇത്. ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരെ ഓട്ടന്മാർ എന്നും ഇവർക്ക് പ്രതിഫലമെന്നോണം കരമൊഴിവായി വിട്ടുകൊടുത്തിരുന്ന വിളഭൂമികൾക്ക് കുറിവിരുത്തി എന്നും വിളിച്ചിരുന്നു. 1811 മുതൽ 1814 വരെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന കേണൽ മൺറോ ആണ് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച പ്രാകൃത തപാൽ സമ്പ്രദായത്തെ പരിഷ്കരിച്ചത്. തുടർന്ന് കൊച്ചി രാജ്യത്തും അഞ്ചൽ സമ്പ്രദായം നടപ്പിലായി. അങ്ങനെ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചി രാജ്യത്തേക്കും അതുപോലെ തിരിച്ചും കത്തുകൾ അയക്കാമെന്ന സ്ഥിതി സംജാതമായി. എന്നാൽ കോളനി ഭരണം നിലനിന്നിരുന്ന മലബാറിലേക്ക് അഞ്ചൽ ആപ്പീസുകൾ വഴി കത്തുകൾ അയക്കാൻ കഴിയുമായിരുന്നില്ല. കോളനി പ്രവിശ്യകളിലേക്ക് എഴുത്തുകുത്തുകൾ നടത്താനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് നടത്തിയിരുന്ന ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഭരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ആരംഭിച്ച അഞ്ചൽ സംവിധാനം പൊതുസമൂഹത്തിനായി തുറന്നുകിട്ടാൻ ഒരു നൂറ്റാണ്ടിലേറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. കൃത്യമായി പറഞ്ഞാൽ 1861 ദിവാൻ മാധവറാവുവിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ പ്രജകൾക്ക് വേണ്ടി ആദ്യമായി ഒരു അഞ്ചൽ ആപ്പീസ് ആലപ്പുഴയിൽ ആരംഭിക്കുന്നത്. അഞ്ചൽ ആപ്പീസുകൾക്ക് അഞ്ചൽ പുര എന്നും അഞ്ചൽ ചാവടി എന്നും വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു. കത്തുകൾ കെട്ടിവെക്കുന്ന മെയിൽ ബാഗ് അഞ്ചൽ പൈ എന്നാണ് അറിഞ്ഞിരുന്നത്. മോട്ടോർ വാഹനങ്ങൾ സ്വപ്നാവസ്ഥയിലായിരുന്ന അക്കാലത്ത് ഒരു അഞ്ചൽ പുരയിൽ നിന്ന് മറ്റൊരു അഞ്ചൽ ആപ്പീസിലേക്ക് കത്തുകൾ എത്തിച്ചിരുന്നത് അഞ്ചൽ ഓട്ടക്കാർ വഴിയായിരുന്നു. ഇദ്ദേഹത്തിന് അഞ്ചൽ ശിപായി എന്നൊരു മറുപേരും ഉണ്ടായിരുന്നു. അന്ന് സ്പീഡ് പോസ്റ്റും നിലവിലുണ്ടായിരുന്നു. പേര് അടിയന്തരം കെട്ടൽ. അടിയന്തരം കെട്ടേണ്ട കത്തിന് മുകളിൽ സാധാരണ നിരക്കിലുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച ശേഷം 14 ചക്രം അഥവാ 1/2 രൂപ കൂടി ഒടുക്കണം. ഉടൻ തന്നെ അഞ്ചൽ ശിപായി ഒരു മണിയും കിലുക്കിക്കൊണ്ട് ഓടിച്ചെന്ന് മേൽവിലാസക്കാരനെ കണ്ടുപിടിച്ച് കത്ത് കൈമാറും. എന്നാൽ അഞ്ചൽ ആപ്പീസിൽ നിന്ന് 3 മൈൽ ദൂരം മാത്രമേ അടിയന്തരം കെട്ടൽ അനുവദിച്ചിരുന്നുള്ളൂ. വിവര സാങ്കേതിക വിദ്യ പിള്ളത്തൊട്ടിലായിരുന്ന പഴയ കാലത്ത് ചില അടിയന്തര ഘട്ടങ്ങളിൽ ഭരണകൂടത്തിന് പ്രജകളുമായി സംവദിക്കാനുള്ള മാധ്യമവും അഞ്ചൽ ആപ്പീസുകളായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് രാജ്യത്ത് ആകെ ബാധിച്ച ഭക്ഷ്യക്ഷാമം നേരിടുന്നതിനായി തിരുവിതാംകൂർ ഭരണകൂടം ഉപയോഗപ്പെടുത്തിയത് അഞ്ചൽ ആപ്പീസുകളെയാണ്. ഇറക്കുമതി ചെയ്ത ഭക്ഷ്യധാന്യങ്ങളും ഉണക്കക്കപ്പയുമൊക്കെ അന്ന് അഞ്ചൽ പുരകൾ വഴി വിതരണം ചെയ്തു. ചുരുക്കം ചില അവസരങ്ങളിൽ സർക്കാർ വിളംബരങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിച്ചിരുന്നതും ഈ അഞ്ചൽ ചാവടികൾ വഴിയായിരുന്നു. അഞ്ചൽ മുദ്രകൾ എന്ന പേരിലായിരുന്നു തപാൽ സ്റ്റാമ്പുകൾ അറിയപ്പെട്ടിരുന്നത്. അതാത് കാലങ്ങളിലെ നാടുവാഴികളുടെ ചിത്രങ്ങളാണ് ഈ മുദ്രകളിൽ ആലേഖനം ചെയ്യുക. ഇവരുടെ ജന്മനാളുകളിൽ പ്രത്യേക സ്റ്റാമ്പുകൾ ഇറക്കുന്നതും പതിവായിരുന്നു. കൂടാതെ രാജാക്കന്മാരുടെ കിരീടധാരണങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള വിളംബരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകൾ മുദ്രണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന പ്രാദേശിക തപാൽ സംവിധാനങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതീയ കമ്പി തപാൽ വകുപ്പിൽ ലയിച്ചു.
3: രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
4: തിരുവോണം എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം എം കെ അർജുനൻ.

0: മഴയെ ഞാൻ പെയ്തു മേഘം തുളുമ്പി വർഷഗാനം തുടങ്ങി മേലെ മേലെ.
1: പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരി തുടർന്ന് കേൾക്കാം. സമയം 8 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: രക്ഷാബന്ധൻ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് ആശംസ നേർന്നു. സ്നേഹത്തിന്റെയും ആർദ്രതയുടെയും പരസ്പര വിശ്വാസത്തിന്റെയും ബന്ധം എന്നും തകരാതെ നിലനിൽക്കട്ടെയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ 6 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ചിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും സ്വകാര്യ മേഖലയിലെ പ്രമുഖ കമ്പനി സിഇഒമാരുമായും കേന്ദ്രമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലെ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരണസംഖ്യ 390 ആയി. 290 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ 1468 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. തിരുജയന്തി സമ്മേളനം രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 137 പതിപ്പ് മറ്റന്നാൾ രാവിലെ 11. ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഇന്നുവരെ പങ്കുവയ്ക്കാം. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. വിനോദ കലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കുമ്മാട്ടികൾ തൃശൂരിലെ നാട്ടിടവഴികളിൽ ആട്ടവും പാട്ടുമായി എത്തും. ബിഎം കായൽ ജലോത്സവത്തിന്റെ മേജർ വിഭാഗത്തിൽ ജലറാണിയും മൈനർ വിഭാഗത്തിൽ യുവരാജയും ജേതാക്കളായി. മത്സരം പ്രശസ്ത ചലച്ചിത്ര താരം ഷെയ്ൻ നിഗം ഉദ്ഘാടനം ചെയ്തു. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ഫബിയാനോ കരുവാനിയെ 15-13 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ചോദ്യം ഒന്നുകൂടി പറയാം. 2026 ലോകമാന്യ തിലക് പുരസ്കാരം കരസ്ഥമാക്കിയത് ആരാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം അജിത് ഡോവൽ. ഇതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ ഇദ്ദേഹത്തിന് രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധ രംഗത്തിനും നൽകിയ മികച്ച സംഭാവനകൾ മാനിച്ചാണ് പുരസ്കാരം സമ്മാനിച്ചത്. പൂനെയിലെ തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റാണ് ബാലഗംഗാധര തിലകിന്റെ സ്മരണയ്ക്കായി ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 ബാലഗംഗാധര തിലകിന്റെ ചരമദിനത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്കായി അതുല്യമായ സംഭാവനകൾ നൽകുന്ന വ്യക്തികൾക്ക് ഈ പുരസ്കാരം സമർപ്പിക്കുന്നു.
1: ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: നമുക്കിനി യേശുദാസും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഉണ്ണികളെ ഒരു കഥ പറയാം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ഔസേപ്പച്ചൻ.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഇനി കാലം സാക്ഷി.
2: വിദ്യാഭ്യാസ പ്രവർത്തകയും എഴുത്തുകാരിയുമായിരുന്ന കോന്നിയൂർ മീനാക്ഷി അമ്മ 1901 March 28 വേലുപിള്ളയുടെയും കുട്ടിയമ്മയുടെയും മകളായി ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം കോന്നി, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലായിരുന്നു. തിരുവനന്തപുരത്ത് ഉപരിപഠനം പൂർത്തിയാക്കി. പിന്നീട് അധ്യാപനം തുടങ്ങി. അപ്പോഴാണ് തന്റെ ഗ്രാമമായ ഐരവണിൽ പാവപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനായി പിതാവിനോടൊപ്പം ചേർന്ന് ശ്രീരാമചന്ദ്ര വിലാസം എന്ന സ്കൂൾ ആരംഭിച്ചത്. പിന്നീടത് PS വേലുപിള്ള മെമ്മോറിയൽ സ്കൂൾ എന്നാക്കി മാറ്റി. ഗാന്ധിയൻ ആശയങ്ങളിലൂന്നിയുള്ള മീനാക്ഷി അമ്മയുടെ പ്രവർത്തനങ്ങൾ അക്കാലത്ത് മറ്റുള്ളവരിൽ നിന്നും അവരെ വ്യത്യസ്തയാക്കിയിരുന്നു. അത് ഗാന്ധിജിയിൽ മതിപ്പുളവാക്കുന്നതിനും കാരണമായിരുന്നു. സാഹിത്യരംഗത്ത് അതുവരെ ഇല്ലാതിരുന്ന ചില നൂതന രീതികൾ അവർ തന്റെ രചനകളിൽ കൊണ്ടുവന്നിരുന്നു. അതാണ് കത്തുകളിലൂടെ കഥ പറയുന്ന നീണ്ട നിഴൽ എന്ന കൃതി, പുഷ്പകം, ആത്മബലി, വീരയോദ്ധാവ് തുടങ്ങിയവ അവരുടെ മറ്റ് രചനകളാണ്. 1980 August 28 കോന്നിയൂർ മീനാക്ഷിയമ്മ അന്തരിച്ചു.
3: ഞാനൊരു സംഭവം പറയാം. ഒരിക്കൽ BA ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സിൻ്റെ ചുറ്റും വരാന്തയുണ്ട്. ആ വരാന്തയിൽ കൂടി നല്ല സുന്ദരിയായ ഒരു അധ്യാപകയാണ്. അവർ തലമുടിയൊക്കെ അഴിച്ചിട്ട് നല്ല ചുവപ്പ് സാരിയും കൊടുത്ത് അതുപോലുള്ള ബ്ലൗസും ഒക്കെ ഇട്ട് ആ വരാന്തയിൽ കൂടി അങ്ങനെ നടന്നു. പെട്ടെന്ന് ക്ലാസ്സിൽ ഒരു ചവിട്ടും കൂവലും ബഹളവും നോക്കിയപ്പോൾ ഇതാണ് കാഴ്ച. എത്ര ശ്രമിച്ചിട്ടും ക്ലാസ് നിയന്ത്രിക്കാൻ എനിക്ക് സാധിച്ചില്ല ആദ്യം. അപ്പോൾ എനിക്കൊരു യുക്തി തോന്നി. ഞാൻ പറഞ്ഞു, ശരി ശരി, നിങ്ങൾ ബഹളം കൊണ്ട് ചുമ്മാ അല്ല. എനിക്കിപ്പോഴാണ് മനസ്സിലായത്, ഈ ചുവപ്പ് നിറം കണ്ടാൽ കാളകളുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിപ്പോഴെനിക്ക് മനസ്സിലായി ശരിയാണ്. പെട്ടെന്ന് നിന്നു, ബഹളമെല്ലാം നിന്നു സാർ എന്ന്. അങ്ങനെ വലിയ വിഷമമൊന്നും കൂടാതെ ചില ചാടുക്തികൾ കൊണ്ടും നേരം പോക്ക് കൊണ്ടും ഒക്കെ ഇവരെ നീര് തന്നെ ഞാൻ പോയിട്ടുണ്ട്. അതെ അതെ.
4: ആർട്സ് കോളേജിന് ശേഷം പിന്നീട് സയൻസ് കോളേജിലാണ്.
3: സയൻസ് കോളേജിലായിരുന്നു. ആ കാലത്തെ പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്. സമരം ഉണ്ടാകുമ്പോൾ സാർ ക്ലാസ്സിൽ പോകരുത്, ഞങ്ങൾ പറയുന്നു എന്നെല്ലാം പറഞ്ഞ് ചുറ്റും കൂടും. ഞാൻ പറയും, ഞാൻ പോവാം, പക്ഷെ വരുന്നത് നിങ്ങളുടെ ഇഷ്ടം.

0: വേണമെങ്കിൽ വന്നാൽ മതി,
1: ആ
0: ഞാനിവിടെ നിൽക്കും, ഞാൻ ശമ്പളം വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ പോകും എന്ന് പറഞ്ഞു. എന്നോട് മാത്രം വലിയ ബഹളം ഉണ്ടായിട്ടില്ല, കാരണം എൻ്റെ പെരുമാറ്റമാണ്, ഞാനും ഇങ്ങനെ വലിയ അധികാരമൊന്നും എടുക്കുകയില്ല, വളരെ വിനയത്തോടുകൂടി എല്ലാം ഒരുമാതിരി നയത്തിൽ കൈകാര്യം ചെയ്യുമായിരുന്നു അന്ന്. അതുകൊണ്ടാണ് എനിക്ക് വല്ല വിധവും അവിടെ കഴിച്ചു കൂട്ടാൻ സാധിച്ചതും. ഞാൻ ആദ്യമായിട്ട് അച്ചടിച്ച പുസ്തകത്തിൻ്റെ പേര് നീണ്ട നിഴൽ എന്നുള്ളൊരു ലഘുവായ ഒരു നോവലാണ്.
1: നോവല് അപ്പൊ നോവൽ എഴുതുന്നതിനായിരുന്നു താല്പര്യം കൂടുതൽ
0: ആയിരുന്നു. ആ ലഘുവായ നോവൽ എന്റെ സ്വതന്ത്ര കൃതി എന്ന് പറഞ്ഞുകൂടാ, എന്നാൽ മുക്കാലും എന്റെ ആ വിമൻസ് കോളേജിലുണ്ട ജീവിത രീതികളെ പറ്റിയുള്ള ഒരു പരാമർശമാണ് അതിനകത്ത്. ഇതുകൂടാതെ പിന്നെ ഒട്ടുവളരെ ഉപന്യാസങ്ങളും ലേഖനങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടെന്നല്ലാതെ പിന്നെ ഗവൺമെന്റ് എന്ന് പറഞ്ഞ് ഒന്ന് രണ്ട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് ഗ്രന്ഥങ്ങൾ അതിന്റെ പവർ പ്രകാശമൊക്കെ ഗവൺമെന്റിനാണല്ലോ.
1: കുട്ടികൾക്ക് വേണ്ടി
0: കുട്ടികൾക്ക് എ ആർ തമ്പുരാനെ പറ്റി ഒരു ജീവചരിത്രം, എ ആറിനെ അല്ല എക്സ്ക്യൂസ് മീ, മറ്റേ വലിയ തമ്പുരൻ. അതുകൂടാതെ പിന്നെ ഒരു ഇംഗ്ലീഷ് ഡ്രാമ, ഇബ്സന്റെ ഒരു ഇംഗ്ലീഷ് ഡ്രാമയുടെ തർജ്ജമ, ഇതൊക്കെ എഴുതിയിട്ടുണ്ട്.
2: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് കോന്നിയൂർ മീനാക്ഷി അമ്മയുടെ ശബ്ദം.

0: சுப்பையா கோல்ட் பார்க்கில் ஓணம் மெகா ஆஃபர் ஆகஸ்ட் 17 முதல் 31 வரை.
1: ஓணம் பிரமாணிச்ச பணிக்கூலியில் 50% டிஸ்கவுண்ட், ஒரு பவன் மூலில் ஓண புடவ சம்மானவும், ரெண்டு பவன் மூலில் கோல்ட் காயின் சம்மானவும்,
0: கூடாதே ஸ்கிராச் கார்டு வழி 1000 ரூபாய் வரை கேஷ் பேக் கிட்டானுள்ள அவசரவும்.
1: சுப்பையா கோல்ட் பார்க், ராவச்சம்பரம், சுப்பையா ஃபேஷன் ஜுவல்லரி, காந்தி பார்க்கின் சமீபம், சால. போன் 8891 21459.
2: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ്
3: അല്ല മാന തന്നെ.
4: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാണ്.
1: അല്ല മാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി എ സി, സ്മാർട്ട് ടിവി, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
5: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
6: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
7: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണം. കിട്ടണ പൈസ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
8: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാർ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
9: എന്റെ പേര് അഞ്ജലി. ഡെയിലിയുള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
10: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
11: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
10: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
12: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
13: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
14: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
13: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
15: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
16: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പൻ ഓണം, കൊമ്പൻ ഓഫർ.
17: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
18: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
19: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണമോതിരങ്ങളും.
19: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
0: നമുക്കിനി അഗ്നിമുഹൂർത്തം എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയൊരു ഗാനം കേൾക്കാം. രചന ബാലു കിരിയത്, സംഗീതം SP വെങ്കിടേഷ്.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: ശിവകാമി അലുമിനിയം കമ്പനി. അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
3: നേരെ തിരുവനന്തപുരം.

0: ഇടുക്കി. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ നിന്നേ എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
3: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
5: നമസ്തേ അനന്തപുരിയിലിനി നമുക്ക് ചുറ്റും. ഓണം വാരാഘോഷത്തിൽ പങ്കെടുക്കാനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ തലസ്ഥാനത്തെത്തുന്നതിനാൽ 30-നും 31-നും നഗരത്തിൽ ഗതാഗത ക്രമീകരണം. വിമാനത്താവളത്തിൽ നിന്ന് ലോക്ഭവനിലേക്കുള്ള റോഡിലും വാരാഘോഷ സമാപനം ഫ്ളാഗ് ഓഫ് ചെയ്യുന്ന വെള്ളയമ്പലത്തും സുരക്ഷാ ക്രമീകരണം ഏർപ്പെടുത്തി. ഓണം കഴിഞ്ഞ് മടക്കയാത്രയ്ക്കായി സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം നോർത്ത് സാന്ത്രഗച്ചി സ്പെഷ്യൽ നാളെ ഉച്ചയ്ക്ക് 2:40 പുറപ്പെട്ട് തിങ്കളാഴ്ച 2:15 സാന്ത്രഗച്ചിയിലെത്തും. കോട്ടയം, പാലക്കാട്, സേലം, കാടുപാടി, ഗുഡൂർ, വിജയവാഡ, ഭുവനേശ്വർ വഴിയാണ് സർവീസ്. മംഗളൂരു SMVT ബംഗളൂരു സ്പെഷ്യൽ നാളെ 11:15 പുറപ്പെട്ട് പിറ്റേന്ന് പുലർച്ചെ 4 ബംഗളൂരുവിലെത്തും. റിസർവേഷൻ ആരംഭിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലെ തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ സ്റ്റാച്യു ഉപ്പളം റോഡിലെ ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ 34 ദിവസത്തെ സൌജന്യ ആഭരണ നിർമ്മാണ പരിശീലനം ഈ മാസം 31 തുടങ്ങും. 18 മുതൽ 50 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ 0471-2-3-2-4-3-0. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0471-2-3-2-4-3-0. കോട്ടുകാൽ ഗവൺമെന്റ് VHSS UP വിഭാഗത്തിൽ ഹിന്ദി വിഷയത്തിലും HS വിഭാഗത്തിൽ മലയാളത്തിലും അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 1 സെപ്റ്റംബർ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുമെന്ന് പ്രഥമാധ്യാപിക അറിയിച്ചു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.
6: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
7: അത്രേ ഉള്ളൂ? നമുക്ക് വാങ്ങാലോ.
6: MRT ന്ന് തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
8: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാരയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി ദർശനവും.
9: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
10: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ 2 നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
11: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റ് ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
10: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
12: ഇത്തവണ ഓണത്തിന് സ്വർണ്ണം എടുക്കുന്നില്ലേ?
13: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
12: അവിടെന്താ ഇത്ര പ്രത്യേകത?
14: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം E-സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.

0: ഗോപിക ജി കൃഷ്ണൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം വെടിക്കെട്ട്. ഗാനരചന വിപിൻ ജെഫ്രിൻ, സംഗീതം ശ്യാം പ്രസാദ്.
1: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
3: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചിക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
4: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങും അലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
5: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
4: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
6: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
5: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
7: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
7: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
8: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
7: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
8: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
9: ഫോൺ ഞാൻ പറയാം.
10: എന്നാ പറയാം?
9: 90 72 503 503.
11: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്?
12: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ പൊളിക്കോ?
11: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th anniversary. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
12: ഒപ്പം August 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
13: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
14: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
15: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരിപ്പുഴ സജീവ്.
16: ഖദീജ ഒരു ഉയർന്ന ചിരവിയിന്മേൽ കാൽ കവച്ചു വെച്ചിരുന്ന് നാളികേരം ചിരകുകയാണ്. കൂട്ടത്തിൽ മകളെ ശാസിക്കുന്നുമുണ്ട്.
17: ആ തിജ്ജൊന്ന് നീക്കുവലാലേ, ഇച്ചിരി ഉപ്പിങ്ങട്ടെടുത്തോ. ജ് ആ കഞ്ഞിക്കൈയില് എവിടാ വച്ചെടുക്കണേ?
16: ആഗതരെ കണ്ടപ്പോൾ അവൾ ചിരവയിൽ നിന്ന് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു,
17: കടന്നു കുത്തിരിക്കെ, കടുപ്പത്തിലൊരു ആപ്പ് കാട്ടിക്ക ഖദീജയെ.
16: ഖദീജയ്ക്ക് ധൃതിയായി. തീ ഇളക്കി കത്തിച്ചു. ഗ്ലാസ് കഴുകി. പ്ലേറ്റുകൾ ശബ്ദിച്ചു. അടുപ്പത്തെ വെള്ളത്തിലിട്ട മുക്കാല് റെഡി റെഡി എന്ന് പറയാനും തുടങ്ങി. 5 നിമിഷത്തിനുള്ളിൽ പുക പറക്കുന്ന കാപ്പിയും പത്തിരിയും മുമ്പിൽ കൊണ്ടുവന്നു വെച്ച് ഖദീജ മന്ദസ്മിതം തൂകി നിന്നു. ഇനി ആ കാശ് ഇങ്ങോട്ട് തന്നാൽ മതി എന്ന ഭാവത്തിൽ.
17: എന്തിരുത്ത ഖദീജെ, ഭർത്താനോക്കെ.
16: പത്തിരി പൊട്ടിച്ചു വായിലിട്ട് പുക ഊതിപ്പറപ്പിച്ചുകൊണ്ട് മരക്കാർ ചോദിച്ചു,
17: എന്തിരുത്താ മരക്കാർക്ക, ഒക്കെ മോശം. അനക്കെന്താ ഇപ്പോ ഇത്തിര ഒരു മോശം വന്ന്?
16: ചെറിയൊരു കൺവെട്ടിക്കലോടെയാണ് ഹസൻ അത് ചോദിച്ചത്.
17: നമ്മുടെ കഥയൊക്കെ ഇങ്ങക്കറിയൂലേ. ഈ 5 പിഞ്ചു പൈതങ്ങളെയും വച്ച് ഞമ്മൾ പെടുന്ന പാട് അള്ളാക്കറിയാം.
16: വിഷാദപൂർണമായ സ്വരത്തിൽ അത് പറഞ്ഞിട്ട് ഖദീജ ഉടുതുണിയുടെ നീണ്ടുകിടക്കുന്ന കോന്ത പിടിച്ച് ഒന്ന് കണ്ണൊപ്പി. അവളുടെ അരയിൽ തൂങ്ങിയാടുന്ന കൊച്ചു പണസഞ്ചി അപ്പോൾ ഹസൻ കാണുകയും ചെയ്തു. അവൻ ചോദിച്ചു,
17: പെരുന്നാച്ചോറ് വെച്ച് പള്ള പോലല്ലേ?

0: തഞ്ചി ബീർത്തെടുക്കണ്, എന്നിട്ട അനക്കിപ്പ കഷ്ടം എന്ന് പറയുന്നത്. ഇങ്ങളെന്തോ പറയുന്നേ, ഹോജരാജാവായ തമ്പിരാൻ കഴിച്ചൂട്ടുണ്ട് ഓലയുടെ ബാപ്പയുണ്ടായിരുന്നപ്പം. ആ സ്ത്രീയുടെ തൊണ്ടയിടറിപ്പോയി. ജക്കഥയൊക്കെ വിട്, ഒരു പത്തിരിയും പാടെ കൊണ്ടുവാ. അവൾ അടുക്കളയിലേക്ക് ഓടി ഓരോ പത്തിരി കൂടി കൊണ്ടുവന്നു വെച്ചു. എന്നിട്ട് വീണ്ടും തൻ്റെ ജീവിത ദുഃഖങ്ങളെപ്പറ്റി പറയാനും തുടങ്ങി. ഖദീജയ്ക്ക് അവിടെ 10 കൊല്ലത്തെ പരിചയമുണ്ട്. അവളുടെ സ്വദേശം ചാലിയമാണ്. ഒരു ചെറുകിട സുന്ദരിയായി അവിടെ കഴിഞ്ഞുകൂടുന്ന കാലം മുതൽക്കേ മരക്കാർ അവളെ അറിയും. പരൽമീൻ ചാടുന്നതുപോലെയുള്ള അവളുടെ കണ്ണീർ അന്ന് മരക്കാരെ സ്വൽപ്പം കമ്പം പിടിപ്പിക്കുകയും ഉണ്ടായി. പക്ഷെ ആ കമ്പം വളരാൻ ഇടകിട്ടിയില്ല. അതിനു മുമ്പേ തന്നെ ആലിക്കുട്ടി അവളെ കല്ലായിലേക്ക് കെട്ടിക്കൊണ്ടുപോന്നു. ആലിക്കുട്ടിക്കും പണി മരച്ചാപ്പയിൽ തന്നെ. അങ്ങനെ സഹപ്രവർത്തകന്റെ വീടരായിത്തീർന്ന അവളെക്കുറിച്ചുണ്ടായ കമ്പം മരക്കാർ മനഃപൂർവ്വം വിസ്മരിച്ചു. പുയലു തുള്ളുന്ന മീനൊക്കെ ഞമ്മടെ ബായൽ കുടുങ്ങും എന്ന് നനച്ചൂടല്ലോ എന്നൊരു തത്വജ്ഞാനവും തുണയ്ക്കെത്തി. അതിനുശേഷവും പലതവണ മരക്കാർ അവളെ കണ്ടിട്ടുണ്ട്. കാച്ചിയും അരഞ്ഞാണും കസവുതട്ടനും ചിറ്റും ഏലസും മുത്തുമണിമാലയുമൊക്കെ അണിഞ്ഞ് ആലിക്കുട്ടിയുടെ വീടരായി. അവൾ കല്ലായിൽ കിടന്നൊന്നു വിലസി. അവൾ നടന്നു പോകുന്ന വഴിക്കെല്ലാം ഇലഞ്ഞിപ്പൂ തൈലത്തിൻ്റെ മണം തങ്ങി നിന്നു. അക്കാലം മരക്കാർക്ക് ഓർമ്മയുണ്ട്, അന്ന് ഒരു ശെമ്പകപ്പൂ തന്നെയായിരുന്നു. പിന്നെ അവളൊന്ന് പെറ്റു, പിന്നെയും പെറ്റു. ഒന്ന് ഒരു പെണ്ണും ഒരാണും. ആ കുടുംബം രൂപപ്പെട്ടു വരികയായിരുന്നു. പെട്ടെന്നാണ് ആപത്ത് വന്നുപെട്ടത്. മരത്തടി വീണ് ആലിക്കുട്ടിയുടെ മുതു ഒടിഞ്ഞുപോയി. ആസ്പത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും മരണവും കഴിഞ്ഞു. ആ കുടുംബത്തിൻ്റെ നടുവും അതോടെ ഒടിഞ്ഞു. മൂപ്പൻ കുറച്ച് ദിവസത്തെ ചെലവിനുള്ള വക കൊടുത്തു. അത് തീർന്നപ്പോൾ പിന്നെ എന്തു ചെയ്യണമെന്ന് നിശ്ചയമില്ലാതായി. രണ്ടു കുട്ടികളെ പുലർത്തണമല്ലോ. ചാലിയത്തേക്ക് മടങ്ങിപ്പോയിട്ട് വിശേഷമൊന്നുമില്ല.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
4: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില. ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
8: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
7: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ, പ്യോർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
9: നാട്ടിൻപുറത്തിന്റെ വെണ്മയുടെ നിഷ്കളങ്കതയുമായി വിരിയുന്ന തുമ്പപ്പൂവ് മലയാളിയുടെ മനസ്സിൽ എന്നും മായാത്തൊരോർമ്മയാണ്. മലയാള സിനിമാ ഗാനങ്ങളിലും തുമ്പപ്പൂവ് പലപ്പോഴും പ്രണയത്തിന്റെയും നന്മയുടെയും നിഷ്കളങ്കതയുടെയും പ്രകൃതി ഭംഗിയുടെയും മനോഹരമായ പ്രതീകമായി വിരിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ തുമ്പപ്പൂവിന്റെ സൗന്ദര്യത്തെ സംഗീത വരികളിൽ കോർത്തിണക്കിയ ഗാനങ്ങൾ എന്നീ പരിപാടിയിലൂടെ നമുക്ക് ആസ്വദിക്കാം. ആദ്യ ഗാനത്തിലേക്ക്.

ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം നിന്നിഷ്ടം എന്നിഷ്ടം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം കണ്ണൂർ രാജൻ. അടുത്തത് രണ്ടിടങ്ങഴി എന്ന ചിത്രത്തിനു വേണ്ടി കമകറ പുരുഷോത്തമനും കെ പി എ സി സുലോചനയും പാടിയ ഗാനം. രചന തിരുനയനാർ കുറിച്ചി, സംഗീതം ബ്രദർ ലക്ഷ്മൺ.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചേട്ടാ, മൈജിയിലേക്ക് വിടാം,
5: ഓണർ ഷോപ്പിംഗോ?
4: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
5: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
6: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
7: സമയം 8 കഴിഞ്ഞ് 45 മിനിറ്റ്.
8: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
9: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
10: ഇന്നീ പരിപാടിയിൽ പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
11: പവനൻ എന്നാൽ വായു. വായുവിനെ മുക്തമാക്കുന്ന സഹായിക്കുന്ന ആസനമാണ് പവനമുക്താസനം. ചെയ്യുന്ന വിധം: മലർന്നു കിടക്കുക, വിശ്രമിക്കുക, ശരീരവും മനസ്സും ആസനം ചെയ്യുവാൻ തയ്യാറാകുക, കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക, വലതുകാൽ ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് കണങ്കാലിന് താഴെ വയ്ക്കുക, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തി നെറ്റി മടക്കിയ കാൽമുട്ടിൽ മുട്ടിക്കുക. കുറച്ചു നേരം ഈ നില തുടരുക. തുടർന്ന് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തുക, കാലുകളും കൈകളും പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം 5-6 തവണ ആവർത്തിച്ചതിന് ശേഷം ഇടത് കാലും ഇതുപോലെ തന്നെ ചെയ്യുക. തുടക്കത്തിൽ ഓരോ കാലും, അതിനുശേഷം 2 കാലും ഒരുപോലെ ഇപ്രകാരം ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടി ഈ ആസനത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പരിശോധിക്കാം. 1, കാലുയർത്തുക. 2, കാല് മടക്കുക. 3, കൈകൊണ്ട് മടങ്ങിയിരിക്കുന്ന കാലിന്റെ മടമ്പിൽ പിടിക്കുക. 4, ശ്വാസം വിട്ടുകൊണ്ട് തല ഉയർത്തുക. 5, കുറച്ചു കഴിഞ്ഞ് ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി തറയിൽ വയ്ക്കുക. 6, കൈകൾ വിട്ട് നിലത്ത് വയ്ക്കുക. 7, കാലുകൾ ഉയർത്തുക. 8, കാലുകൾ താഴ്ത്തി വന്ന രീതിയിൽ തന്നെ തിരിച്ചുകൊണ്ട് വയ്ക്കുക. പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വാസം പുറത്തുവിട്ടാണ് സാധാരണ നാം എല്ലാവരും പരിശീലിക്കുന്നത്. പക്ഷേ പവനമുക്താസനത്തിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്ന രീതി കൂടി നമുക്ക് പരിചയപ്പെടാം. മലർന്നു കിടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുക, ശ്വാസം വിട്ടുകൊണ്ട് കാൽ മടക്കുക, ശ്വാസം എടുത്തുകൊണ്ട് ഇരു കൈകളും കോർത്തു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തി, അതായത് കുംഭകാവസ്ഥയിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് തല ഉയർത്തി കാൽ മുട്ടിക്കുക, ശ്വാസം വിടണമെന്ന് തോന്നുമ്പോൾ ശ്വാസം വിട്ടുകൊണ്ട് തല പൂർവ്വസ്ഥിതിയിലെത്തിക്കുക. ഇപ്രകാരം ശ്വാസം ഉള്ളിൽ നിർത്തി പവനമുക്താസനം ചെയ്യുമ്പോൾ ശ്വസന വ്യവസ്ഥയെ സഹായിക്കുന്ന ഡയഫ്രം നന്നായി പ്രവർത്തിക്കുന്നു. ആമാശയത്തിലെ വായുവിനെ ശാരീരിക അവസ്ഥ അനുസരിച്ച് പുറന്തള്ളാൻ സഹായിക്കുന്നു. പവനമുക്താസനത്തിന്റെ വ്യത്യസ്തങ്ങളായ ചില മുറകൾ കൂടി നമുക്ക് പരിചയപ്പെടാം. കാലുകൾ മടക്കി പവനമുക്താസനത്തിൽ എത്തിയതിനു ശേഷം മുമ്പോട്ടും പുറകോട്ടും ശരീരത്തെ ചലിപ്പിക്കുക, വശങ്ങളിലേക്ക് ശരീരത്തെ ഉരുട്ടുക. ഇപ്രകാരം ചെയ്യുന്നത് വഴി നട്ടലിനും വാരിയലിനും നല്ല മസാജ് കിട്ടുകയും അവിടെയുള്ള വായു സഞ്ചാരം സുഗമമാവുകയും ചെയ്യുന്നു. ഒപ്പം അരക്കെട്ട് ബലപ്പെടും. പവനമുക്താസനം പ്രാണമയ കോശങ്ങളെ ബലപ്പെടുത്തുന്നു. പ്രാണൻ ജീവന്റെ ആധാരശിലയാണ്. യോഗയും പ്രാണനും ഒന്നു തന്നെയാണ്.
10: പവനമുക്താസനം ചെയ്യുന്നതിന്റെ പ്രയോജനങ്ങളെ കുറിച്ച് നമ്മോട് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
8: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം

0: തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
1: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
2: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
1: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
3: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയല്ലേ.
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
1: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65°C താപനില നിലനിർത്തുകയോ ചെയ്യുക.
5: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
6: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
7: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
8: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
9: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
10: എന്നും രാവിലെ 10:30.
9: പ്രായോജകർ,
10: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
11: വൈശാലി എന്ന ചിത്രത്തിന് വേണ്ടി ദേവ, ദിനേശ്, ലതികയും സംഘവും പാടിയത്. രചന ഒൻവി കുറുപ്പ്, സംഗീതം രവി ബോംബെ.

0: ഒന്നിച്ച് ആഘോഷമാക്കാനുള്ള എല്ലാ പിന്തുണയുമായി സർക്കാർ നമുക്കൊപ്പമുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കാം.
1: ഓണക്കാലം നമ്മുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ പ്രയാസങ്ങളെയും എല്ലാ ദുഃഖങ്ങളെയും മാറ്റി നിർത്തി എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒന്നാണ്. ജാതി മത വർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി മലയാളികളെല്ലാം ഒന്നായി ചേരുന്ന അപൂർവമായ ഈ ഓണാഘോഷം നമ്മളെ അതിജീവനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒന്നാണ് ഈ ഓണാഘോഷവും. അതുപോലെ എല്ലാവരും ഒരുമിച്ച് കേരളത്തിൽ ആഘോഷിക്കണം. സർക്കാർ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഓണം അധികം വിലക്കയറ്റമില്ലാതെ എല്ലാവരും സൌഹാർദ്ദത്തോടുകൂടി ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണ് ഒരുക്കി തന്നിരിക്കുന്നത്. നമുക്ക് അതിന് തൊട്ടു മുമ്പായി പ്രകൃതി ദുരന്തമുണ്ടായ പ്രയാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ പ്രയാസം ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഓണാഘോഷങ്ങളിലേക്ക് കടക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല ലോകമെങ്ങുമുള്ള മലയാളികൾ ഈ ഓണം ആഘോഷിക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഊഷ്മളമായ ഓണാശംസകൾ നേരുകയാണ്.
0: ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള സർക്കാർ.
2: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിച്ചിങ്ങ.
0: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
0: സത്യസന്ധമായ പണിക്കൂലിക്ക് അമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
5: ഒരു സ്മാർട്ട് ടി വി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
6: ഒരു സ്മാർട്ട് ടി വി മാത്രല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
5: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസ് ആക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

0: 10,000 വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
0: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
4: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
5: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
6: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
5: അവിടെന്താ ഇത്ര പ്രത്യേകത?
7: 1,000 ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ ജി തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
3: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
4: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
5: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
4: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇനി പരിപാടിയിൽ 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം നരൻ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രയും വിനീത് ശ്രീനിവാസനും പാടിയ ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്?
4: ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
4: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജയിലോട്ടാ.
6: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
0: പോലീസ്?
7: മിസ് സീമ?
0: അതെ.
7: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
7: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
7: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
7: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
7: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
8: ഹലോ മമ്മ.
0: ഹായ്.
8: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
9: AR റഹ്മാന്റെ സംഗീതത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം യോധ എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം എഴുതിയത് ബിച്ചു തിരുമല.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ബെനറ്റ് ആൻഡ് വേട്രാക്.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യ?
1: എന്ത് പറ്റി തമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ, ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനം, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

0: ഇന്നത്തെ ഗാനോപഹാരത്തിലൂടെ ശ്രോതാക്കൾ കേട്ടത് 2001 മുതൽ 2010 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നേപ്പാൾ മിന്നൽ പ്രളയ ദുരന്തത്തിൽ മരണസംഖ്യ 389. ഇതുവരെ 84 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി ആഘോഷം ഇന്ന്. ശിവഗിരിയിൽ രാവിലെ ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി ധർമ്മപതാക ഉയർത്തി. ഇന്ന് ലോക സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും പുരാതന പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കാനാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 28 സംസ്കൃത ദിനമായി ആഘോഷിക്കുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് തൃശൂരിൽ ഇന്ന് കുമ്മാട്ടികളിറങ്ങും. വിനോദ കലയെന്ന രൂപത്തിൽ നാടൻ കലാചരിത്രത്തിലും സ്ഥാനം പിടിച്ച കലാരൂപമാണ് കുമ്മാട്ടികൾ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശ്രീകോവിൽ ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് നടയടയ്ക്കും. പ്രവൃത്തി പൂർത്തിയാക്കി വൈകിട്ട് 4:30 നട തുറക്കുന്നതുവരെ ഭക്തർക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശനമുണ്ടാകില്ല. ജില്ലാ സീനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കോഴിക്കോട്ട്. കൊടുവള്ളി എലൈറ്റിൽ MJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിലാണ് മത്സരങ്ങൾ. ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ ഫൈനലിൽ. സെമിഫൈനലിൽ ഇന്ത്യയുടെ വീർ ചോട്രാനിയെ 3-2 തോൽപ്പിച്ചാണ് ഫൈനൽ പ്രവേശം. ഗ്രാൻഡ് ചെസ് ടൂറിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. പ്രധാന വാർത്തകളിനി 11 മണിക്ക്.

0: സഞ്ചാരി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ മൂകാംബികയിലെ വിശേഷങ്ങൾ സെബിൽ ജിഹാനോടൊപ്പം പങ്കുവയ്ക്കുന്നത് രാജേഷ് ഏവൂർ.
1: സഞ്ചാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലം വളരെ പ്രത്യേകതയുള്ള ഒരു സ്ഥലമാണ്. കേരളത്തിലല്ല, കർണാടകയിലുള്ള ഒരു സ്ഥലത്തേക്കാണ്, ഒരുപാട് പേര് പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാൻ വേണ്ടി നമ്മളോടൊപ്പം രാജേഷ് ഏവൂരുണ്ട്. നമസ്കാരം സാർ.
2: നമസ്കാരം.
1: സാറിന്റെ സ്വദേശം?
2: എന്റെ സ്വദേശം ഏവൂരാണ്. കായംകുളത്തിന് 7 കിലോമീറ്റർ വടക്കുമാറിയാണ് സ്ഥലം.
1: സാർ എന്താ ചെയ്യുന്നത്?
2: ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഹെഡ് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: കർണാടകയിൽ എവിടെയാണ് പോയത്?
2: എനിക്ക് വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കുടുംബത്തോടൊപ്പം മൂകാംബിക ഒന്ന് സന്ദർശിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയാം, എന്ന് വെച്ചാൽ മുന്നേ കൂട്ടി വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത്
1: സാധിക്കാതെ,
2: അറിയാമല്ലോ, സാധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിലത് അറിയിച്ചില്ല. അത് വീട്ടിലറിയിക്കാതെ ഒരു 2 മാസമായിട്ട് മനസ്സിൽ തന്നെ കൊണ്ടു നടന്നു, ഇങ്ങനെ ഒരു യാത്ര നടത്തണം, ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെക്കാനുണ്ട്. ഈ യാത്രയെ
1: സംബന്ധിച്ച്
2: ലീവ് നോക്കണം, കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചു. ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷമാണ് വിവരം ഭാര്യയോട് ധരിപ്പിക്കുന്നത്. പുള്ളിക്കാരിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം യാത്ര പുറപ്പെടാമെന്ന് വിചാരിച്ചു. ട്രെയിനിന് തന്നെ പോകാമെന്ന് വിചാരിക്കാൻ ഒരു വേറൊരു കാരണം കൂടെ. കായംകുളത്തു നിന്ന് ബസ്സുണ്ട്, വൈകിട്ട് കയറുന്ന ബസ് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് കൊല്ലൂർ ചെല്ലും. അതിനാണ്ട് 1500-2000 രൂപയോളം ചെലവാകും ഒരാൾക്ക്. അത് കൂടാതെ ക്ഷീണവുമായിരിക്കും ബസ്സിലുള്ള യാത്രയെന്ന് പറയുന്നത്. തീവണ്ടിയിലുള്ള യാത്രയെന്ന് പറയുമ്പം നമുക്കത്ര റിസ്ക് ഇല്ല. ഫാമിലിയായിട്ട് പോകുമ്പോഴും സുഖകരമായിട്ട്
1: റിലാക്സ്
2: ചെയ്തൊക്കെ പോവാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലാണ് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് നിശ്ചയിച്ചത്. തന്നെയല്ല, കായംകുളത്ത് നിന്ന് കൊല്ലൂർ വരെ ഒരാൾ യാത്ര ചെയ്യുന്ന തുകയ്ക്ക് ഞങ്ങൾക്ക് 4 പേർ കൂടെ സ്ലീപ്പർ ക്ലാസ്സിൽ പോയിട്ട് വരാം. അങ്ങനെ ഒരു സാമ്പത്തിക വശം കൂടെ അവിടെ ഉണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് പക്ഷേ എനിക്ക് 2 ട്രെയിനാണ് എനിക്ക് ഓപ്ഷനായിട്ട് വന്നത്. ഒന്ന് രാവിലെ 11 മണിക്ക് രാമപുരത്ത് എത്തുന്ന ഒരു ട്രെയിനുണ്ട്. അതിന് പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടി, പക്ഷേ ടിക്കറ്റ് കിട്ടിയത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നാലും അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രാത്രി 8:25 എറണാകുളത്ത് നിന്ന് ഓഖ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇതിന് പോയി കഴിഞ്ഞാൽ ഒരു 2 ഗുണമുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ദിവസത്തെ ലീവ് എനിക്ക് ലാഭിക്കാം. വൈകിട്ടത്തെ ട്രെയിനാകുമ്പം തന്നെ അല്ല, 11 മണിക്കുള്ള ട്രെയിനിന് പോയി കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണിക്കേ അവിടെ എത്തത്തുള്ളൂ. പിന്നെ നേരം വെളുക്കുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 6 മണി മുതലേ അവിടെയുള്ള സ്റ്റാൻഡിൽ നിന്ന് മൂകാംബിക ബസ്സുള്ളൂ. അതല്ലെങ്കിൽ അവിടുന്ന് രാത്രിയില്ല ഓട്ടോ പിടിച്ചൊക്കെ പോകണം. അങ്ങോട്ട് പോകുന്ന
1: വഴി
2: ബുദ്ധിമുട്ട് വേണം. ഈ ഒരു ദിവസത്തെ ലീവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ആ ഒരു ട്രെയിനാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. രാത്രി 8:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടും. അപ്പോൾ അതിന് ബുക്ക് ചെയ്തപ്പോഴാണ് 38 എന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് വന്നത്. ഇപ്പോൾ പോകേണ്ട ദിവസം എത്തി. പാക്കിംഗ് ഒക്കെ എന്ന് പറയുന്ന വൈഫിൻ്റെ ഒരു ഏരിയ ആണ്. പുള്ളിക്കാരിയുടെ ആ ഒരു ഏരിയയിലോട്ട് കൈകടത്താൻ വേറെ ആരും സമ്മതിക്കത്തില്ല. മരുന്ന്, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം യഥാവിധി തന്നെ എല്ലാം പുള്ളിക്കാരി അത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൈ എക്സ്പ്രസ് വന്നു. അതിൽ കയറി നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. നോർത്തിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിൽ വന്നിട്ട് വേണം ഓക്കെ എക്സ്പ്രസ്സിന് കയറാനായിട്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അടുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ചെല്ലാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. കുടുംബത്തിൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെട്രോയിൽ ഒന്ന് കയറി യാത്ര ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി എറണാകുളത്തൊക്കെ ഒന്ന് പോകാനായിട്ടും പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം കൂടി കൂട്ടത്തിൽ അങ്ങ് സാധിച്ചു കിട്ടി. അപ്പോൾ ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ ട്രെയിൻ റെഡിയായി കിടക്കുകയായിരുന്നു. അവിടെയും ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ തന്നെ ട്രെയിൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു.
1: നമ്മുടെ ഈ കൊല്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു പാട്ട് കേട്ടിട്ട് തുടങ്ങാൻ തോന്നുന്നു.
2: പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ആകാശവാണിയുടെ പരിപാടികളോട് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വൈകുന്നേരത്ത് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന് പറയുന്ന യേശുദാസ് പാടിയ ഗാനമുണ്ടല്ലോ, അത് മിക്കവാറും കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് മുതലേ മനസ്സിൽ ഇങ്ങനെ
1: പതിഞ്ഞൊരു
2: പാട്ടാണ്.
3: ഗുണദായിനി സർവ

0: നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കൊല്ലൂരേക്കുള്ള?
1: ട്രെയിനിൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കയറി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഉറങ്ങാമെന്ന് വിചാരിച്ചു. നേരം വിളിക്കുമ്പോഴത്തേക്കും ചെല്ലത്തുള്ളല്ലോ. അപ്പം മോൻ നേരത്തെ അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പം ഞങ്ങളും പതുക്കെ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ്. ആ സമയത്താണ് അടുത്ത സീറ്റിലിരുന്ന, അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളിരിക്കുന്ന ക്യാബിൻ്റെ അടുത്ത ക്യാബിൻ, അപ്പോൾ അവിടെ ഇരുന്ന ഒരാളിൻ്റെ കൂർക്കമ്പലി തുടങ്ങുന്നത്. അസാമാന്യം ശക്തമായ കൂർക്കമ്പലിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമല്ല, അടുത്ത് മറ്റുള്ള സീറ്റിലുള്ള ആൾക്കാർക്കും അലോസരമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിങ്ങനെ തുടരുകയാണ്. നമുക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ നിവൃത്തിയില്ല. പൂച്ചയ്ക്ക് ആരും അണികെട്ടുമെന്നു പറയുന്ന പോലെയാണ്. ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആ യാത്ര അതങ്ങനെ നീണ്ടു. ഉറക്കത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഏകദേശം ഒരു മംഗലാപുരമൊക്കെ എത്തിയ സമയത്ത് അദ്ദേഹം ഇറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ അവിടുന്ന് ഒരു രണ്ടര മണിക്കൂറോടെ ഉള്ളൂ ഈ ബൈന്ദൂർ എത്തുന്നതിന് വേണ്ടിയിട്ട്. ബൈന്ദൂർ ചെന്ന് ബസ് വണ്ടി നിർത്തി. ഒരു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒക്കെ വൈകി. 7:30 എത്തേണ്ടത്. 8:15 കൂടിയാണ് ബൈന്ദൂർ എത്തിയത്. ബൈന്ദൂർ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു ട്രെയിനിൽ വന്ന ആളുകൾ മുഴുവനും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് ഇറങ്ങുന്ന ഒരു പ്രതീതി. ഒരു ഉത്സവ സ്ഥലത്തോട്ട് നമ്മൾ ചെന്നില്ലുന്ന പ്രതീതിയാണ്. അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന പല പ്രതീക്ഷകളും ആ സമയത്ത് അവിടെ പൊട്ടുന്ന ഒരു ഒരു അനുഭവം കൂടെ ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ തിരക്ക് കുറവായിരിക്കും, റൂം മുന്നേ കൂട്ടി ബുക്ക് ചെയ്തിട്ടില്ല. തിരക്ക് കുറവുള്ള സമയത്തായതുകൊണ്ട് ഇപ്പോൾ ശനിയാഴ്ച ദിവസം ആവുന്നതേ ഉള്ളൂ, വർക്കിംഗ് ഡേ ആണ് ശനിയാഴ്ച എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ തിരക്ക് താരതമ്യേന കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ അതിലൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായി. വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു അടുത്ത കാലത്തായിട്ട് ഒരു അധികം വർഷമായിട്ടില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് ബൈന്ദൂർ എന്ന് പറയുന്നത്. വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ആളുകൾ മുഴുവനും നടുക്കുള്ള ഒരു ചെറിയ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അത് പലതരത്തിലുള്ള ആൾക്കാർ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു ട്രെയിനിൽ വന്നിട്ട് അവിടേക്ക് ഇറങ്ങുകയാണ്. അതിനിടയ്ക്ക് കൂടെ പോകുന്നൊരു അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കുറേ ടാക്സികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്നവരൊക്കെ അന്നേരം അന്നേരം കിട്ടിയ ടാക്സികളിലൊക്കെ കയറി പോയി കഴിഞ്ഞു.
0: എത്ര മണിക്കാണ് ഏകദേശം എത്തിയത് സമയം?
1: 8:15. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടുത്തെ ബസ് സ്റ്റേഷനിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അവിടുന്ന് രാവിലെ ഒരു 6:15 ശേഷമേ ബസ്സുകളൊക്കെ പുറപ്പെടാറുള്ളൂ. 50 രൂപ 60 രൂപ ആ ഒരു റേഞ്ചിലാണ് അവിടുത്തെ ബസ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ആള് നിറയുന്നതനുസരിച്ച് വണ്ടി വിട്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കയറി ചെന്ന ഉടനെ തന്നെ വണ്ടി കിട്ടി, കയറി നേരെ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് റൂമുകൾക്ക് വേണ്ടിയിട്ട് കിട്ടിയ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. ഉള്ളതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു ഈ ബസ് സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറില് റൂമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ റൂം അവൈലബിൾ ആണ്. വിരി വെച്ച് അവിടെ കിടക്കാനൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായിട്ടുള്ള റേറ്റിന് അവിടെ പായും തലയണയും ഒക്കെ ഉണ്ട്. അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ റൂമിനകത്തില് സൗകര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നടന്ന് മറ്റ് റൂം അന്വേഷിച്ച് സമയം കളയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കമായിരിക്കത്തില്ലെന്ന് തോന്നി. ഭാര്യയും അതിനോടൊപ്പം സഹകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അവിടെ റൂം എടുത്തു. അവിടെ 300 രൂപ മറ്റുമായിരുന്നു അന്ന് ഒരു ആ റൂമിൻ്റെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത്. മോൻ അപ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി. പുള്ളിക്കാരനെ ഇന്ന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾ വയലിൻ്റെ ആവും. ഞാൻ ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് മൂകാംബികയില്. ആ സമയത്ത് ഞാൻ കയറാറുള്ള ഒരു കടയുണ്ട്, ബാലണ്ണ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു കട. അത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരാൾ ഒരു കടയാണ്. അപ്പോൾ ആ ഓർമ്മ വെച്ചിട്ട് കുടുംബമായിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ പൂരിയും റവ ഇഡ്ഡലിയും അതേപോലെ ചപ്പാത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് നല്ലൊരു കൈപ്പുള്ളിയുള്ള മനുഷ്യനാണ്. ഞാൻ കയറിയിട്ടുള്ളത് വെച്ച് അന്ന് കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു സാധാരണ റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ വലിയ സെറ്റപ്പൊന്നും ഇല്ല, ഒരു സാധാരണ ചായക്കട. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി.
0: അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: സൗപർണികാമൃത വീജികൾ പാടും എന്നൊരു പാട്ടുണ്ട്.
0: അതെ, എല്ലാവർക്കും പ്രിയപ്പെട്ട
1: മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്. ഞങ്ങൾ വീട്ടിൽ പറയാതെ പോയി കണ്ട ഒരു ഫിലിമിലെ ഒരു സോങ്ങുമാണ് ചെറുപ്പകാലത്ത്. അപ്പോൾ ആ പാട്ടൊന്ന് കേട്ടോ.

0: ഇടുക്കി കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
3: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
4: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ന്യൂ ഹോം ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
5: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
6: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
7: 20 കാറുകൾ,
6: 25 സ്കൂട്ടറുകൾ,
7: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
6: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
7: ബമ്പർ സമ്മാനമായി BMW കാർ,
6: അങ്ങനെ 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
9: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിഹ്നം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാന ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
13: ഓണം ഫെസ്റ്റ് 1 മുതൽ 30 സെപ്റ്റംബർ വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
12: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
14: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
15: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
16: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
11: ഭീമോത്സവം ഓണം ഫെസ്റ്റ് 17 മുതൽ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
17: അമ്പലത്തിലേക്ക് പോയത് എങ്ങനെയാണ്? നടന്നു പോയോ അതോ ഓട്ടോയിൽ പോയോ? എങ്ങനെയായിരുന്നു യാത്ര?
18: നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആദ്യ സമയത്തൊക്കെ അവിടുന്ന് പോകുമ്പോഴാ ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് ടെമ്പിളിലേക്ക് പോകുന്ന വഴി, ആ സമയത്ത് ഒരു ചന്നം പിന്നെ ഒരു മഴയുണ്ട്. ഈ മഴത്തുള്ളിക്ക് വളരെ വലുപ്പമൊന്നുമില്ല, നേർത്ത മഴത്തുള്ളി, എന്നാൽ താരതമ്യേന ശക്തമായിട്ട് നമ്മുടെ മേത്തേക്ക് വന്ന് പതിക്കും. ആ ഒരു ചെറിയ കുളിർ കാറ്റൊക്കെ കൊണ്ടുപോകുന്ന നല്ല രസമായിരുന്നു. അങ്ങനെ ആലോചിച്ചാൽ വന്നത്, പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട്, അതുപോലുള്ള മഴയില്ല. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ നമ്മളെ കൊണ്ടിറക്കും. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് അമ്പലത്തിൻ്റെ നടയിലെത്തി. ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി കഴിഞ്ഞപ്പം സ്മിതയ്ക്കൊക്കെ വലിയ, സ്മിത എൻ്റെ ഭാര്യയാണ്, അവൾക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം വെച്ചാൽ ആദ്യമായിട്ട് പോവുകയാണ് പുള്ളിക്കാരി, അതുപോലെ മക്കളും ആദ്യമായിട്ട് വരികയാണ്. അവർക്ക് വലിയ സന്തോഷമായി. കാരണം ഈ ചിത്രങ്ങളിലൂടെയും അതേപോലെ വീഡിയോയിലൂടെയൊക്കെ മാത്രമേ ക്ഷേത്രത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ട് പരിചയിച്ച ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു വലിയ രഥമിരിപ്പുണ്ട്, അതൊക്കെ TVയിൽ കണ്ടിട്ടുണ്ട്, അതും വലിച്ചുകൊണ്ട് പോകുന്നതും വിശേഷാവസരങ്ങളിലൊക്കെ. അപ്പോൾ ആ കാഴ്ചകൾ, അതിൻ്റെ ആ പഴയ പ്രൗഢി, പഴയ ശില്പകലാവിദ്യ, അതൊക്കെ കൊത്തുപണികളൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാരത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മെഷീൻ്റെ സഹായത്തോടുകൂടി ചെയ്യുമായിരിക്കും. ഒരു കാലത്ത് അന്നത്തെ ആൾക്കാരുടെ കരവിരുത് നമുക്കവിടെ അത്ഭുതം തോന്നും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളകത്ത് കയറി, വലിയ ക്യൂവൊന്നുമില്ലാതെ ദർശനം നടത്താൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ അത് അവിടുത്തെ അന്നപ്രസാദ മണ്ഡലത്തിലേക്കാണ് ആൾക്കാരൊക്കെ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വഴിക്കോട്ട് തന്നെ പോകും. അവിടെ ചെല്ലുമ്പോൾ അറിയാം, അവിടുത്തെ ആ സജ്ജീകരണങ്ങളൊക്കെ കണ്ടറിയാം അവിടുത്തെ തിരക്ക് എന്തുമാത്രം ഉണ്ടാവാറുണ്ടെന്ന്. പക്ഷേ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല. ഞങ്ങൾക്ക് നേരെ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റി. ചെറിയ ഒരുതരം അരി കൊണ്ടുള്ള ചോറും എരിവില്ലാത്ത കറികളും, പിന്നെ വലിയ മധുരമില്ലാത്ത ഒരുതരം പായസം ഒക്കെ ആയിരുന്നു. ഞങ്ങളത് കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി റൂമിൽ വന്നു. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം സാധാരണ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ 3 തവണ 3 രൂപത്തിൽ, 3 ഭാവത്തിൽ ദേവിയെ ദർശിക്കുന്നതായിട്ടൊരു സങ്കല്പമൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ദർശനം നടത്താം.

0: കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് മനസ്സിൽ അടുത്ത ഒരു ലക്ഷ്യം എന്നുള്ളത് കുടജാദ്രി പോകുക എന്നുള്ളതാണ്. അപ്പോൾ കുടജാദ്രിയിൽ അങ്ങനെ പോയിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴ ജീപ്പുകാരോടെ ഉണ്ട്, കുടജാദ്രിക്ക് പോകാൻ ആളെ വിളിച്ച് കയറ്റുവാണ്. അപ്പോൾ അന്ന് ഒരാൾക്ക് 370 രൂപയായിരുന്നു കുടജാദ്രി വരെ. അതായത് 40 കിലോമീറ്റർ ദൂരമുണ്ട്, 2:30 വരെ അവിടുന്ന് ജീപ്പ് വിടുകയുള്ളൂ. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ജീപ്പ് യാത്ര അനുവദിക്കത്തില്ല. മോന ചെറുതായതുകൊണ്ട് അവന് ടിക്കറ്റ് എടുക്കത്തില്ല. അപ്പം 8 പേരായെങ്കിൽ മാത്രമേ ജീപ്പ് വിടുകയുള്ളൂ. അപ്പോൾ ഒരു അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ള ആൾക്കാരോട് വന്നങ്ങനെ 8 പേര് കഴിഞ്ഞു ഞങ്ങൾ യാത്ര പുറപ്പെട്ടു.
1: അപ്പോൾ ഇനി ഒരു പാട്ടായാലോ?
0: മഴവില്ലിൻ മലർ തേടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്, യാത്രകളിലൊക്കെ പ്രത്യേകിച്ചും അത് കേൾക്കാറുണ്ട്.
1: അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം ഇനി.

0: അഞ്ചുവാര്യർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 75 രൂപ കുറഞ്ഞ് 14,650 രൂപ നിരക്കിലും പവന് 600 രൂപ കുറഞ്ഞ് 1,17,200 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:30.
2: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണ്ണവില
0: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: അമ്മേ, എനിക്കാ ഫസ്റ്റ് ദേ ട്രോഫി.
4: കൺഗ്രാറ്റ്സ് മോളെ.
3: ഈ ട്രോഫി MRT വാങ്ങിയെന്ന് ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടു.
4: എനിക്കും കിട്ടിയിട്ടുണ്ട് മോളെ. സ്കൂളിലും ഓഫീസിലും വേണ്ട ട്രോഫീസും ഗിഫ്റ്റ്സും ഒക്കെ MRT വാങ്ങുന്നത്.
5: MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി ദർശനം.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
10: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 October വരെ.
11: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. 2 ദിനങ്ങളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
12: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
11: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
1: സഞ്ചാരി തുടരുന്നു.
13: അപ്പോ നമ്മളിപ്പോ ജീപ്പിൽ കയറി ഇരിക്കുകയാണ്, ഇനി പുറപ്പെട്ടാലോ?
14: തീർച്ചയായിട്ടും. ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് ചെറിയൊരു മഴ പെയ്തു. നനുത്ത തുള്ളികൾ ഞങ്ങളുടെ മേത്തേക്ക് ഇങ്ങനെ വന്ന് വീണപ്പം വലിയ സന്തോഷമായിട്ട് തോന്നി. പിന്നെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വനത്തിനുള്ളിലൂടെയാണ്. ഏകദേശം 40 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ആദ്യം നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നത് വനത്തിന് നടുവിലൂടെയുള്ള ടാർ ചെയ്ത റോഡിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം എഴുതിരെ ഒന്നിടവിട്ട് ഇതേപോലെ തിരിച്ചു വരുന്നവരും, നേരത്തെ പോയ ജീപ്പുകൾ തിരിച്ചു
13: വരുന്നുണ്ട്.
14: അങ്ങനെ അല്ല, ഒരു തിരക്കുള്ള റോഡൊന്നുമല്ല, തിരക്ക് കുറഞ്ഞ് ആ റോഡിൽ കൂടെ ഇങ്ങനെ വളവും തിരിവും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു. ഇലച്ചാർത്തുകൾക്ക് ഇടയിൽ കൂടെയുള്ള ആ ഒരു യാത്ര വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് ഒരു ജംഗ്ഷനിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വീടുകളും കടകളൊക്കെ ഉള്ള ജംഗ്ഷനിലേക്കാണ്. അവിടെ ഇപ്പം ജീപ്പ് ഡ്രൈവർ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ചും മാസ്കും ഒക്കെ കരുതിക്കൊള്ളാൻ പറഞ്ഞു. കാരണം പൊടിപടലങ്ങൾ ധാരാളം ഉണ്ടാവും ഈ പോകുന്ന വഴിക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ മാസ്കും എല്ലാം വാങ്ങിച്ചു, വെള്ളം വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചിട്ട് വീണ്ടും ജീപ്പിൽ കയറി. പിന്നെയുള്ള യാത്ര ചെമ്മൺ പാതയിലൂടെയായിരുന്നു. ജീപ്പുകൾ ഇങ്ങനെ ഓടി പദം വന്ന് വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള, അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് പിന്നെ ഓഫ് റോഡ് തുടങ്ങും. ഈ ഓഫ് റോഡാണ് വളവും തിരിവും ഒക്കെ ആയിട്ടാണ് ആ ജീപ്പ് ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം എന്ന് വെച്ചാൽ ഈ ഒടുവും വളവും തിരിവും ഒക്കെ ഇങ്ങനെ എടുക്കുന്ന പോലാണ്, ക്ലിയർ
13: കട്ട് പോയിട്ട് കട്ട് ചെയ്ത് തിരിച്ച്
14: അങ്ങനെ പോകുന്ന വഴിക്ക് എതിരെ ഒരു ജീപ്പ് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് പൊടിയൊക്കെ അടിച്ചു കയറും. അപ്പോൾ ആ സമയത്ത് ഒന്ന് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതല്ലാതെ ഈ വണ്ടി പോകുമ്പം പൊടിയൊക്കെ പറത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലോട്ടൊന്നും ക്യാബിനുള്ളിലോട്ടൊന്നും അങ്ങനെ പൊടി കയറുന്നില്ല. പക്ഷെ അത് ഒരു രസമാണ്, അങ്ങനെ വണ്ടി അരപ്പിച്ച് കയറി പോകുന്നത്. 4-wheel ഡ്രൈവുള്ള ജീപ്പുകളാണ് അങ്ങനെ ഇറപ്പിച്ച് കയറി പോകുന്നതും നമ്മുടെ പുറകിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ ഉയരുന്നതും ഒക്കെ ഒരു നല്ല രസകരമായിട്ടൊരു കാഴ്ചയാണ്.
13: അഡ്വഞ്ചറസ് ആയിട്ടുള്ള,
14: അതെ അതെ അതെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കയറി പോകുന്ന വഴിക്ക് വലിയ അകലെ കാണാൻ പറ്റും മൊട്ടക്കുന്നുകളും അതുപോലെ അഗാധമായിട്ടുള്ള കൊക്കുകൾ. ഒരു വശത്ത് പച്ചനിറമല്ല, പച്ചനിറം മാറിയിട്ട് ഒരുതരം നീല നിറവും പച്ചനിറവും കൂടെ കലർന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി, അതൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അതൊക്കെ ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം, പറഞ്ഞാൽ ശരിയായിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അതേപോലൊരു അനുഭവമാണ് ആ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് കുടജാദ്രിയുടെ താഴ്ഭാഗത്തെത്തി. 4 മണിയായ സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണമെന്ന് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു. വന്നിട്ടുള്ള ആൾക്കാർ അവരവരുടേതായിട്ടുള്ള നിരത്ത് സ്വന്തം നിലയ്ക്ക് നേരെ മല കയറാനായിട്ട് പോവുകയാണ്. പോകുമ്പം അവിടെ ആദ്യം ഒരു ക്ഷേത്രമുണ്ട്, ജീപ്പ് വന്ന് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ശാന്തിക്കാരൻ പറഞ്ഞത് ഇതാണ് ശരിക്കും ആദിശങ്കരന് ദർശനം കിട്ടിയ സ്ഥലം. ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും നടുക്ക് പുത്രഭാവത്തിൽ ആദിശങ്കരന് ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദിശങ്കരൻ ജഗദ്ഗുരു, അദ്ദേഹം അവിടെ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ മറ്റ് വേറൊന്നും ആധ്യാത്മികമായിട്ട് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ആദ്യം അങ്ങോട്ട് കയറി പോകുമ്പം പാറക്കല്ലുകൾ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ, കൂർത്ത പാറക്കല്ലുകൾ, അത് ഭൂമിയിൽ തന്നെ ഉള്ളതാണ്, അവർ നിരത്തിയിട്ടിരിക്കുന്നതൊന്നുമല്ല. അപ്പോൾ അതിനിടയ്ക്കൂടെയുള്ള വളഞ്ഞു തിരിഞ്ഞുമൊക്കെയുള്ള ഒരു ചെറിയ കയറ്റമാണ്. മോനും മോളും ഒക്കെ അവർ ഈസിയായിട്ട് അങ്ങ് കയറിപ്പോയി. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരും പരിധിവരൊക്കെ ഞങ്ങൾക്കും ഇച്ചിരി കയറാൻ ഇച്ചിരി പ്രയാസമൊക്കെ പെട്ടു. അവർ നേരെ മുമ്പോട്ടങ്ങ് പോയി. പിന്നെ അവരെ പിടിക്കേണ്ട, വെറുതെ അങ്ങ് വിടാൻ പറ്റത്തില്ലോ, അനുചിതമായിട്ടുള്ള സ്ഥലമാണ്. തന്നെയല്ല, കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ താഴ്ചയും ഒക്കെ ഉണ്ട്, വീഴുമെന്നുള്ള ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരുടെ പുറകിന് തന്നെ ഞങ്ങൾക്ക് വെച്ച് പിടിക്കേണ്ടി വന്നു. അങ്ങനെ കയറി ചെല്ലുന്നത് ഒരു വിശാലമായ ഒരു സമതല പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. 3 വശവും കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകൾ കുത്തനെ മേളോട്ട് ഉയർന്നു നിൽക്കുന്നു.

0: ചരിവൊന്നുമല്ല, കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഒരു വശം നേരെ കുത്തനെ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ ഒരു വിശാലമായ ഒരു പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. ആ പ്രദേശത്തിൻ്റെ ഗ്രൗണ്ട് അല്പം ചരിഞ്ഞും വളഞ്ഞൊക്കെയാണ് പോകുന്നത്. പിള്ളേർക്ക് ആ സ്ഥലത്തോട്ട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷം. അവർ തുള്ളിച്ചാടാനും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിള്ളേരും ആൾക്കാരും പ്രായഭേദം തന്നെ ആൾക്കാർ തുള്ളിച്ചാടുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് അവിടെ കാണാം അവിടെ എത്തിക്കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത് ഒരിച്ചിരി പ്രയാസമാണ്. എന്ന് വെച്ചാൽ മൂന്ന് വശം മലകളാണെന്ന് പറഞ്ഞല്ലോ, ഒരു വശം കുത്തനെ താഴ്ചയാണ്. ഈ താഴ്ചയുള്ള ആ ഒരു വശത്തുകൂടെ വേണം മുകളിലേക്കുള്ള ഇടുങ്ങിയ പാത പോകുന്നത്. പാതയിലൂടെയുള്ള യാത്രയാണ് പിന്നെ. അത് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഞാൻ വിചാരിച്ചത് സ്മിത ഇടയ്ക്ക് വെച്ച് ഇച്ചിരി പ്രശ്നം, കാരണം ശാരീരികമായിട്ട് ഇച്ചിരി പൊതുവെ ഇച്ചിരി ബുദ്ധിമുട്ട് പറയുന്ന ആളായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് സുല്ലിടുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല, പുള്ളിക്കാരി വളരെ ചടുലമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആൾക്കാരോട് ചോദിക്കും എത്താറായോന്ന്,
1: എത്ര ദൂരം പോകണം.
0: ഈ ഇറങ്ങി വരുന്നവർ പറയുന്നത് ഇത് ഇച്ചിരി അപ്പുറത്തോട്ട് പോയാൽ മതി, ഇപ്പം എത്തും എന്ന് പറയും. പക്ഷേ നമ്മൾ പിന്നെയും കയറി പോവാണ്. അപ്പം നല്ലോണം കിതയ്ക്കുന്നുണ്ട്, പക്ഷേ കുട്ടികൾ നേരെ കയറി പോവാ, നമുക്ക് അവരുടെ പറയുന്നു പോകാതിരിക്കാനും പറ്റുന്നില്ല.
1: നീ ഇത്തിരി ദൂരം നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
0: പിന്നെന്താ കേക്കാവല്ലോ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ടു നടക്കും പെണ്ണ്, ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്.

0: 916 ஹால்மார்க் ஸ்வர்ண ஆபரணங்களுடைய விற்பனையில் பதிட்டாண்டுகளுடைய பாரம்பரியமாய் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
1: ஏற்றவும் புதிய மாடல்களும் குறைஞ்ச பணிக்கூலியும் சுதர்ஷன் ஜுவல்லர்ஸ் அமரவிழா.
2: ഗോൾഡൻ ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനത തന്നെ. അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാ.
3: അല്ല മാന ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓൺ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാർ റോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അറ്റ് ദമാം.
5: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാട്ടിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
6: ആരെ കാണാൻ പോവാ?
5: ഭഗവതിയെ കാണാൻ.
6: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
5: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
7: മൈജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,00,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
8: ഈ ഓണം KK ചേട്ടൻ തൂക്കും.
9: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണ മോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലോട്ട്, വളരെ എന്താ പറയുക, താഴ്ചയാണ് അപ്പുറത്ത്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കയറണം. ഇനി എത്ര ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് മുന്നോട്ട്?
13: അവിടുന്ന് 2 കിലോമീറ്റർ ആണ് മൊത്തമുള്ള ദൂരം തോന്നുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നും കിതച്ചും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി. പോകുന്ന വഴിക്ക് നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. ഒറ്റയടിപ്പാത പോലെയുള്ള സ്ഥലമുണ്ട്, താഴെ ഒരു കുഴി പോലുള്ള ഭാഗമുണ്ട്. പേടിയുള്ളവർക്ക് വേണമെങ്കിൽ അതിലൂടെ ഇറങ്ങിയിട്ട് സൈഡിൽ പിടിച്ചൊക്കെ നടക്കാം. നല്ല പ്രായമുള്ള ആൾക്കാരും ഒക്കെ വന്ന് കയറുന്നുണ്ട്. പക്ഷേ ശാരീരിക അവശതകളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് അങ്ങനെ കയറാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്നൊരു ചികിത്സയൊക്കെ ലഭ്യമാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു സംവിധാനവും ആ ഭാഗത്തില്ല. അപ്പം അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ യാത്രയ്ക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഒടുവില ഈ സ്ഥലത്തെത്തി. നമ്മള് സിനിമയിലും പണ്ട് മുതലേ പുസ്തകത്താളുകളിലൊക്കെ കണ്ടിട്ടുള്ള ആ പഴമയുടെ ആ ഒരു പ്രൗഢി പേറി നിൽക്കുന്ന ആദിശങ്കര ജഗദ്ഗുരു തപസനുഷ്ഠിച്ച അദ്ദേഹത്തിന്റെ ആ ശിലാമണ്ഡപത്തിൽ, അതെന്ത് തരത്തിലുള്ള അനുഭൂതിയാണെന്ന് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേപോലെ ഒരു അനുഭൂതിയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ കയറി ഇരുന്നിട്ടൊന്ന് ധ്യാനിക്കണം എന്നൊക്കെ. കാരണം സിനിമയിലൊക്കെ പലരും ധ്യാനിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മളെപ്പോലെ ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ഊഴമനുസരിച്ച് അതിനകത്തോട്ട് കയറാം. ആദിശങ്കറിന്റെ ഒരു ചെറിയ ശിലാപ്രതിമ അതിലുണ്ട്. അതിന്റെ മുന്നിൽ നമുക്ക് അവിടെ പൂജയോ മറ്റ് വഴിപാടുകളോ മറ്റു കാര്യങ്ങളാരും ഇല്ല, ശാന്തിക്കാരും ഇല്ല. വരുന്ന ആൾക്കാർ അതിന്റെ മുമ്പിലിരുന്ന് മനസ്സന്തോഷത്തോടെ മനഃശാന്തി അനുഭവിച്ചുകൊണ്ട് കുറെ സമയം ചെലവഴിച്ച് നമുക്ക് ആ മണ്ഡപത്തിന്റെ ചുറ്റുമൊക്കെ നടന്ന് കാണാൻ പറ്റും. പക്ഷെ ഇപ്പൊ വേലിക്കെട്ട് കിട്ടിയേക്കാണ് ആൾക്കാർ ഇറങ്ങി പോകാൻ അപകടം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അപ്പൊ നമുക്ക് ചുറ്റുപാടൊക്കെ നടന്ന് നോക്കാം. ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പം ചെറിയ കോട ദൂരെ എന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കോട വന്ന് അങ്ങോട്ട് മൂടാൻ തുടങ്ങി. കോട വന്ന് ആദ്യം അതിന്റെ ബൗണ്ടറികളിലായിരുന്നു. തിരിച്ചിറങ്ങാനുള്ള മനസ്സ് തോന്നുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് നല്ല കുളിർത്ത കാറ്റ്, ഇതിന്റെ 4 ഭാഗത്തുനിന്നും വെളുത്ത നിറത്തിലുള്ള കോട മഞ്ഞ് പുക പോലെ ഇങ്ങനെ വന്ന് മൂടി വരികയാണ്. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ മൊത്തം മൂടി വരികയാണ്. ആ വശങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അതിനിടയിൽ കൂടെ ശരിയായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇനി അധിക സമയം ആരും നിൽക്കണ്ട, പുറത്തോട്ട് പോയിക്കോ, കൂടുതലായി കഴിഞ്ഞാൽ വഴി കണ്ടുപിടിച്ച് പുറത്തോട്ട് പോകാൻ പ്രയാസമായിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇങ്ങോട്ട് കയറി വരുന്നത് വളരെ കഠിനമായിട്ടുള്ള ഒരു യാത്രയായിരുന്നെങ്കിൽ ദുഷ്കരമായിരുന്നു തിരിച്ചങ്ങോട്ട് ഇറങ്ങുന്ന ഒരു യാത്രയെന്ന്. സ്ലിപ്പായി പോകാൻ സാധ്യതയുണ്ട്. കുത്തനെയുള്ള ഇറക്കമൊക്കെയാണ്. പ്രത്യേകിച്ചും കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞ സമയത്ത് അവർ വലിയ ബ്രേക്കും ഇല്ലാതെ ഓടി അങ്ങ് പോകും. നമുക്ക് പറയുന്ന കിടന്ന് അവരെ സംരക്ഷിച്ചുകൊണ്ട് വരിക എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഇച്ചിരി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങള്
12: അത്രയും കഷ്ടപ്പെട്ട് കയറി അവിടെ ഇരുന്നപ്പം കിട്ടിയ ഒരു ഒരു സമാധാനവും സന്തോഷമല്ലേ?
13: അതെ അതെ അതെ, അത് മനസ്സിൽ തറഞ്ഞു നിൽക്കുകയാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അണുവിലും അതിന്റെ ആ ഒരു എനർജി ഇങ്ങനെ പുതിയൊരു എനർജി ഇങ്ങനെ ലഭിച്ചു നമുക്ക്. അപ്പൊ അതുമായിട്ടാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുന്നത്. അതിന്റെ ഒരു സന്തോഷം മനസ്സിലുണ്ട്.
12: അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടിയാണെങ്കിലും മുകളിൽ കയറി അവിടെ ഇരുന്ന് കുറച്ച് സമാധാനവും സന്തോഷമൊക്കെ അനുഭവിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. ഇനി നമുക്കൊരു പാട്ട് കേൾക്കാൻ തോന്നുന്നു.
13: പിന്നെന്താ, ചന്ദന ലേപ സുഗന്ധം ചൂടിയതാരോ.
12: അപ്പോൾ ആ പാട്ട് കേൾക്കാം.

0: അധികം പ്ലാനിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ് ഈ ഒരു യാത്ര
1: അതെ അതെ
0: സെറ്റാക്കി പോയത്. അപ്പൊ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതും അതുപോലെ ആ മനോഹാരിതകൾ നമ്മളെ കാണിച്ചു തരുന്നതിനുമൊക്കെ യാത്രകൾക്ക് വലിയ പങ്കുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ പലതും നമുക്ക് തിരികെ പിടിക്കാനും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഈ യാത്രകളോളം പോകുന്ന മറ്റൊന്നുമില്ല. യാത്ര ചെയ്യുന്ന കൂട്ടത്തില്ല പലരും ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മിനിമം മര്യാദയുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതൊക്കെ നമുക്ക് അലോസരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ യാത്രയിൽ കഴിവതും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കുക, മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും അതനുസരിച്ച് ഒരു തയ്യാറെടുപ്പോട് കൂടിയൊക്കെ വേണം പോകാനായിട്ട്. സഹയാത്രികരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോവുക. അതേപോലെ യാത്ര സംബന്ധിച്ച് ആദ്യം തന്നെ നമ്മളൊരു രൂപരേഖ തയ്യാറാക്കുക, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അടുക്കോടും ചുറ്റോടും കൂടി എടുത്തു വയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ സാമ്പത്തിക ഭദ്രത, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ച് യാത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കടക്കണിയിലായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം യാത്രയ്ക്ക് എന്തൊക്കെ ചെലവുകൾ വരാം അതൊക്കെ മുൻകൂട്ടി കണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തയ്യാറെടുപ്പോടുകൂടി പോവുകയാണെങ്കിൽ നമ്മൾ പിടിക്കുന്നിടത്ത് തന്നെ ഈ യാത്രയൊക്കെ നിൽക്കും, സന്തോഷകരമായിട്ട് യാത്ര പോയിട്ട് വരാം.
0: അപ്പോ ആ മനസ്സ് മതിയല്ലേ, പെട്ടെന്നാണെങ്കിലും പ്ലാൻ ചെയ്ത് എല്ലാം ഒന്നും ഒരു
1: അതെ പ്ലാൻ ചെയ്യാനും ഒരു തയ്യാറെടുപ്പ് നടത്താനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി.
0: തീർച്ചയായിട്ടും ഈ പരിപാടി കേട്ട എല്ലാവരും ഇതുപോലെ ചെറിയ പ്ലാനിങ്ങിൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥലം അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ പോകുന്നു തന്നെ കരുതാം.
1: അതെ അതെ, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയ കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ്. കേരളത്തിൽ തന്നെയല്ല, നമ്മുടെ തമിഴ്നാട് എടുത്തു നോക്കിയാലും കർണാടക എടുത്തു നോക്കിയാലും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയത്.
0: അപ്പൊ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
1: നന്ദി, എന്നെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി.
2: മൂകാംബികയിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് രാജേഷ് ഏവൂർ.
3: ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
3: അതിനെന്താ വിട്ടാപ്പിള്ളി 3 ഡേയ്സ് കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
2: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
4: വിട്ടാപ്പിള്ളി ഏജൻസീസ്.
5: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
6: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18-ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4,100 രൂപ മുതൽ. ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
5: ഈ ഓഗസ്റ്റ് 22-ന് വാർഷികാഘോഷം പ്രമാണിച്ച് പണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
7: മൈജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
8: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
9: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ September 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
8: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
10: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
11: 2 പവനിക്കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
12: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
13: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
14: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
15: നമുക്കൊരു ഗാനം കേൾക്കാം. മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന ONV കുറുപ്പ്. സംഗീതം രമേശ് നാരായണൻ.

ചലച്ചിത്ര ഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും. ആകാശവാണി അനന്തപുരി എഫ്എം 101.9 സമയം 11 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. ലോക സംസ്കൃത ദിനത്തിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ജനങ്ങൾക്ക് ആശംസ നേർന്നു. ഇന്ത്യയുടെ അറിവിന്റെയും തത്വചിന്തയുടെയും നാഗരികതയുടെയും കാലാതീതമായ ഭാഷയാണ് സംസ്കൃതമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ലക്നൌ സന്ദർശനം ഇന്ന് ആരംഭിക്കും.

നിരവധി പൌര പൊതുക്ഷേമ സംരംഭങ്ങളും വികസിത പദ്ധതികളും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സ്മരണാഞ്ജലി അർപ്പിച്ചു. അടിച്ചമർത്തപ്പെട്ടവരുടെ അവകാശങ്ങൾക്കും അന്തസ്സിനുമായി പോരാടുന്നതിന് അയ്യങ്കാളി ജീവിതം സമർപ്പിച്ചുവെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസിത് ഭാരത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ യുവാക്കൾ കൂടുതൽ പങ്കുവഹിക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ഡൽഹിയിലെ മാതാ സുന്ദരി വനിതാ കോളേജിൽ സംഘടിപ്പിച്ച ഖേലോ ഇന്ത്യ സംവാദ പരിപാടിയിൽ വിദ്യാർത്ഥിനികളുമായി സംവദിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ശ്രീനാരായണ ഗുരുവിന്റെ 172 ജയന്തി സംസ്ഥാനത്ത് ഇന്ന് വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നു. ശിവഗിരിയിൽ തിരുജയന്തി സമ്മേളനം നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സ്വർണവില പവന് 600 രൂപ താഴ്ന്ന് 117,200 14,650 രൂപയാണ് ഗ്രാമീണ വില. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം തീരങ്ങളിലും കന്യാകുമാരി തീരത്തും വൈകിട്ട് 5:30 വരെ കടലാക്രമണ സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഗ്രാൻഡ് ചെസ് ടൂറിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദയ്ക്ക് കിരീടം. ഗ്രാൻഡ് ചെസ് ടൂർ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് പ്രജ്ഞാനന്ദ. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം, ജയചന്ദ്രനും സംഘവും പാടിയത് ചിത്രം സംഘം

0: On Kerala's rampant drunk crisis, it's the biggest talking point in the state.
1: Elatoril praayapoorthiyaagatha pengutiye lahari nalgi peedipichu garbhiniyaakki.
2: Ningal mayakku marunnilethirayi adishaktamaya nilavaadu edukkanam.
3: Operation Tufan, the narco hunt enna peril oru pathathi Kerala police aarambhikkaya. കേരളത്തിലെ മയക്കുമരുന്നിന്റെ വേര് അറക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഓപ്പറേഷൻ തുഫാൻ.
4: ലഹരിക്കെതിരെ ശക്തമായ നടപടികളുമായി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ നിന്നും ലഹരിയെ തുടച്ചു നീക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതിനോടകം 10,065 അറസ്റ്റുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു.
5: അതെ, മാറ്റങ്ങൾ വന്നു തുടങ്ങി. ലഹരി വിമുക്തമായ കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നാം കുതിക്കുകയാണ്.
4: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സംഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
6: രുചികരമായ ഓണസദ്യ ഇനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
8: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
9: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
10: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
11: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും, 8 സ്വർണ്ണ നെക്ലേസുകളും, 5,000 സ്വർണ്ണമോതിരങ്ങളും.
10: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
11: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
12: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
13: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
14: അതെങ്ങനെ?
13: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
14: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
15: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
14: അവിടെന്താ ഇത്ര പ്രത്യേകത?
15: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ്ണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
16: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയത് ചിത്രം ബാലേട്ടൻ. ഈ ഗാനത്തിന്റെ രചന ഗിരീഷ് പുത്തഞ്ചേരി.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ദാദാ സാഹിബ് ഈ ചിത്രത്തിന് വേണ്ടി ചിത്ര പാടിയത്. ഗാനത്തിന്റെ രചന യൂസഫലി കേച്ചേരി, സംഗീതം മോഹൻ സിദ്ധാരാമൻ.

0: വീട് പണി തീർന്നപ്പോഴേക്കും ഗൃഹോപകരണങ്ങൾ വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാതെ.
1: അതിനെന്താ വിട്ടാപ്പിള്ളി 3 ഡേയ്സ് കോംബോ കോംബോ ഓഫർ ഉണ്ടല്ലോ. LED, AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, മിക്സി, എയർ ഫ്രയർ തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും വെറും 77,777 രൂപയ്ക്ക് സ്വന്തമാക്കാം.
0: ഇനി തവണ വ്യവസ്ഥയിലാണെങ്കിൽ മാസം വെറും 6,981 രൂപയ്ക്കും പർച്ചേസ് ചെയ്യാം.
1: വിട്ടാപ്പിള്ളി ഏജൻസീസ്.
2: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
3: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
4: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: സുബയ്യ ഗോൾഡ് പാർക്കിൽ ഓണം മെഗാ ഓഫർ. ഓഗസ്റ്റ് 17 മുതൽ 31 വരെ
6: ോണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവന് മുകളിൽ ഓണപ്പുടവ സമ്മാനവും, 2 പവന് മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
5: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1,000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
6: സുബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149.
7: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
8: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
6: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
9: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
10: ഓണർ ഷോപ്പിംഗോ?
9: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലും കേറി.
10: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്, 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്, എനിക്ക് ഒന്ന് പോകണം.
11: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
12: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. കൈതപ്രത്തിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. ചിത്രയും സംഘവും പാടിയത് ചിത്രം ക്രോണിക് ബാച്ചിലർ.

0: അമ്മേ, എനിക്കാ ഫസ്റ്റ് ദേ ട്രോഫി.
1: കൺഗ്രാറ്റ്സ് മോളെ.
0: ഈ ട്രോഫി എംആർടിന്ന് വാങ്ങിയെന്ന് ടീച്ചർ പറയുന്നത് ഞാൻ കേട്ടു.
1: എനിക്കും കിട്ടിയിട്ടുണ്ട് മോളെ. സ്കൂളിലും ഓഫീസിലും വേണ്ട ട്രോഫീസും ഗിഫ്റ്റ്സും ഒക്കെ എംആർടിന്ന് വാങ്ങുന്നത്.
2: എംആർടി മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് ദർശിച്ചതും.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല മാനു തന്നെ.
2: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 ഡേയ്സ്, 120 ഡേയ്സ് സ്കീം എല്ലാം സൂപ്പറാ.
3: അല്ല മാനു ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, അഞ്ച് കുടുംബങ്ങൾക്ക്.

0: മോഡ് അസീസ് ചിക്കൻ ഷോപ്പിന്റെ
1: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
2: ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
4: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
5: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
6: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
5: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴമൂട്, പൂവച്ചൽ.
1: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ.
7: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
1: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൌസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.

ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങളുമായി തിരയിപ്പൂക്കൾ. പരിപാടിയിലെ ആദ്യ ഗാനം ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയത് ചിത്രം മുറൈ മാമൻ.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാറ ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി,
5: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
6: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നത്.
1: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ.
6: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണ വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
3: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
1: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷം.
7: ഒരു സ്മാർട്ട് ടിവി മാത്രമല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക.
1: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാ.
8: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
10: തിരയിപ്പൂക്കൾ തുടരുന്നു. പർവ്വരാഗം ഈ ചിത്രത്തിനുവേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയതാണ്.

എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും സംഘവും പാടിയത് ചിത്രം പെരിയണ്ണ. അർവമതിയുടെ രചന, ഭരണിയുടെ സംഗീതം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആര്യശാല.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: വിദ്യാസാഗറിന്റെ സംഗീതത്തിൽ ഹരിഹരനും ചിത്രയും പാടിയത് ചിത്രം പ്രിയം

തിരയിപ്പൂക്കളിൽ അവസാനമായി മൗനം പേസിയത്, ഈ ചിത്രത്തിന് വേണ്ടി കാർത്തിക് പാടിയത്. ഈ ഗാനത്തിൻ്റെ രചന സ്നേഹൻ, സംഗീതം യുവൻ ശങ്കർ രാജ.

0: ഇതുവരെ കേട്ടത് തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 12 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി ജൻധൻ യോജന പരിവർത്തനാത്മക ഫലങ്ങൾ നൽകുകയും അതുല്യമായ സ്വാധീനം ചെലുത്തുകയും ചെയ്തെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ തുറന്നതായും ആകെ 317,000 കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനും കാനഡയുടെ ധനകാര്യമന്ത്രി ഫ്രാങ്കോയിസ് ഫിലിപ്പ് ഷാംപെയ്നും കാനഡയിലെ ടൊർണാഡോയിൽ സാമ്പത്തിക ധനകാര്യ ചർച്ചകൾ പൂർത്തിയാക്കി. ഈ വർഷം അവസാനത്തോടെ ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയാക്കുമെന്ന് ഇരു രാജ്യങ്ങളും അറിയിച്ചു. നേപ്പാളിലെ മലയാളികൾ കുടുങ്ങിയ വിഷയത്തിൽ കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അന്വേഷിക്കുന്നുണ്ടെന്നും മലയാളികളുടെ വിവരങ്ങൾ എന്ന രീതിക്ക് ക്രോഡീകരിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. ജനങ്ങൾക്ക് സമ്പത്തും ആരോഗ്യവും തൊഴിലും പോലെ തന്നെ പ്രധാനമാണ് സന്തോഷവുമെന്ന് മന്ത്രി ഒ ജെ ജനീഷ്. തൃശൂരിൽ ജില്ലാതല ഓണാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക സംസ്കൃത ദിനം. സംസ്കൃത ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ പുരാതന പാരമ്പര്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 28 സംസ്കൃത ദിനമായി ആഘോഷിക്കുന്നത്. അമർനാഥ് യാത്ര ഇന്ന് ജമ്മുകാശ്മീരിൽ സമാപിക്കും. ജൂലൈ 3 ആരംഭിച്ച തീർത്ഥാടനമാണ് 57 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് പൂർത്തിയാകുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ എക്കോ വേൾഡ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര വിജയം. റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന ജർമ്മനിയെ 3-1 പരാജയപ്പെടുത്തി ഇന്ത്യ 5-ാം സ്ഥാനം സ്വന്തമാക്കി. നെതർലൻഡ്സിലെ ആംസ്റ്റൽ വീനിലായിരുന്നു മത്സരം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ നവമാതിരി. ആദ്യഗാനം നിത്യാമാമനും കെ എസ് ഹരിശങ്കറും പാടിയത്, ചിത്രം മധുരക്കണക്ക്. ഈ ഗാനത്തിന്റെ രചന സന്തോഷ് വർമ്മ, സംഗീതം പ്രകാശ് അലക്സ്.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അപാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.

0: ആയിരം വിജയികളുമായി പിട്ടാമ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കി.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈ തന്നെ പോവാം.
1: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ആനന്ദപുരം ഡയറീസ്. ഈ ചിത്രത്തിന് വേണ്ടി സുജാതയും സൂരജ് സന്തോഷും പാടിയത് മനു മഞ്ജത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതം.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
4: ബുധൻ ഉച്ചയ്ക്ക് 12:40
3: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മാൾ സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
6: എന്നും രാവിലെ 10:30
5: പ്രായോജകർ.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
7: മൻ കി ബാത്,
8: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
7: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
8: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
7: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
8: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
7: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
8: തുടർന്ന് മലയാള പരിഭാഷ.
7: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
9: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
10: നവമാതിരി തുടരുന്നു. വൈശാഖ് സുഗുണന്റെ വരികൾക്ക് ബിപിൻ അശോകിന്റെ സംഗീതം. സൂര്യസന്തോഷം അനാർക്കലി മരക്കാരം പാടിയത് ചിത്രം മന്ദാകിനി.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
2: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
1: എന്നാലേ ഈ ചായ കഴിഞ്ഞാൽ ഞാനും നേരെ മൈജിയിലോട്ടാ.
3: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: പ്രണയവിലാസം ഈ ചിത്രത്തിന് വേണ്ടി മിഥുൻ ജയരാജ് പാടിയത്, രചന വിനായക് ശശികുമാർ, സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ.

രാഹുൽ രാജിന്റെ സംഗീതത്തിൽ ഹിഷാം അബ്ദുൽ വഹാബും ശ്രുതി ശിവദാസും പാടിയത്, ഗാനത്തിന് വരികൾ ബി കെ ഹരിനാരായണൻ, ചിത്രം പുഷ്പക വിമാനം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അത് എല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയാം?
4: 90 72 503 503.
5: 30 കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.

സാം സി എസിന്റെ സംഗീതത്തിൽ കാർത്തികും ശ്വേതാമോഹനും പാടിയത് ചിത്രം ഗെറ്റ് സെറ്റ് ബേബി. ഈ ഗാനത്തിന്റെ രചന വിനായക് ശശികുമാർ.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ നവമാധുരി സമാപിക്കുന്നു.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
3: 20 കാറുകൾ,
2: 25 സ്കൂട്ടറുകൾ,
3: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
2: 100,000 രൂപ വീതം 100 പേർക്ക്
3: ബമ്പർ സമ്മാനമായി BMW കാർ,
2: അങ്ങനെ 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM.
4: പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പുന്നപ്ര ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുന്നു.
5: രക്തത്തിലെ പഞ്ചസാരയുടെ ഉയർന്ന അളവിനെയാണ് സാധാരണ പ്രമേഹം എന്ന് വിവക്ഷിക്കുന്നത്. ഒന്നുകിൽ പാൻക്രിയാസ് വേണ്ടത്ര ഇൻസുലിൻ ഉൽപ്പാദിക്കാത്തത്, അല്ലെങ്കിൽ ശരീരത്തിലെ കോശങ്ങൾ ഇൻസുലിൻ ഹോർമോണിനോട് വേണ്ടത്ര പ്രതികരിക്കാത്തത്, ഇവ മൂലമാണ് പ്രമേഹം ഉണ്ടാവുന്നത്. ദീർഘകാലം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഉപദ്രവവ്യാധികൾ അഥവാ സങ്കീർണതകൾ പ്രമേഹ രോഗികളിൽ കണ്ടുവരുന്നു. ഈ സങ്കീർണതകളെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. പ്രമേഹത്തിൻ്റെ പ്രധാന ദീർഘകാല സങ്കീർണതകൾ മാക്രോവാസ്കുലർ മൈക്രോവാസ്കുലർ തലങ്ങളിൽ രക്തക്കുഴലുകൾക്ക് കേടുവരുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അനിയന്ത്രിതമായ പ്രമേഹം മൂലമുണ്ടാകുന്ന സങ്കീർണതകളിൽ പ്രധാനമാണ് പാദസംബന്ധമായ പ്രശ്നങ്ങൾ. പാദങ്ങളെ ബാധിക്കുന്ന പെരിഫറൽ ആർട്ടറി ഡിസീസ് PAD, സെൻസറി ന്യൂറോപ്പതി എന്നിവയിൽ നിന്ന് നേരിട്ടുണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് ഫുഡ് ഡിസീസ് അഥവാ പ്രമേഹപാദരോഗം. പ്രമേഹപാദരോഗങ്ങൾ പ്രമേഹത്തിൻ്റെ അക്യൂട്ട് അല്ലെങ്കിൽ ക്രോണിക് സങ്കീർണതയാവാം. പ്രമേഹ രോഗികളിൽ ഹൃദ്രോഗത്തിന് കാരണമാകുന്ന രക്തധമനികളിലെ തടസ്സങ്ങൾ, നാഡികളുടെ പ്രവർത്തന തകരാറുകൾ മുതലായവയാണ് അടിസ്ഥാന കാരണം. അതുകൊണ്ട് തന്നെ ഇത്തരം മാറ്റങ്ങൾ രോഗിയുടെ ശരീരം മുഴുവൻ വ്യാപിച്ചുകൊണ്ടിരിക്കും. അതിനാൽ കാലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഹൃദയത്തിലുണ്ടായ മാറ്റങ്ങളുടെ തുടക്കമായി രോഗി കരുതണം. ഏതാണ്ട് 15% പ്രമേഹ രോഗികൾക്കും പാദപ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഒരു പഠനം പറയുന്നു. കാലിലെ രക്തക്കുഴലുകൾക്കുണ്ടാകുന്ന തകരാറുകളുടെ ആദ്യ സൂചനകൾ തിരിച്ചറിഞ്ഞാൽ വിദഗ്ധ ചികിത്സ തേടാൻ വൈകരുത്. പ്രമേഹ രോഗിയിൽ പാദരോഗങ്ങൾക്കുള്ള

0: സാധ്യത വർദ്ധിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് ഘടകങ്ങളാണ്. ഒന്ന്, രക്തചംക്രമണം. രക്തയോട്ടം കുറയുന്നത് പാദരോഗങ്ങൾക്ക് ഇടയാക്കും. കടുത്ത പ്രമേഹമുള്ളവരിൽ ചെറിയ രക്തക്കുഴലുകൾക്ക് ഒപ്പം വലിയ രക്തക്കുഴലുകളും അടഞ്ഞിരിക്കും. കാലിലേക്കും വിരലുകളിലേക്കും ഉള്ള രക്തക്കുഴലുകൾ സങ്കോചിച്ച് അങ്ങോട്ടൊഴുകുന്ന രക്തത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതിനാൽ ഓക്സിജനും പോഷകാംശങ്ങളും കുറയുന്നു. തുടർന്ന് മുറിവുകൾ ഉണങ്ങാൻ വൈകുകയും ഗുരുതര അവസ്ഥയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. നടക്കുമ്പോൾ കാൽവണ്ണയിൽ ഉണ്ടാകുന്ന വേദന രക്തക്കുഴലുകൾ അടയുന്നതിൻ്റെ പ്രധാന ലക്ഷണമാണ്. ചർമ്മത്തിൻ്റെ നിറം, മാർദ്ദവം, രോമകൂപങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇവ രക്തയോട്ടത്തിലെ വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നു. വിരലുകളിൽ കറുപ്പ് നിറം, വ്രണങ്ങളുടെ ഉൾഭാഗത്തെ നിറവ്യത്യാസം, ഉണങ്ങാത്ത വ്രണങ്ങൾ, ഇവ രക്തയോട്ടക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ്. ദിവസവുമുള്ള പാദ പരിശോധനയിലൂടെ രോഗിക്കു തന്നെ മാറ്റങ്ങൾ കണ്ടെത്താനാകും. ഞരമ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ. നാഡികളുടെ പ്രവർത്തനം കുറയുന്നത് ഏറ്റവും അധികം ബാധിക്കുന്നത് പ്രമേഹ രോഗികളുടെ കാലുകളെയാണ്. നാഡികളുടെ ശേഷിക്കുറവ് മൂലം പാദങ്ങളിൽ തഴമ്പുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒപ്പം പാദത്തിനടിയിൽ സാധാരണമല്ലാത്ത സമ്മർദ്ദ കേന്ദ്രങ്ങളും രൂപം കൊള്ളും. ഇങ്ങനെ ഉണ്ടാകുന്ന ചെറിയ രൂപമാറ്റങ്ങൾ പോലും പിന്നീട് വലിയ വ്രണങ്ങൾക്ക് കാരണമാകും. മുറിവുകൾ കരിയാനും അസാധാരണമായ താമസം ഉണ്ടാകാറുണ്ട്. പ്രമേഹ രോഗിക്ക് രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ വ്രണങ്ങൾ മാരകമാകും. അശ്രദ്ധമായി കൈകാര്യം ചെയ്യുകയോ ഉചിതമായ ചികിത്സ കിട്ടാതെ വരുന്നതോ ഒക്കെ കാൽ മുറിച്ച് മാറ്റുന്നതിന് ഇടയാക്കാറുണ്ട്. ചിലപ്പോൾ മരണകാരണവും ആകാറുണ്ട്. പ്രമേഹ രോഗി പുകവലിക്കാരനാണെങ്കിൽ പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാകാറുണ്ട്. നാഡികളുടെ പ്രവർത്തനക്കുറവിനെ തുടർന്നുള്ള മരവിപ്പ് മൂലം വേദന, ചൂട്, തണുപ്പ് ഇവയൊന്നും രോഗിക്ക് തിരിച്ചറിയാനാവുകയില്ല. പ്രമേഹം പാദങ്ങളിലെ സ്പർശനശേഷി കുറയ്ക്കുന്നതോടൊപ്പം പാദങ്ങൾ വിയർക്കാതിരിക്കാനും ഇടയാക്കും. വരണ്ട കാലുകളിൽ വിള്ളലുകളും വ്രണങ്ങളും ഉണ്ടാകും. വരൾച്ച, വിള്ളലുകൾ എന്നിവ നാഡികളുടെ പ്രവർത്തനക്കുറവിൻ്റെ സൂചനകളാണ്. അണുബാധ. അണുബാധയ്ക്കുള്ള സാധ്യത പ്രമേഹ രോഗിയിൽ വളരെ കൂടുതലായതിനാൽ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കും. രോഗാണുക്കൾക്ക് ശരീരത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് വ്രണങ്ങൾ. വിരലിൻ്റെ അറ്റത്ത് മാത്രമേ മുറിവുള്ളൂ എങ്കിലും അണുബാധ പലപ്പോഴും മുട്ടുവരെയോ അതിലധികമോ എത്തിയിട്ടുണ്ടാകാം. പാദസംരക്ഷണത്തിലെ ആയുർവേദ വിധികൾ. നിസ്സാരമായ മുറിവ് പോലും പ്രമേഹ രോഗികളിൽ ഗുരുതരമാകും. അതുകൊണ്ട് തന്നെ മുറിവ് ഉണ്ടാകാതെ നോക്കുന്നതാണ് പരമപ്രധാനം. അതിനുള്ള ഏറ്റവും നല്ല ഉപായം പാദരക്ഷകൾ തന്നെ. മിക്കപ്പോഴും പ്രമേഹ പാദ സംരക്ഷണത്തിന് ഇണങ്ങുന്ന പാദരക്ഷകളല്ല രോഗികൾ ധരിക്കുന്നത്. പാദത്തിലേക്ക് എന്തെങ്കിലും തറച്ചോ മറ്റോ മുറിവ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് ഉചിതമല്ലാത്ത പാദരക്ഷകൾ അണിയുന്നതുമൂലം ഉണ്ടാകുന്ന ഉരഞ്ഞു പൊട്ടലും പൊള്ളലും. പാദത്തിലെ എല്ലുകൾക്ക് അധികം മർദ്ദം വരാത്ത രീതിയിലുള്ള പാദരക്ഷകൾ തിരഞ്ഞെടുക്കാം. പ്രമേഹ രോഗികളിൽ വൈകുന്നേരങ്ങളിൽ കാലിൽ നീരുണ്ടാകുന്നത് സാധാരണമാണ്. അതിനാൽ പാദരക്ഷകൾ വൈകുന്നേരം വേണം തിരഞ്ഞെടുക്കാൻ. മറ്റു സമയങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന പാദരക്ഷകൾ വൈകുന്നേരം വലിഞ്ഞ് മുറുകാനും പാദത്തിൽ ഉരഞ്ഞ് മുറിവ് ഉണ്ടാകാനും കാരണമായെന്ന് വരാം. നഗ്നപാദനായി വീട്ടിനുള്ളിൽ പോലും നടക്കുന്നത് മുറിവുകൾക്ക് ഇടയാക്കും. അതിനാൽ കാലിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന രീതിയിൽ പാദരക്ഷ ഉപയോഗിക്കുക. നഖങ്ങൾ വളരെ ശ്രദ്ധയോടെ മുറിച്ച് മാറ്റണം. പാദങ്ങളിലെ വരൾച്ച ഒഴിവാക്കാൻ പ്രമേഹ രോഗി എന്നും പാരന്ത്യാധികേരം, ഏലാധികേരം, പിണ്ടതൈലം, ധന്വന്തരം തൈലം ഇവയിലേതെങ്കിലും ഒന്ന് വൈദ്യനിർദ്ദേശപ്രകാരം പുരട്ടുക. ഇവ വിരലുകൾക്കിടയിൽ പുരട്ടുന്നത് പൂപ്പൽ ബാധ ശമിപ്പിക്കും. പാദം പരിശോധിക്കാൻ മറ്റൊരാളുടെ സഹായം തേടുന്നതും നല്ലതാണ്. ത്രിഫല, കണിക്കൊന്ന ഇവ കഷായം വെച്ച് തണുപ്പിച്ചരിച്ച് പാദങ്ങൾ കഴുകുന്നത് പാദ സംരക്ഷണത്തിന് ഉത്തമമാണ്. മഞ്ഞൾ, വേപ്പില ഇവ വെന്ത വെള്ളം തണുപ്പിച്ച് കാൽ കഴുകുന്നത് പാദങ്ങളുടെ ആരോഗ്യത്തിനും നഖം പൊട്ടിപ്പോകാതിരിക്കുന്നതിനും സഹായിക്കും. തഴമ്പുകൾ വരുന്നത് തടയാൻ കാൽ വിരലുകൾ ഇടയ്ക്കിടെ നിവർത്തുകയും മടക്കുകയും ചെയ്യണം. കാലിന് മുകളിൽ കാൽ വെച്ചിരിക്കുന്നത് രക്തധമനികൾക്ക് സമ്മർദ്ദമുണ്ടാക്കുന്നതിനാൽ രക്തയോട്ടം കുറയ്ക്കും. അതിനാൽ കഴിവതും ആ പൊസിഷനിൽ ഇരിക്കാതിരിക്കുക. പാദങ്ങൾ ചുഴറ്റി വ്യായാമം ചെയ്യുന്നത് ഗുണകരമാണ്. സൈക്ലിംഗ്, നടത്തം, നീന്തൽ ഇവയിൽ ശരീരത്തിന് ഉചിതമായത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം തിരഞ്ഞെടുക്കാം. ചൂടുവെള്ളം, ചൂടാക്കിയ എണ്ണ ഇവ മൂലം കാലുകൾക്ക് പൊള്ളലേക്കാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുന്നതാണ് ഗുണകരം. പാദങ്ങൾ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ചൂട് പരിശോധിക്കരുത്. പാദ സംരക്ഷണത്തിൽ പരമ പ്രധാനം പ്രമേഹ നിയന്ത്രണം തന്നെയാണ്. അതിനാൽ പ്രമേഹ നിയന്ത്രണത്തിന് ഉതകുന്ന നിശാകതകാദി, കതകഖതിരാദി തുടങ്ങിയ കഷായങ്ങൾ, പ്രമേഹ ഔഷധി ചൂർണം, ഗുൽഗുലു തിക്തകം, ധന്വന്തരം മുതലായ നെയ്യുകൾ, ഇവ അവസ്ഥയ്ക്കനുസരിച്ച് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശരിയായ മാത്രയിൽ കഴിക്കുക. മഞ്ചട്ടി, മുത്തങ്ങ, അമൃത്, പടവലം, വിഴാലരി, രക്തചന്ദനം, വേപ്പ്, മഞ്ഞൾ, നെല്ലിക്ക, കടുക്ക, താന്നിക്ക, കരിങ്ങാലി, കാട്ടുവെള്ളരി എന്നീ മരുന്നുകൾ പ്രമേഹം നിയന്ത്രിക്കുന്നതിനോടൊപ്പം ത്വക്കിനെയും സംരക്ഷിക്കുന്നു. ജാത്യാധികൃതം, ജാത്യാധികേരം, മുറിവെണ്ണ, പാരന്ത്യാദി വെളിച്ചെണ്ണ എന്നിവ പുറമേ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. ഏറ്റവും പഥ്യമായത് ശരിയായ വ്യായാമമാണ്. ദിവസവും 45 മിനിറ്റ് നേരത്തെ കൈവീശിക്കൊണ്ട് വേഗത്തിലുള്ള നടത്തം പ്രയോജനം ചെയ്യും. ആഹാരത്തിൽ മോര്, ചെറുപയർ ചേർത്തുണ്ടാക്കുന്ന രസം, നെല്ലിക്ക, മഞ്ഞൾ, പടവലം, മലർ ഇവ കൂടുതലായി കഴിക്കാം. പകലുറക്കം, വ്യായാമമില്ലായ്മ ഇവ ഒഴിവാക്കണം. തൈര്, നെയ്യ്, റെഡ് മീറ്റ്, പഞ്ചസാര, ശർക്കര, അരച്ചുണ്ടാക്കിയ ആഹാരം, പൂവൻപഴം, തേങ്ങ, കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. ശരീരത്തിൽ വിറ്റമിൻ ഡിയുടെ അളവ് കുറഞ്ഞിരിക്കുന്നത് പ്രമേഹം പിടിപെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും രോഗികളിൽ പ്രമേഹ നിയന്ത്രണം ഫലപ്രദമല്ലാതാക്കുകയും ചെയ്യുമെന്നതാണ് സമീപകാലത്തുണ്ടായ ശ്രദ്ധേയമായ ഒരു കണ്ടെത്തൽ. ബഹുഭൂരിപക്ഷം ടൈപ്പ് 2 പ്രമേഹ രോഗികളിലും ശരിയായ ഭക്ഷണം, കൃത്യസമയത്തും മാത്രയിലും ഉള്ള മരുന്ന്, വ്യായാമം ഇവയിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും തദ്വാര പ്രമേഹപാദം അല്ലെങ്കിൽ ഡയബറ്റിക് ഫുഡ് പോലെയുള്ള സങ്കീർണതകളെ ഒരു പരിധിവരെ പിടിച്ചു നിർത്തുവാനും സാധിക്കും.
1: പ്രമേഹ രോഗികളുടെ പാദസംരക്ഷണം ആയുർവേദ വീക്ഷണത്തിൽ പുന്നപ്ര ശ്രീ വേദവ്യാസ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് കൃഷ്ണൻ നമ്പൂതിരി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസും ചിത്രയും പാടിയത് ചിത്രം അന്ന. ഗാനമെഴുതിയത് ഷിബു ചക്രവർത്തി. സംഗീതം ഔസേപ്പച്ചൻ.

0: ഇത് ആകാശവാണിയുടെ ആനന്ദപുരി FM. ഇപ്പോൾ സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തെ ജനങ്ങളെ സാമ്പത്തികമായി ഉൾപ്പെടുത്തുന്നതിലും ശാക്തീകരിക്കുന്നതിലും പ്രധാനമന്ത്രി ജൻധൻ യോജന പ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി 12 വർഷം പൂർത്തിയാക്കുന്ന വേളയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സാമൂഹ്യ പരിഷ്കർത്താക്കളായ ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും അവരുടെ ജന്മവാർഷിക ദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്മരണാഞ്ജലി അർപ്പിച്ചു. അറിവ്, കാരുണ്യം, സമത്വം തുടങ്ങിയ ഗുരുവിന്റെ തത്വങ്ങൾ ആളുകളെ പ്രചോദിപ്പിക്കുന്നത് തുടരുന്നുവെന്ന് അമിത്ഷാ പറഞ്ഞു. മാനവികതയുടെ സന്ദേശം മനുഷ്യഹൃദയത്തിലെത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരുവെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിളിച്ച മധ്യകാല കേരളത്തെ ജീവിക്കാൻ കഴിയുന്ന ഇടമാക്കി മാറ്റിയ ചാലകശക്തിയായാണ് ശ്രീനാരായണ ഗുരു വർദ്ധിച്ചതെന്നും അദ്ദേഹം ശിവഗിരിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് 2000 ഓണച്ചന്തകൾ വിജയകരമായി നടത്തിയെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കർഷകർക്ക് മികച്ച വിപണന സാധ്യതകൾ ഒരുക്കാൻ കഴിഞ്ഞുവെന്നും മുഴുവൻ കർഷകർക്കും ഉൽപ്പന്നങ്ങൾക്ക് പണം ഡിജിറ്റലായി നൽകാൻ സാധിച്ചുവെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണം വാരാഘോഷ പരിപാടികൾ മറ്റന്നാൾ സമാപിക്കും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നാളെ തൃശൂരിൽ പുലികൾ ഇറങ്ങും. പുരാണകഥകൾ പാടി കുമ്മിയടിച്ച് ഊരു ചുറ്റാൻ തൃശൂരിന്റെ തെരുവുകളിൽ ഇന്ന് കുമ്മാട്ടികൾ ഇറങ്ങും. ഗർഭാശയ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ 14-ഉം 15-ഉം ഇടയിൽ പ്രായക്കാരായ പെൺകുട്ടികൾക്ക് ഗവൺമെന്റ് സൌജന്യമായി നൽകുന്ന HPV വാക്സിൻ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് കൊല്ലം ജില്ലാ മെഡിക്കൽ ഓഫീസർ. സ്വകാര്യ മേഖലയിൽ 4000 രൂപയോളം വരുന്ന HPV വാക്സിൻ സൌജന്യമായി ലഭിക്കുന്ന അവസരം തിങ്കളാഴ്ച അവസാനിക്കും. അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ TKD മുഴപ്പിലങ്ങാടിന്റെ മൃതദേഹം കണ്ണൂർ മുഴപ്പിലങ്ങാട് പഞ്ചായത്ത് ശ്മശാനത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, വിവിധ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

0: ആകാശവാണി
1: ആവണി പൊന്നുഞ്ഞാൽ
0: ആവണി പൊന്നുഞ്ഞാലിൽ ഇന്ന് നമ്മുടെ അതിഥിയായി കൂടെയുള്ളത് കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ. അദ്ദേഹത്തിന്റെ ഇഷ്ടഗാനങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി കാതോർക്കാം.
2: നമസ്കാരം. ഓണം കഴിഞ്ഞെങ്കിലും അതിൻ്റെ അലയൊലികളൊക്കെ ഇപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ട്. എന്തായാലും അതിൽ ഓണപ്പാട്ടുകളും ഉണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പേര് ആവണിപ്പൊന്നൂഞ്ഞാൽ എന്നാവുമ്പോൾ ചില ഓണപ്പാട്ടുകളെ സ്പർശിച്ചു പോകാതിരിക്കാൻ പറ്റില്ല. ഓണപ്പാട്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് പാട്ടുകൾ സിനിമയിലുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പാട്ടുകൾ മനസ്സിലുണ്ട്. അതിൽ പെട്ടെന്ന് ആദ്യം വരുന്നത് വയലാർ എഴുതി ദേവരാജൻ മാഷ് സംഗീതം ചെയ്ത ഒരു പാട്ടാണ്. കെ ജെ യേശുദാസും സുശീലാമ്മയും കൂടി പാടിയ പാട്ട് പാവങ്ങൾ പെണ്ണുങ്ങൾ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. ആ പാട്ട് ഒന്നാം പൊന്നോണ പൂപ്പട കൂട്ടാൻ എന്നുള്ളതാണ്. അതിൽ വയലാറ് ഒരുപാട് ഓണ ബിംബങ്ങളെ, ഓണത്തിനുള്ള ചടങ്ങുകളുമായിട്ടുള്ള പലതും അതിൽ ചേർത്തിട്ടുണ്ട്. ഒന്നാം പൊന്നോണ പൂപ്പട, പൂക്കണ്ണി, പൂക്കളം, അന്നം പൂക്കില, ആലാത്തൂഞ്ഞാല്, ഒരുപാട് ഓണബിംബങ്ങളെ കോർത്തിണക്കിയ ഒരു ഓണപ്പാട്ടാണ്. അതാവട്ടെ ആദ്യം.

0: ബാൾസമിന കുടുംബത്തിൽപ്പെട്ട ഇൻപേഷ്യൻസ് കൈനേസിസ് എന്ന ചെടിയും അതിൻ്റെ പൂവും പല കാലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗത്തും അത് പ്രത്യക്ഷപ്പെടാറുണ്ട്. അത് നമ്മുടെ ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തിലാണ്, അതായത് ഓണക്കാലത്ത്. നമ്മളതിനെ ഓണപ്പൂവ് എന്ന് വിളിക്കുകയും അതിനുള്ള ബഹുമാനവും ഇഷ്ടമൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു. ഇപ്പം ഇവിടെയാണ് കവിയുടെ ഭാവന പ്രവർത്തിക്കുന്നത്. ഒരുപക്ഷെ ഈ ഓണപ്പൂവിനെ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമായിട്ടൊക്കെ കാണുന്നത് ഒരുപക്ഷെ നമ്മുടെ ഈ കേരളത്തിൽ ഈ ഒരു ഭാഗത്തായിരിക്കാം. അപ്പോൾ നമ്മൾ റെസ്പെക്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാൻ ആണല്ലോ നമുക്ക് ഇഷ്ടം ഉണ്ടാവുക, അങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഈ പൂവിന് ഇഷ്ടത്തോടെ വരാനും പുഷ്പിക്കാനും ഉള്ള സ്ഥലവും കാലവും ഈ ഓണക്കാലമാണ്, ഈ തീരമാണ്. അവിടെയാണ് ഓണപ്പൂവേ ഓമൽപ്പൂവേ നീ തേടുന്ന, അത് പല സ്ഥലത്ത് യാത്രയാണ്, നീ തേടുന്ന തീരം നിന്നെ മാടി വിളിക്കുന്നു എന്ന് അതിൽ ചേർത്ത് വയ്ക്കുകയാണ് കവി. ഒ എൻ വി കുറുപ്പ് എഴുതി, സലിൽ ചൗധരി സംഗീതം നൽകിയ, കെ ജെ യേശുദാസ് പാടിയ നമുക്കൊക്കെ പ്രിയപ്പെട്ട ഓണപ്പൂവേ ഓമൽപ്പൂവേ എന്ന പാട്ട്, ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലെ
1: ഓണപ്പൂവേ.

ഈ പാട്ടും ആ പാട്ടുള്ള സിനിമയും ഇറങ്ങിയിട്ട് 51 കൊല്ലമായി, അരനൂറ്റാണ്ട് കഴിഞ്ഞു. എന്നാലും ഓണം വരുമ്പോൾ, ഇന്ന് റീൽസിലാണെങ്കിലും അല്ലെങ്കിൽ പ്രോഗ്രാമുകളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഒക്കെ, ഈ പാട്ടില്ലാതെ ഒരു ഓണവും കടന്നു പോകുന്നില്ല. ലക്ഷണമൊത്ത ഓണപ്പാട്ട് എന്നൊക്കെ വിളിക്കാവുന്ന പാട്ട് ശ്രീകുമാരൻ തമ്പി സാർ എഴുതി, അർജുനൻ മാഷ് സംഗീതം ചെയ്ത് വാണിയമ്മ വാണി ജയറാം പാടിയ തിരുവോണം എന്ന സിനിമയിലെ തന്നെ പാട്ട് തിരുവോണപ്പുലരിതൻ തിരുമുൽക്കാഴ്ച വാങ്ങാൻ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ.
1: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
4: 5,000 വിജയികളുമായി പിട്ടാപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ.
5: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും,
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5,000 സ്വർണ്ണ മോതിരങ്ങളും.
9: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
11: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
12: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
13: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
14: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പറകര.
15: അതെങ്ങനെ?
14: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. 1,000 കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
16: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
17: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
16: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
18: എന്റെ പേര് സിനി, ഞാനൊരു സ്റ്റുഡന്റ് ആണ്. ഇപ്പോ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ എന്റെ അച്ഛനും അമ്മയ്ക്കും നല്ലൊരു തുക മിച്ചം വെക്കാൻ പറ്റുന്നുണ്ട്.
19: ഞാൻ ഡെയ്സി, എന്നും ടൗണിൽ പോയി മീൻ വിറ്റാണ് ഞാൻ ജീവിക്കണേ. കിട്ടണ പൈസയിൽ നല്ലൊരു തുക പോയി വരാൻ തന്നെ ആവും. ഗവൺമെന്റ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയ പിന്നെ ആ നഷ്ടം കുറഞ്ഞു.
20: ഞാൻ സിന്ധു, ഡെയിലി യാത്രയ്ക്ക് തന്നെ എനിക്ക് നല്ലൊരു സംഖ്യ വരുമായിരുന്നു. ഇപ്പോ സർക്കാര് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി തുടങ്ങിയപ്പോ അത് സേവിങ്സ് ആയി മാറി.
21: എന്റെ പേര് അഞ്ജലി, ഡെയിലി ഉള്ള ബസ് ചാർജ് ഒഴിവായപ്പോ തന്നെ വലിയൊരു ആശ്വാസമായി.
22: നൽകിയ വാഗ്ദാനങ്ങൾ ഓരോന്നായി പാലിച്ചുകൊണ്ട് സർക്കാർ നിങ്ങളുടെ ഒപ്പം.
23: പ്രിയദർശിനി KSRTC സൗജന്യ യാത്രാ പദ്ധതി. പ്രായ വരുമാന ഭേദമന്യേ സ്ത്രീകൾക്കും ട്രാൻസ് വിഭാഗത്തിനും ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര.
24: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
25: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.
26: ഓണം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 August 22 to 31 വരെ.
27: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50-ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
28: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
29: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
28: MRT തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരൂ.
30: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി ദർശനവും.
31: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
32: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
33: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
34: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
35: ഓണം ഫെസ്റ്റ് August 1 to September 30 ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
34: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
36: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
37: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
36: 45 ദിവസം?
37: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ചാ 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
34: മൈജി ഓണം മാസോണം സീസൺ 4, വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
0: അൽ ചെന്നോണം സമ്മാനം കൊണ്ടോണം.
1: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
2: അഞ്ച് കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
1: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം പോതൻകോട് ആൻഡ് അദ്ദമാം.
3: ആവണി പൊന്നൂഞ്ഞാൽ തുടരുന്നു.
4: വാണിയമ്മയുടെ പാട്ടാണ് കേട്ടത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നത് ജാനകിയമ്മ തന്നെയാണ്. ജാനകിയമ്മ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് അമ്മയെ കാണാനും സംസാരിക്കാനും ഒക്കെ ഒരു ഭാഗ്യമുണ്ടായി. അപ്പം അന്ന് ഞാൻ എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഏതാ ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവിടുന്ന് ഗാനം കേൾക്കാൻ എന്നാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ തമാശയ്ക്ക് ഒരു ദേഷ്യം നടിച്ചിട്ട് ചോദിച്ചു അപ്പം മറ്റു പാട്ടൊന്നും ഇഷ്ടമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അങ്ങനെയല്ല അമ്മ എന്ന് പറഞ്ഞു. പക്ഷേ ഈ പാട്ടിനോട് എന്തോ ഒരിഷ്ടം, എന്തുകൊണ്ടാണെന്നറിയില്ല, അതുണ്ട്. ഭാസ്കരൻ മാഷ് എഴുതി, ബാബുക്ക സംഗീതം ചെയ്ത, MS ബാബുരാജ് സംഗീതം ചെയ്ത്, ജാനകിയമ്മ പാടിയ പരീക്ഷയിലെ പാട്ട് അവിടുന്ന് ഗാനം കേൾക്കാൻ. ജാനകിയമ്മ എന്ന് പേര് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന പാട്ട് അതാണ്.

എൻ്റെ അച്ഛൻ്റെ ഒപ്പം തൃപ്രയാറ് ശ്രീരാമ പോളിടെക്നിക്കിൽ ഒരു ബെഞ്ചിലിരുന്ന് ഒരുമിച്ച് പഠിച്ച ആളാണ് പൂവച്ചൽ ഖാദർ സാറ്. അപ്പം അദ്ദേഹത്തിനെ ഒരിക്കൽ കണ്ട് അച്ഛൻ്റെ കണക്ഷൻ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ ഇനി സാറെന്നൊന്നും വിളിക്കരുത്, അങ്കിൾ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം തന്നിരുന്നു. അപ്പോൾ ഖാദർ അങ്കിളിൻ്റെ ഒരു പാട്ടാണ് ജാനകിയമ്മ പാടിയത്. നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ട്, നാഥ നീ വരും കാലൊച്ച കേൾക്കുവാൻ. എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതത്തിൽ ചാമരം എന്ന സിനിമയിലെ പാട്ട്.

ജാനകിയമ്മയെ പറ്റി പറയുമ്പോൾ എനിക്ക് ചിത്ര ചേച്ചിയെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം എനിക്ക് ജാനകിയമ്മയെ കാണാൻ ഒരവസരമുണ്ടാക്കി തന്നത് ചിത്ര ചേച്ചിയാണ്. ജാനകിയമ്മയുടെയും സുശീലാമ്മയുടെയും മാണിയമ്മയുടെയൊക്കെ കാര്യം പറയുമ്പോഴും എന്നെ സംബന്ധിച്ച് എൻ്റെ ബാല്യ കൗമാരങ്ങളെ യൗവനത്തിനെയും സ്വാധീനിച്ച ഗായിക എന്ന് പറയുന്നത് ചിത്ര ചേച്ചിയാണ്. ചിത്ര ചേച്ചിയുടെയും സുജാത ചേച്ചിയുടെയൊക്കെ പാട്ട് കേട്ട് വളർന്ന ഒരു തലമുറയാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു പാട്ടില്ലാതെ പറ്റില്ല. ചിത്ര ചേച്ചിയുടെ ഏത് പാട്ടാണ് ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ ബുദ്ധിമുട്ടാണ്. കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നി ചിത്ര ചേച്ചിയുടെ ഒരു പാട്ട്, കൈതപ്രസാറിൻ്റെ രചന, ഏറെ പ്രിയമുള്ള കുട്ടൻചേട്ടൻ്റെ എം ജയചന്ദ്രൻ്റെ സംഗീതത്തിലുള്ള ഒരു പാട്ട് നോട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഇത് ചേച്ചി പാടിയിട്ടുണ്ട്. ഇതിൻ്റെ മെയിൽ വെർഷൻ പാടിയതും ഒരു കോഴിക്കോട്ടുകാരനാണ്, എൻ്റെ പ്രിയ സുഹൃത്തായിട്ടുള്ള കെ കെ നിഷാദ്. ഏറെ ഇഷ്ടമുള്ള മയങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി എന്ന പാട്ടാവട്ടെ.

0: എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ.
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് കാർ 100 പേർക്ക് 1,00,000 വീതം എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: കോഴിക്കോട് ആകാശവാണിയിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ, കൈതപ്രത്തിനെ പറ്റി പറയുമ്പോൾ എന്തായാലും നമുക്ക് ഗിരീഷേട്ടനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഒരുപാട് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന പാട്ടുകൾ നമുക്ക് തന്ന ഗാനരചയിതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകളുണ്ട്. അതിലൊന്നാണ് MJ ചന്ദ്രൻ ഗിരീഷ് പുത്തഞ്ചേരി കൂട്ടുകെട്ടിൽ വിലാപങ്ങൾക്കപ്പുറം എന്ന സിനിമയിൽ മഞ്ചരി പാടിയ പാട്ട്. മുള്ളുള്ള മുരിക്കിന്മേൽ മൂവന്തി പടർത്തിയ മുത്തുപോലെ തുടുത്തൊരു പനിനീര്, ആ പാട്ടാവട്ടെ അടുത്തത്.

ജാനകിയമ്മയുടെ പാട്ടുകളെ പറ്റി പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവും. അതിനുള്ള സമയം നമ്മുടെ ആവണിപ്പൊന്നൂഞ്ഞാലിൻ്റെ ഒരു എപ്പിസോഡിനില്ല. അപ്പോൾ ഒരു പാട്ട് കൂടി, അതായത് ജാനകിയമ്മ തൻ്റെ പാട്ട് ജീവിതം നിർത്തുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് അല്ലെങ്കിൽ കുറച്ച് മുമ്പായിട്ട് പാടിയ ഒരു പാട്ട്.

ഇതുപൊട്ട് എന്ന് പറയുന്ന സിനിമയിൽ എനിക്കേറെ പ്രിയമുള്ള ജ്യേഷ്ഠ സഹോദരനായ ശരത്തേട്ടൻ്റെ വയലാർ ശരത്ചന്ദ്രവർമ്മ എഴുതി വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ അമ്മ പാടിയ ആഴക്കടലിൻ്റെ അങ്ങേക്കരയിലായി.

പാട്ടെഴുത്തുകാർക്ക് അനൗപചാരികമായിട്ടുള്ളൊരു കൂട്ടായ്മയുണ്ട്, രചന എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞങ്ങളുടെയൊക്കെ വല്യേട്ടനാണ് ഷിബു ചക്രവർത്തി. നമുക്ക് ആർക്കും എന്ത് കാര്യവും പറയാവുന്ന, സ്വന്തം കാര്യം മാറ്റിവെച്ച് നമ്മുടെയൊക്കെ കാര്യത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാളാണ് ഷിബുവേട്ടൻ. അതുപോലെ തന്നെ പ്രിയമുള്ള ആളാണ് ഔസേപ്പച്ചൻ മാഷ്. ഇവർ രണ്ടുപേരും ചേർന്ന് ചെയ്ത ഒരു പാട്ട് അതിപ്പോൾ കേരളം മുഴുവൻ പാടി നടക്കുകയാണ്. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് പറയുന്ന നിവിൻ പോളി ചിത്രത്തിൽ അത് വന്നു. അപ്പോൾ ആ പാട്ട് അന്ന എന്ന് പറയുന്ന ജോഷി സാർ സംവിധാനം ചെയ്ത ഇറങ്ങാതിരുന്ന ഒരു സിനിമയിലെ പാട്ടാണ്. ദാസേട്ടനും ചിത്ര ചേച്ചിയാണ് പാടിയത്. ആ പാട്ടാവട്ടെ അടുത്തത്. യവന കഥയിൽ നിന്നു വന്ന ഇടയകന്യകേ.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: പോലീസ്?
4: മിസ് സീമ?
0: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
0: ഹായ്.
6: RBI പറയുന്നു,
7: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
8: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
9: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
8: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
9: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
8: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗ് ഓൺ ചെയ്യൂ kayarboard.gov.in.
9: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
8: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
10: എന്താ ചേട്ടാ ഒരു വിഷമം?
11: ഈ ഓണത്തിന് TV ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
10: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് EMI ഉണ്ട്. ഒപ്പം 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
12: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
13: ആദ്യമായിട്ട് ഒരു പാട്ടെഴുത്തുകാരനെ നേരിട്ട് കാണുന്നത് റഫീഖയാണ്. എന്റെ നാട്ടുകാരനാണ്, അല്ല അങ്ങനെയല്ല, റഫീഖ് അഹമ്മദിന്റെ നാട്ടുകാരനാണ് ഞാൻ. റഫീഖ് അഹമ്മദ് പഠിച്ച സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. റഫീഖ് അഹമ്മദ് പഠിച്ച കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ നമുക്കൊക്കെ മനസ്സിൽ നമുക്കൊരു വഴികാട്ടി മുന്നേ നടന്നു പോകുന്ന ആളാണ് റഫീഖ. റഫീഖയുടെ ഒരു പാട്ട് ഇല്ലാതെ ഇത് പൂർണ്ണമാവുന്നില്ല. ഒരുപാട് ഇഷ്ടപ്പെട്ട റഫീഖ പാട്ടുകളുണ്ട്. അതിലൊന്നാണ് റഫീഖ് അഹമ്മദും ബിജിയേട്ടനും ബിജിബാലും ചേർന്ന് ചെയ്ത ഞാൻ എന്ന സിനിമയിലെ കോട്ടക്കൽ മധു പാടിയ പാട്ട്, മധുവേട്ടൻ പാടിയ പാട്ട്. ശ്രീപദങ്ങൾ മന്ദമന്ദം ഹൃദയശ്രീ കോവിലിൻ്റെ തിരുനട കടന്നെത്തും ഉഷസന്ധ്യയിൽ.

ആവണിപ്പൊന്നുഞ്ഞാലിൽ അവസാനമായിട്ട് ഞാൻ കൂടി ഭാഗമായ ഞാൻ എഴുതിയൊരു പാട്ടുകൂടി ചേർക്കുകയാണ്. ഒരുപക്ഷെ ഒരു പാട്ടെഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ലേബല് എനിക്ക് തന്ന, എന്നെ ആ രീതിയിൽ ആളുകൾ അറിഞ്ഞ പാട്ട്, അതെൻ്റെ ജയേട്ടനുള്ള സമർപ്പണം കൂടിയാണ്. 1983 എന്ന ചിത്രത്തിൽ ഗോപീസുന്ദറിൻ്റെ സംഗീതത്തിൽ ജയേട്ടനും വാണിയമ്മയും പാടിയ ഓലഞ്ഞാലി കുരുവി എന്ന പാട്ട്. അതാവട്ടെ ആവണി പൊന്നുഞ്ഞാലിൻ്റെ ഈ എപ്പിസോഡിൽ അവസാനത്തെ.

0: കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണൻ പങ്കെടുത്ത ആവണി പൊന്നൂഞ്ഞാൽ സമാപിക്കുന്നു. നിർവഹണം ബോബി സി മാത്യു. നിർവഹണ സഹായം വിനോദ് ബി കെ. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.
1: ആവണി പൊന്നൂഞ്ഞാൽ.
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ.
3: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: എഴുപത്തിയഞ്ച് വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ.
6: നമസ്കാരം. പ്രധാന വാർത്തകൾ.
5: നേപ്പാളിലെ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 469 ഉയർന്നു. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് 1545 പേരെയാണ് കാണാതായത്. നേപ്പാൾ പ്രളയത്തിൽ കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനും രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാനും ഊർജിത നടപടി സ്വീകരിച്ചു വരുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നേപ്പാളിലെ 290 ഇന്ത്യൻ പൌരന്മാരെ പ്രളയശേഷം ബന്ധപ്പെടാനായില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ സന്ദർശനം നാളെ ആരംഭിക്കും. താഷ്കന്റിൽ ഇന്ത്യ ഉസ്ബെക്കിസ്ഥാൻ സഹകരണം ശക്തിപ്പെടുത്താൻ പ്രതിനിധിതല ചർച്ചയ്ക്ക് പ്രധാനമന്ത്രി നേതൃത്വം നൽകും. അവകാശ പോരാട്ടങ്ങൾക്ക് ദിശാബോധം നൽകുകയും ജനാധിപത്യപരമായ ചെറുത്തുനിൽപ്പുകളിലൂടെ ചരിത്രം സൃഷ്ടിക്കുകയും ചെയ്ത നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളിയെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ സാമൂഹിക സമത്വത്തിന്റെ അടിത്തറ ഒരുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചതായും മന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. നവോത്ഥാന നായകൻ മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മവാർഷിക ദിനത്തിൽ സംസ്ഥാനത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവനന്തപുരം പാങ്ങോട് മന്ത്രി K.മുരളീധരനും സംസ്കൃതി ഭവനിൽ മന്ത്രി CP ജോണും പങ്കെടുത്തു. 86th ശ്രീനാരായണ ഗുരു ട്രോഫി കന്നേറ്റി ജലോത്സവം ഉച്ചകഴിഞ്ഞ് കരുനാഗപ്പള്ളി കന്നേറ്റിക്കായലിൽ. ജലോത്സവത്തിന് മുന്നോടിയായ സമ്മേളനം മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. ഏഷ്യയിലെ ഏറ്റവും വലിയ വേസ്റ്റ് ടു ആർട്ട് പൂക്കളം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വൈകിട്ട് കോട്ടക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ എക്കോ വേൾഡ് മാനേജ്മെന്റുമായി സഹകരിച്ചാണ് പൂക്കളം ഒരുക്കുന്നത്. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓണം കഴിഞ്ഞ മോഡില് നമ്മളും ആഘോഷിക്കുകയാണ് വെള്ളി വെളിച്ചം. ആദ്യ സുഹൃത്ത് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നു, എന്താണ് പേര്?
2: എന്റെ പേര് നോബിൾ ആർ എസ്.
1: എവിടെയാ നാട്?
2: പാറശാലയാണ് സാർ.
1: ഓണം കൂടാനായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നതാണ്?
2: അതെ അതെ അതെ, ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് തിരുവനന്തപുരത്ത് എത്തിയത്.
1: ആഘോഷിച്ചു ഓണമൊക്കെ?
2: ആ, ഏകദേശം എൻജോയ് ചെയ്തു. ഇനി വൈകിട്ടോടുകൂടി ഇവിടുത്തെ ലൈറ്റൊക്കെ കണ്ടിട്ട് തിരിച്ചു മടങ്ങാനാണ് പ്ലാൻ.
1: ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു ഇക്കൊല്ലത്തെ ഓണം?
2: അടിപൊളിയായിരുന്നു, നല്ല രീതിയിൽ ആഘോഷിച്ചു, നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. ഓണസദ്യ വീട്ടിലെല്ലാരും കൂടെ വെച്ച് കഴിച്ചു, അങ്ങനെ ഇന്ന് ഒരു ഔട്ടിങ്ങിന് വേണ്ടിട്ട് ഇറങ്ങിയതാണ്.
1: പണ്ടത്തെ ഓണവും ഇന്നത്തെ ഓണവും വ്യത്യാസം തോന്നുന്നോ?
2: പണ്ടത്തെ ഓണം എന്ന് പറയുമ്പം അതൊരു വേറൊരു കൾച്ചറില്, ഇപ്പൊ വരുന്ന നോക്കുമ്പോ ഒരു ന്യൂ ജനറേഷൻ ഒരു ഫീലാണ്. പണ്ടത്തത് ഇങ്ങനത്തെ ഔട്ടിങ് ഒന്നും ഇല്ല, വീട്ടിലെല്ലാരും കൂടെ ഒന്നിച്ച് കൂടിയുള്ള ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നെന്ന് പറയുമ്പോ ഈ ഫാമിലി ആയിട്ടൊക്കെ ഔട്ടിങ്ങിന് വന്ന് അങ്ങനത്തെ രീതിയിൽ നല്ല രീതിയിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്.
1: അതെ, പണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് കാൽപന്ത് കളി ഒക്കെ ആയിട്ട് അല്ലെ കളികൾ പോലും ഇന്ന് റെഡിമെയ്ഡായി മാറിയിരിക്കുന്നു.
2: അതെ അതെ, ആ കളികളൊക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാവരും ഫാമിലിയോട് കൂടി അല്ലെങ്കിൽ മൊബൈൽ ഫോണിന്റെ കൂടെ ആയി മാറി കളികളൊക്കെ മാറ്റി നിർത്തിയുള്ള അവസ്ഥയാണ്.
1: മാവേലിക്ക് വന്ന വീട്ടില്?
2: ആ, വന്നു വന്നു.
1: അപ്പൊ ഓണത്തിന്റെ ആ മൂഡ് എങ്ങനെ നിൽക്കുവാണ് അല്ലെ?
2: അതെ അതെ, അങ്ങനെ നിൽക്കാം.
1: അപ്പൊ എന്താ ചെയ്യുന്നേ?
2: ഞാനിപ്പോ ട്രേഡിംഗ് കോഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു.
1: എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ?
2: ബിസിനസ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
1: ഇപ്പൊ ഓണം കഴിഞ്ഞ് വീണ്ടും ബിസിനസ്സിലേക്ക് കയറുകയാണ്?
2: അതെ അതെ, ഇന്ന് മുതല് ബിസിനസ്സിൽ തന്നെയാണ്.
1: പിന്നെ എല്ലാം തിരക്കോട് തിരക്കാണ്, അവധി ദിവസങ്ങൾക്ക് കുറവാണ്. ഇനി എന്ത് ആഘോഷമായാലും നമുക്ക് പണിയെടുത്തേ പറ്റൂ, ജീവിക്കണം ജീവിക്കണം.
2: അതെ അതെ, ഇനി പണിയെടുത്തേ പറ്റുള്ളൂ, ജീവിക്കണം. അപ്പൊ നാളെ മുതലേ കുറച്ചുകൂടെ മീറ്റിംഗുകൾ കാര്യങ്ങളായിട്ട് കുറച്ചുകൂടെ തിരക്കിലാവും.
1: അപ്പൊ ആ തിരക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് കേട്ടാലോ?
2: ഓക്കെ, കേൾക്കാം.
1: ഏത് പാട്ട് കേൾക്കാം?
2: വെള്ളിൽ പറവകളായി നാം ഒന്നിച്ചു വരാം.
1: നല്ല പാട്ടാണ്, കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: പേര് ആന്റണി എന്നാണ്.
0: എവിടെയാ നാട്?
1: ആലപ്പുഴക്കാരനാണ്.
0: ആലപ്പുഴയിൽ നിന്ന് ഓണാഘോഷിക്കാനായിട്ട് തിരുവനന്തപുരം ഒരുത്തെത്തി.
1: വൈഫ് ഹൗസ് ട്രിവാൻഡ്രം ആണ്. അപ്പോ ഞങ്ങള് നാലുപേരുണ്ട്, ഞങ്ങള് കുട്ടികൾ രണ്ടുപേരുണ്ട്, അങ്ങനെ ആറുപേരാണ് ഞങ്ങൾ ഒപ്പം ഉള്ളത്. അപ്പോ വൈഫ് ഹൗസ് തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടും ഫാമിലിയും ട്രിവാൻഡ്രം ടൗണിലെ ഓണാഘോഷങ്ങൾ കാണാനും ഒപ്പം ട്രിവാൻഡ്രം ടൗണിന്റെ ലെഗസി ആയ കനകക്കുന്ന് കൊട്ടാരം, നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം, നെയ്പേര് മ്യൂസിയം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഒന്ന് ഇറങ്ങി, ഓണം ഒന്ന് ആഘോഷിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്.
0: മൊത്തത്തിൽ ആഘോഷം തന്നെ ആഘോഷം.
1: ആഘോഷത്തെക്കാൾ ഉപരി ഇതിന്റെ ഒരു പൾസ് ഒന്ന് അറിയുക, ഓണത്തിന്റെ ഫീലിംഗ് കിട്ടും, ഒപ്പം ഈ ട്രിവാൻഡ്രം ടൗണിൽ ആ പൈതൃകം ഒന്ന് അറിയാനും സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അതൊക്കെ തന്നെയാണ് നടക്കുന്നത് ഇപ്പോ.
0: നാട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന ഒരു സമയം.
1: അതെ അതെ അതെ.
0: എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ വള്ളംകളിയൊക്കെ? കാണാൻ പോയില്ലേ?
1: വള്ളംകളി കാണാൻ പോയില്ല, സമയം കിട്ടിയില്ല. അങ്ങനെ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷെ ജോലി തിരക്കൊണ്ട് പോകാൻ പറ്റിയില്ല, പണ്ട് പോയതാണ്.
0: ആലപ്പുഴയുടെ ഒരു വികാരമാണ് അല്ലെ, ഒരു ആർത്തിരമ്പലാണ് വള്ളംകളി.
1: അതെ അതെ. ഓരോരുത്തർക്കും ഓരോ ഈ നമ്മള് ഫുട്ബോളിന്റെ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ഫാൻ ടീമുകൾ ഉണ്ടാവുമല്ലോ. പക്ഷെ എന്ന് പറഞ്ഞ പോലെ ഈ ആലപ്പുഴക്കാർക്ക് തന്നെ, ആലപ്പുഴക്കാർക്ക് ഇപ്പൊ എന്നതിന് അപ്പുറം ഈവൻ മറ്റു പലർക്കും ഉണ്ട്, ആലപ്പുഴക്കാർക്ക് ഓരോ ഫാൻ ടീമുകൾ ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് കാരിച്ചാൽ വള്ളമാണ്, കപ്പെടുത്തില്ല. പക്ഷെ എന്നാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വള്ളം എന്ന് പറയുന്നത് കാരിച്ചാലാണ്. ഓരോരുത്തർക്കും മനസ്സിലൊരു ഫാൻ വള്ളം ഉണ്ടാവും.
0: അതെ, കപ്പെടുക്കലൊക്കെ രണ്ടാമത്തെ കാര്യങ്ങളാണ്. പങ്കെടുക്കുക, നമുക്കൊരു ഉണർവുണ്ടാക്കി നമ്മളെ കോരിത്തെപ്പിക്കുക, അതാണ് കാര്യം അല്ലേ?
1: അതെ അതെ അതെ. പങ്കെടുക്കുക എന്നതാണ് വിജയിക്കുക എന്നതിനേക്കാൾ, നോട്ട് ടു വിൻ ബട്ട് പാർട്ടിസിപ്പേറ്റ് ഈസ് ദ ബെസ്റ്റ് തിങ് എന്നാണ് പറയുക. ഏത് സ്പോർട്ടിംഗ് ഇവന്റ്സിന് അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു.
0: ഒന്നാമതെത്തുന്നവനും നാലാമതെത്തുന്നവനും വിജയിയാണ്, ഏറ്റവും അവസാനമെത്തുന്നവനും വിജയിയാണ്. പങ്കെടുക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വിജയം. കളത്തിലേക്ക് ഇറങ്ങാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം.
1: അപ്പൊ നമ്മുടെ ലൈഫ് ആണെങ്കിലും നമ്മുടെ മറ്റൊരു സ്പോർട്ടിംഗ് ഇവന്റ് ആണെങ്കിലും നമുക്കതിൽ പങ്കെടുക്കാൻ പറ്റുക, അതിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി വിജയിക്കുക, ആഫ്റ്റർ ഓൾ ഈ വിജയം എന്ന് പറയുന്നത് ഒരു പരിധിവരെ അപേക്ഷികമാണ്.
0: അതെ.
1: അപ്പൊ എങ്കിൽ പോലും ഈ ലൈഫിലാണെങ്കിലും ഒരു ഗെയിമിലാണെങ്കിലും, ഹൗ ഡിഡ് യു പാർട്ടിസിപ്പേറ്റ്? നിങ്ങൾക്ക് എത്ര ചുമലക്കാട് കിട്ടി, അല്ലാതെ നിങ്ങൾക്ക് എത്ര മഞ്ഞക്കാട് കിട്ടി, നിങ്ങൾ എത്ര റഫായിരുന്നു, നിങ്ങൾ എത്ര മര്യാദയോടെ പ്ലേ ചെയ്തു എന്നതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് നമ്മൾ കരുതുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയ യാത്രയാണ്. രാവിലെ തുടങ്ങി, രാവിലെ ഞങ്ങൾ ആറ്റുകാൽ അമ്പലത്തിൽ ഒന്ന് സന്ദർശിച്ചു. അവിടെ നിന്ന് ഞങ്ങൾ ആഴങ്കൽ വാക്കുവേ വരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്ന് LMS പള്ളിയിലൊന്ന് കയറി, അതിനുശേഷം നെയ്പേര് മ്യൂസിയം വന്നു, അവിടുന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം പോയി. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു നല്ല പാർട്ടിസിപ്പൻ്റ് ആയാലേ നമുക്ക് നല്ല രീതിയിലൊരു ജേണി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഒരു യാത്രയൊക്കെ പോയി, മാസത്തിൽ ഒരിക്കലും ഒരു മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് ഈവനിങ് അവസാനിക്കുന്ന ഒരു ചെറിയ ട്രിപ്പ്, എവിടെയെങ്കിലും ട്രിവാൻഡ്രം ടൗണിലോ ട്രിവാൻഡ്രം ടൗണിൻ്റെ ഔട്ട്സ്കേർട്ട്സോ അല്ലെങ്കിൽ അമ്പൂരി പോലത്തെ പ്രദേശങ്ങളോ എവിടെയെങ്കിലും ഞങ്ങൾ പോകുന്നൊരു പതിവുണ്ട്.
0: യാത്രകൾ എപ്പോഴും മനസ്സിനൊരു ഉണർവുകളാണ്. അപ്പോൾ ഓണത്തിന്റെ ആവേശം ഇങ്ങനെ കുടുംബരി കൊണ്ട് നമ്മളിങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈ ഹൈ ഹൈ ഹൈ അല്ലേ?
1: അതെ അതെ അതെ.
0: ആ സന്തോഷം നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ
0: ആയിക്കോട്ടെ. ഏത് പാട്ട് കേൾക്കാം?
1: ഹൃദയം ദേവാലയം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ഇച്ചിരി പഴയ പാട്ടാണ്, ഇപ്പോഴത്തെ ഓണത്തിന്റെ അതിനോട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണെന്ന് അറിയില്ല, പക്ഷെ അത് വളരെ ഫിലോസഫിക്കലായ വളരെ അർത്ഥപൂർണമായ പാട്ടാണ്, പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വരുന്നത്.
0: പാടോ.
1: പാട്ട് ഇച്ചിരി പുറകോട്ടാണ്, നാക്കുണ്ടെന്ന് മനസ്സിലായല്ലോ. നാക്കാണ് നമ്മുടെ വില, നമുക്ക് പറച്ചിലാണ് അധികം, പാട്ട് കുറവാണ്.
0: എന്നാൽ നമുക്ക് പറഞ്ഞുകൊണ്ട് പാട്ട് കേൾക്കാം.
1: ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ.

0: ലഞ്ച് ബ്രേക്കിൽ എങ്ങോട്ടാ?
1: മൈ ജി ഫ്യൂച്ചറിൽ
0: എന്താ ഇത്ര അത്യാവശ്യം?
1: ഒരു റെഫ്രിജറേറ്ററും വാഷിംഗ് മെഷീനും വാങ്ങണം. ഭാഗ്യം ഉണ്ടെങ്കിൽ വാങ്ങിയത് ഫ്രീ ആയി കിട്ടാനുള്ള ചാൻസും ഉണ്ട്.
0: എന്നാ ഞാനും വരുന്നളയാ.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
4: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
5: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
4: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
6: 30 കോടി രൂപയുടെ
7: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
8: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
9: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
8: അവിടെന്താ ഇത്ര പ്രത്യേകത?
10: 1st സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ 31 ഒക്ടോബർ വരെ.
11: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
12: മായ.
11: എവിടെയാ നാട്?
12: നെടുമങ്ങാട്.
11: നെടുമങ്ങാട് നഗരത്തിലേക്ക് എത്തിയതാണ് ഓണം ആഘോഷിക്കാൻ.
12: ഓണാഘോഷം കാണാൻ.
11: ഓണാഘോഷമൊക്കെ കണ്ടോ?
12: ഇവിടെ വന്നതേ ഉള്ളൂ.
11: ലൈറ്റ് ഒക്കെ കാണണം നമുക്ക്.
12: കാണണം.
11: എങ്ങനെയുണ്ട് ഓണം വൈബ്?
12: നല്ല, ഇത്രയും കണ്ടുള്ളൂ, ബാക്കി ഇനി കാണാൻ പോണതേ ഉള്ളൂ.
11: ഇപ്പോ പഴമയുടെ ഓണത്തിൽ നിന്ന് ന്യൂജൻ ഓണത്തിലേക്ക് വരുമ്പോ എന്താ ഒരു മാറ്റം? പണ്ട് നമ്മള് കൈകൊട്ടി തിരുവാതിര കളിക്കില്ലായിരുന്നു വീട്ടില്?
12: തിരുവാതിര കളി, ഊഞ്ഞാല്, ഇപ്പൊ അതൊന്നുമില്ല.
11: എല്ലാം പോയി.
12: ഊഞ്ഞാലൊന്നുമില്ല. നമ്മളൊക്കെ പഠിച്ച കാലത്ത് ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഓണസദ്യ, അതിപ്പോഴും ഉണ്ട്. ഓണസദ്യ,
11: കൈകൊട്ടിക്കളി,
12: ഓണക്കോടി, കൈകൊട്ടിക്കളി,
11: ഓണക്കോടിയൊക്കെ സമ്മാനമായിട്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു.
12: കൊടുക്കുമായിരുന്നു, വാങ്ങിക്കുകയും ചെയ്യുമായിരുന്നു.
11: അതെ, നമ്മൾ വാങ്ങുകയും ചെയ്യും, നമ്മുടെ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യും. നമ്മളൊക്കെ ഒരുപാട് കൈനീട്ടി വാങ്ങിയ ആൾക്കാരാണ്.
12: ഇപ്പൊ
11: തിരുവോണ കൈനീട്ടൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എന്താ എന്ന് ചോദിക്കുന്ന തലമുറയിലെത്തി.
12: അത് തന്നെ, പിള്ളേർക്ക് അറിഞ്ഞൂടാ, ഒന്നും അറിഞ്ഞൂടാ.
11: അതുപോലെ തന്നെ കളം വരച്ച് കിളി കളിക്കുമായിരുന്നു. ഒത്തിരി ഒത്തിരി കളികളൊക്കെ ഇല്ലാണ്ടായി പോയി, ഓർത്തെടുക്കാൻ പോലും കിട്ടാണ്ടായി പോയി. മൊത്തത്തില് ഓണം മാറി.
12: ഓണം മാറി.
11: എന്നാലും എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്രാവശ്യത്തെ ഓണം?
12: ന്യൂ ജനറേഷന്റെ ഒരു ഓണമാണ്. ഇതുപോലെ കറങ്ങി നടക്കുക, ഓണസദ്യ, അതൊന്നും പിള്ളേർക്കൊന്നും വേണ്ട. മൊത്തത്തിൽ പറഞ്ഞ ഇപ്പൊ എന്നും ഓണസദ്യ ആണല്ലോ മിക്കവാറും വീടുകളിൽ കണ്ടു. പണ്ട് ഓണത്തിന് മാത്രമല്ലേ ഓണസദ്യ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ പിള്ളേർക്ക് ഇതുപോലെ ടൂറ് അങ്ങനെയൊക്കെ ഉള്ള.
11: ഇപ്പൊ ഓണം ടൂറും ഓണം പന്തിയും. എന്നാലും എങ്ങനെ ആഘോഷിച്ചു
12: ഓണത്തിന്?
11: ഞാൻ എന്തൊക്കെ ചെയ്താണ്ടോ എനിക്ക് പോലും അറിഞ്ഞുകൂടാ.
12: ഓണസദ്യ ഉണ്ടാക്കി, പിന്നെ അതിനുള്ള ഒരു മൂടില്ലായിരുന്നു, അമ്മയ്ക്കൊക്കെ സുഖമില്ലായിരുന്നു, അപ്പം ഹോസ്പിറ്റലും അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷെ ഇന്നിത്തിരി കുറവായിരുന്നപ്പോ ഇങ്ങോട്ട് വന്നു.
11: സമയമുണ്ട്, ഇനി നമുക്ക് ആഘോഷിക്കാം. ആഘോഷങ്ങൾ ഇങ്ങനെ നീളുകയാണ്. 28 ദിവസം വരെ ഓണമുണ്ട്.
12: 28 ഓണം വരെ ഉണ്ട്.
11: അപ്പൊ നമുക്ക് ആഘോഷിക്കാം ഉറപ്പായിട്ടും. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
12: പാട്ടുകളോട് നല്ല ഇഷ്ടമുണ്ട്.
11: പാട്ട് പാടോ?
12: പാട്ട് പാടൂല.
11: ഞാൻ പാടൂല.
12: പാടൂല, പാടാറുണ്ട്.
11: കേക്കും.
12: വീട്ടിലെല്ലാരും പാട്ടുകാരാണ്. അവര് പ്രോഗ്രാമിന് പോണേണ്. മോനും മോള് ഡാൻസറാണ്. ഹസ്ബൻഡിന്റെ സഹോദരി പാട്ടുകാരിയാണ്. ഞാൻ പാടൂല.
11: നമ്മൾ കേക്കും. ആസ്വാദന ഒരു കലയാണ്.
12: കേക്കും.
11: നമ്മൾ ആസ്വദിച്ചാലേ അവർക്കും ഒരു ഊർജ്ജം കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളും കലാകാരന്മാര് തന്നെയാണ്.
12: വീട്ടിലെല്ലാരും കലാകാരന്മാരാണ്.
11: അപ്പൊ ആ സന്തോഷത്തിൽ നമുക്കൊരു പാട്ട് കേട്ടാലോ? ഏത് പാട്ട് കേൾക്കാം?
12: ചക്രവർത്തിനി, പഴയ പാട്ട്.
11: പഴയ പാട്ടാണ്, നല്ല പാട്ടാണ്, കേൾക്കാം. നന്ദി.

0: നമ്മോടൊപ്പം ഒരു സുഹൃത്ത് കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: വിദ്യ.
0: എവിടെയാ നാട്?
1: നാട് ഇവിടെ ആറ്റുകാല്.
0: എങ്ങനെയുണ്ട് ഓണം?
1: നന്നായിട്ടുണ്ട്.
0: എന്തൊക്കെ ചെയ്തു ഓണത്തിന്?
1: ഓണത്തിന് ഞങ്ങള് സദ്യ കഴിച്ചു, അത്തട്ടു, അങ്ങനെ ചില പരിപാടികളൊക്കെ, അല്ലാതെ വേറെ ഒന്നുമില്ല.
0: ഊഞ്ഞാലിട്ടോ?
1: ഊഞ്ഞാലാടിയില്ല, അത് ഇവിടെ വന്ന് ആടാൻ പോകും.
0: വീട്ടിൽ ഊഞ്ഞാലിട്ടില്ലേ?
1: ഇല്ല ഇല്ല.
0: പറ്റി
1: സ്ഥലമില്ല, മരമില്ല.
0: സാരമില്ല, നമുക്ക് ഇവിടെ നാടാം. ഓണത്തിന് ഒന്ന് ഊഞ്ഞാലാടണം, അത്രേ ഉള്ളൂ.
1: അതെ.
0: സദ്യയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു?
1: പായസം.
0: അത് മാത്രമാണ് നമ്മൾ വല്ലപ്പോഴും കഴിക്കുന്നത്.
1: അതെ അതെ.
0: ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ സദ്യ അതോ?
1: ഇല്ല, അമ്മയുണ്ട്.
0: ആ, അപ്പൊ എളുപ്പമായി. അമ്മ എന്നെ സഹായിച്ചോ, ഞാൻ അമ്മയെ സഹായിച്ചോ?
1: ഞാൻ അമ്മയെ സഹായിച്ചു.
0: മറ്റെന്തൊക്കെയായിരുന്നു പരിപാടികളൊക്കെ?
1: പിള്ളേരൊക്കെ ആയിട്ട് തിരുവാതിര കളി, വടം വലിയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ.
0: അവിടെ ഈ പൗരസമിതിയൊക്കെ പ്രോഗ്രാംസ്
1: ഉണ്ടായിരുന്നു.
0: കാണാൻ പോയോ?
1: പോയില്ല, മഴയായിരുന്നു, അതുകൊണ്ട് പോയില്ല.
0: മഴക്കൊക്കെ എന്തോ ആവാലോ.
1: മഴയ്ക്കാവാം.
0: അല്ലെങ്കിൽ വിചാരിക്കണം ഓണമാണ് ഇപ്പൊ പെയ്യണ്ട പെയ്യണ്ടെന്ന്. ഇല്ല,
1: കാലാവസ്ഥ മാറ്റാൻ പറ്റില്ലല്ലോ.
0: എന്താ ചെയ്യാനാന്ന്?
1: അതെ.
0: ഇവിടെ വന്നിട്ട് ലൈറ്റ് ഒക്കെ കണ്ടോ?
1: ഇല്ല, കണ്ടില്ല, ഇപ്പൊ വന്നല്ലേ ഉള്ളു. അപ്പൊ ഇവിടെ സമയമായില്ലല്ലോ ലൈറ്റ് കാണാനൊക്കെ.
0: നമ്മള് പായസത്തിന്റെ ഒക്കെ മത്ത് മാറി ഇങ്ങോട്ട് പുറത്തിറങ്ങിയതേ ഉള്ളു. ഇനിയിപ്പോ ലൈറ്റ് കാണണം. എല്ലാം കൊണ്ട് ആഘോഷം തന്നെ. ഹിയട ഹിയ. സിനിമയൊക്കെ കണ്ടോ ഓണത്തിന്?
1: പുറത്തുപോയി കണ്ടില്ല, ടിവിയിൽ കണ്ടു.
0: തിയേറ്ററിലൊക്കെ പോണ്ടേ? ഓണമല്ലേ,
1: പോയില്ല.
0: പോയി രണ്ട് കൂക്കൊക്കെ ഇട്ട് ഹൂ ഹൂ എന്നൊക്കെ പറഞ്ഞിരുന്നു കാണണ്ടേ സിനിമയൊക്കെ?
1: പോയില്ല. അതാണ്.
0: ആ, ഇനി പോവാം അല്ലേ? നാടത്തോട്ടാവട്ടെ, തിയേറ്ററിൽ തന്നെ.
1: അതെ.
0: പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ടാണ് ഇഷ്ടം. പാട്ട് കേൾക്കാനും ഭയങ്കര ഇഷ്ടമാണ്.
0: കേൾക്കാനും ഇഷ്ടമാണെന്ന് പറയുമ്പോ പാടും?
1: പാടില്ല, കേൾക്കാനേ ഇഷ്ടമുള്ളൂ.
0: എന്താ പാടാത്തെ?
1: പാടാൻ അറിയില്ല, അതോടെ പാടില്ല.
0: പാടുപെടുത്തിക്കല്ലേ അണ്ണ?
1: അതെ.
0: എന്നാ പിന്നെ നമുക്ക് പാട്ട് കേട്ടാലോ?
1: അതെ.
0: ഏത് പാട്ട് കേൾക്കാം?
1: കായാമ്പൂ കണ്ണിൽ വിടരും, കമലദളം, ആ പാട്ട്.
0: എന്താ പാട്ട് ഇഷ്ടപ്പെട്ടെ?
1: എനിക്ക് നസീറിന്റെ പാട്ടൊക്കെയാണ് ഇഷ്ടം, പണ്ടത്തെ.
0: പുതിയ പാട്ടൊന്നും കേൾക്കത്തില്ല?
1: പുതിയ പാട്ട് കേൾക്കും, പക്ഷെ അതിന്റെ അത്ര വരില്ലല്ലോ, പഴയ പാട്ടിന്റെ അത്ര ഇല്ലല്ലോ.
0: അതുകൊണ്ടാണ് ഇഷ്ടം. എന്നാ പിന്നെ ഒന്നുകൂടെ ഇഷ്ടം കൊണ്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. നന്ദി.

0: വിനോദ് കല്ലറ നടത്തിയ മാതിൽപ്പുറ അഭിമുഖങ്ങളാണ് ഇന്ന് വെള്ളി വെളിച്ചത്തിൽ കേട്ടത്.
1: $30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 1 ലക്ഷം ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബംബർ സമ്മാനം, ഡിസ്കൗണ്ട്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം തില്ലാന തില്ലാന. രചന ഗിരീഷ് പതഞ്ചേരി, സംഗീതം തങ്കരാജ്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം അഗ്നിദേവൻ. ഗിരീഷ് പുതിഞ്ഞരുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം.

0: ശ്രീജിയിൽ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻഡ്ഷീൽഡ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
2: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും സംഘവും പാടിയത്, രചന കെ ജയകുമാർ, ചിത്രം കിഴക്കുണരും പക്ഷി.
3: One, two, three, four.

ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ലംഹേ.

0: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി ലംഹേ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: മൻ കി ബാത്ത്,
3: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11:00.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
5: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
6: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
7: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
0: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മധുബാലകൃഷ്ണൻ പാടിയത് ചിത്രം കൺമഷി. രചന എസ്. രമേശൻ നായർ. സംഗീതം നൽകിയത് എം. ജയചന്ദ്രൻ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.

0: പ്രിയപ്പെട്ട സുഹൃത്ത് ആകാശവാണിക്ക്, ഞാൻ അംബിക. കോട്ടയം ജില്ലയിലെ ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂരപ്പന്റെയും അതിരമ്പുഴ പുണ്യവാളന്റെയും മധ്യത്തിൽ ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൾ. 50 വർഷക്കാലമായി ആകാശവാണിയുടെ കൂടെയാണ് എന്റെ ജീവിതവും. എന്റെ മോൾ അരുന്ധതിയുടെയും ശരത്തിന്റെയും 1 വിവാഹവാർഷികമാണ് ഓഗസ്റ്റ് 28. ദുബായിലാണ് ജോലി, ഇപ്പോൾ നാട്ടിലുണ്ട്. തിരുവല്ലയ്ക്കടുത്തുള്ള തടിയൂറാണ് വിവാഹം കഴിച്ച സ്ഥലം. പ്രിയപ്പെട്ട ആകാശവാണി അവരെ വിളിച്ച് ആശംസിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഹലോ.
1: ഹലോ,
0: അരുന്ധതി അല്ലേ?
1: അതെ.
0: അരുന്ധതി, നാട്ടിലെത്തിയോ?
1: നാട്ടിലെത്തി.
0: നാട്ടിലെത്തി. എന്തൊക്കെയാണ് ഓണവിശേഷങ്ങൾ?
1: ഓണവിശേഷങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ആരാ?
0: ഓണവിശേഷങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു വിശേഷവും കൂടി ഉണ്ടല്ലോ.
1: എന്താ?
0: അത് ശരി, വിവാഹ വാർഷികമൊന്നും ആഘോഷിക്കുന്നില്ലേ അവിടെ?
1: വിവാഹവാർഷികം?
0: ഈ വിവാഹ വാർഷികത്തിലൊക്കെ ഇത്രയും ചൂടേ ഉള്ള ശരത്തും ഉണ്ടോ കൂടെ? ആ, അപ്പൊ ശരത്തിനും കൂടി ചേർത്ത് വിവാഹ വാർഷിക ആശംസകൾ. അവിടെ അമ്മയുടെ അടുത്ത് പോകുന്നില്ലേ? ഏറ്റുമാനൂരപ്പന്റെയും അതിരമ്പുഴ പുണ്യാളന്റെയും നടുക്ക് ഒരു സ്ഥലത്ത് പോയിട്ട് വന്നു. അപ്പോ ഈ ഓണവും വിവാഹ വാർഷികവും ഒക്കെ എവിടെ ആഘോഷം? തടിയൂരാണ്. ഓക്കെ, അപ്പോ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പൊ ഈ രണ്ടുപേരും അടുത്തുള്ള സ്ഥിതിക്ക് രണ്ടുപേരും കൂടി ഇപ്പൊ പാടാൻ ആഗ്രഹിക്കുന്ന ഡ്യുവറ്റ് ഏതാണ്? ഞെട്ടി. അല്ലെങ്കിൽ തന്നെ ഇതാരാന്ന് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് നിങ്ങൾ കെട്ടിയവനും കെട്ടിയവൾക്കും കൂടി ഒരുമിച്ച് പാടാൻ ആഗ്രഹിക്കുന്ന ഡ്യുവറ്റ് ഏതാന്ന് ചോദിക്കുന്നത്. ശരത്ത് ഇപ്പുറത്ത് ചെവിയിൽ വെച്ച് കേൾക്കുന്നുണ്ടല്ലേ, സ്പീക്കർ ഫോണിൽ ഇടന്നേ. ശരത്തിന് കേൾക്കാൻ പറ്റാത്ത ഒന്നും ഞാൻ ചോദിക്കുന്നില്ല. ശരത്ത്, യാത്രയൊക്കെ അടിപൊളിയായിരുന്നില്ലേ?
2: യാത്ര കുഴപ്പമില്ല.
0: അതെന്ത് പറ്റി? ദുബായിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയോ കൊച്ചിയിൽ ഇറങ്ങിയോ?
2: തിരുവനന്തപുരത്ത്.
0: ആ, ദുബായ് തിരുവനന്തപുരം യാത്ര അത്ര ബുദ്ധിമുട്ടുള്ള യാത്രയൊന്നുമല്ലോ. നൈസ് അല്ലേ? ആണോ? അതെന്താ?
2: ആകാശകർത്തങ്ങൾ കൂടുതലാണ്.
0: ഓ, കുറക്കമൊക്കെ ഇടയ്ക്ക് കുലുക്കി കുലുക്കി വിളിച്ച് ഉണർത്തിയോ? അത് ശരി. അപ്പോഴേ, ഈ കോട്ടയത്ത് അംബിക എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അറിയാമോ?
2: അറിയാം.
0: ആരാ?
2: എന്റെ അമ്മായിയമ്മ, വൈഫിന്റെ അമ്മ.
0: ആ, ഈ അമ്മായിയമ്മ ഉണ്ടല്ലോ, ഭയങ്കര സാധനമാണ്. അറിയാമായിരുന്നു അത്?
2: പിന്നെ അറിയാം.
0: അപ്പൊ അറിയാം. അപ്പൊ ഞാൻ അറിഞ്ഞൂടെങ്കിൽ ഞാൻ പറയാൻ വേണ്ടിട്ട് വിളിച്ച. ഈ അമ്മായിയമ്മ ഭയങ്കര സാധനമാണ്. ആകാശവാണിയുടെ ഹലോ സന്ദേശഗാനം പരിപാടിയിലോട്ട് മോളെയും മരുമോനെയും കുറിച്ചൊക്കെ ആകാശവാണിയിലോട്ടൊക്കെ എഴുതി അയച്ചു. അപ്പൊ എന്തായാലും നിങ്ങള് നാട്ടിൽ വന്ന സ്ഥിതിക്ക് നാട്ടിലെ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ അമ്മ ആകാശവാണിക്ക് സന്ദേശം അയച്ചു, മകളുടെയും മകന്റെയും വിവാഹ വാർഷികമാണ്, രണ്ടുപേരെയും വിളിച്ച് ആശംസകൾ അറിയിക്കണം, ഇഷ്ടപ്പെട്ടൊരു പാട്ട് വെച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ്. ഏത് പാട്ടാ വെച്ച് തരേണ്ടേ? ഓ, ഇഷ്ടമുള്ളത് ശരത്തിന്റെയും എന്താണ് അരുന്ധതിയുടെ ഇഷ്ടഗാനം, അത്രേ ഉള്ളൂ.
2: തമിഴ്
0: അങ്ങനെ പറയാ, എല്ലാ പാട്ടും അടിപൊളിയല്ലേ. കനിക്കൂട്ടം, അതിശയം. അതിശയമേ അസന്ത് പോകും. ആ, അരുന്ധതി അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് അരുന്ധതി നോക്കി പറയാൻ വേണ്ടിട്ട് ഞാൻ പറയാതിരുന്നല്ലേ. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് വിവാഹ വാർഷികമൊക്കെ മുന്നോട്ട് പോട്ടെ. ഇനിയും ഒരു 100 കൊല്ലം ഇതുപോലെ അടിപൊളിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റട്ടെ. നമുക്ക് പാട്ട് കേൾക്കാം. വൈരമുത്തുവിന്റെ വരികൾ, എ ആർ റഹ്മാന്റെ സംഗീതം, പാടിയത് ഉണ്ണികൃഷ്ണനും സുജാതയും.
1: ഓക്കെ, താങ്ക് യു.
0: ഹാപ്പി ഓണം.
1: ഹാപ്പി ഓണം.

0: സ്വർണം ഇങ്ങനെ ലോക്കറിൽ ഇരിക്കാനുള്ളതല്ല, തലോടുന്ന കാറ്റ് പോലെ എന്നും നമ്മളോടൊപ്പം ചേരുന്നതാകണം.
1: ട്രെൻഡുകൾ മാറുകയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ഷോറൂം തീർത്ഥം ജ്വല്ലേഴ്സിൽ 18 ക്യാരറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വിസ്മയ ലോകം. ചെയിനുകൾ 4100 രൂപ മുതൽ, ഹോൾസെയിൽ വിലയും മെഗാ സമ്മാനങ്ങളും.
0: ഈ ഓഗസ്റ്റ് 22 വാർഷികാഘോഷം പ്രമാണിച്ച് മണിക്കോലയിൽ 76% ഡിസ്കൗണ്ട്. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
3: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
4: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ. ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
1: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
5: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
6: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
7: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
6: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 മുതൽ September 5 വരെ. ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
8: ഞാൻ പ്രമീള, രാമപുരം, കോട്ടയം. ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. എന്റെ ബോസ് സജീവ് കുമാർ, അദ്ദേഹത്തിന് ഇത്തവണ കർഷകശ്രീ അവാർഡ് കിട്ടി. ഈ സന്തോഷം പങ്കുവയ്ക്കാൻ സാറിനെ വിളിച്ച് ഇഷ്ടഗാനം കൊടുക്കാമോ? സാറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് സജീവ് കുമാർ സാറിനെ വിളിച്ചു നോക്കാം. ഹലോ.
9: ഹലോ
8: ഹലോ, സജീവ് കുമാർ അല്ലേ?
9: എന്നാ പറയുന്നു?
8: ഏ, ആരെന്നാ പറയുന്നു? ഈ പുരസ്കാരമൊക്കെ നേടിയിട്ട് നമുക്ക് ലഡു ഒന്നും കിട്ടിയില്ലല്ലോ.
9: എല്ലാം പെട്ടെന്ന് സംഭവിച്ചു.
8: പെട്ടെന്ന് സംഭവിച്ചാലും കുറച്ച് പതിയായാലും നമുക്ക് കിട്ടിയാ മതി. എന്തെങ്ങനെയുണ്ടെന്ന്? വിശേഷമല്ല, അടിപൊളി വിശേഷം. ഓണമല്ലേ, ഓണം ആവുമ്പോഴത്തേക്ക് വിശേഷം ഇല്ലാതിരിക്കോ? എല്ലാവർക്കും വിശേഷമുള്ള സമയമല്ലേ ഇപ്പം. ആഘോഷങ്ങളൊക്കെ ഇതുവരെയായി?
9: ആഘോഷങ്ങൾ നടന്നോണ്ടിരിക്കുന്നു.
8: എങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു? കൃഷിയിടത്തുനിന്ന് വിളവൊക്കെ കച്ചവടം ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇപ്പൊ, അല്ലേ? അപ്പൊ ഈ ഓണാഘോഷങ്ങളെല്ലാം സഹായികളൊക്കെ കൂടെ എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നോ, അതോ വീട്ടില് മാത്രമായിട്ട് ആഘോഷിക്കുകയാണോ?
9: വീട്ടിലൊക്കെ ആയിട്ടങ്ങനെ ഇഷ്ടം.
8: നമുക്ക് പിന്നെ വീടും ജോലിയും അങ്ങനെ വ്യത്യാസമല്ലല്ലോ അല്ലേ, എല്ലാം ഒരുമിച്ചല്ലേ? വീട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കുകയാണ്. ഈ അടിച്ചു പൊളിക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് പാടി നമുക്ക് അടിച്ചു പൊളിച്ചാലോ? ഏത് പാട്ട് പാടി നമുക്ക് അടിച്ചു പൊളിക്കാം? പറയുന്നേ, ഞാനല്ലേ അങ്ങോട്ട് ചോദിച്ചു. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കൂ. അടിച്ചു പൊളിച്ച് നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത് ഏത് പാട്ടിലാണ്? അങ്ങനെയൊന്നും ഇല്ലാതില്ല എന്നൊക്കെ പറഞ്ഞ എന്നിടയിൽ പാട്ട് കേൾക്കാത്ത ആളൊന്നും അല്ലല്ലോ. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പറയൂ അല്ലേ? ഞാൻ കുറച്ച് സമയം തന്നിരിക്കുന്നു, സമാധാനമായിട്ട് ആലോചിച്ച് പറഞ്ഞാ മതി. ഏത് പാട്ടായിക്കോട്ടെ? ആലോചിച്ചോ. ആ, ഏതാണ് പാട്ട്? എന്താണ് നിങ്ങള് അവിടെ രാമപുരത്തൊരു പ്രമീള അറിയാമോ? ആ, പ്രമീള പരിഭവിക്കും പാട്ട് കൃത്യമായിട്ട് പറഞ്ഞില്ല എങ്കിൽ. അപ്പൊ എന്ത് ചെയ്യും, നമുക്കൊരു പാട്ട് വെക്കണ്ടേ? ആ, നമുക്ക് കൃഷിയും ഓണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് വാത്സല്യത്തിലെ ഇന്നീ കൊച്ചു വരമ്പിന്മേലെ കൊയ്തെടുക്കണ കതിരുകൊണ്ട് നാടാകെ പൊന്നോണ സദ്യ ഒരുക്കണ്ടേ? ആ പാട്ട് വെച്ചാലോ. അത് ആരോടാ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നേ? എല്ലാം സമ്മതിച്ചു വരുന്നുണ്ട്. എന്ത് മനസ്സിലായി? ആരെ? ആ, പ്രമീള ചേച്ചി റേഡിയോ കേക്കുവോ? അതുകൊണ്ട് ബോസിന് അവാർഡ് കിട്ടിയതിൽ ആശംസ അറിയിക്കണം എന്നൊക്കെ പറഞ്ഞാണ് പ്രമീള ചേച്ചി കത്തെഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് താങ്കളെ വിളിച്ചത്. അപ്പോ എന്തായാലും ഒന്നുകൂടി ആശംസകൾ

ഒരുപാട് പുരസ്കാരങ്ങൾ താങ്കൾ തേടിയെത്തട്ടെ. താങ്കളുടെ കൃഷിയും മാതൃകാപരമായി മുന്നോട്ട് പോട്ടെ, മുന്നോട്ടുള്ള തലമുറയെ പ്രചോദിപ്പിക്കട്ടെ, നാടിനും വീടിനും ഒക്കെ ഗുണമാവട്ടെ. ആശംസകൾ. ഈ പാട്ട് എഴുതിയത് കൈതപ്രമാണ്. എസ് പി വെങ്കടേഷിന്റെ സംഗീതം, പാടിയിരിക്കുന്നത് യേശുദാസും ചിത്രയും. നമുക്ക് പാട്ട് കേൾക്കാം.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പോച്ചൽ.
2: ചേട്ടാ, മൈജിയിലേക്ക് വിടാം.
3: ഓണ ഷോപ്പിംഗോ?
2: ആ ഓഫറിനേക്കാൾ ആ സമ്മാനങ്ങളെ മനസ്സിലാൻ കേറി.
3: കാറും സ്കൂട്ടറും BMW ഒക്കെ ഉണ്ടെന്ന് കേട്ട്. 100,000 വീതം 100 പേർക്ക് ഉണ്ടെന്ന് കേട്ട്. എനിക്ക് ഒന്ന് പോകണം.
0: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ് രാവിലെ മുതൽ രാത്രി വരെ പാട്ട് കേൾക്കും. ഞാൻ അമ്മയാണ്. എന്റെ പേര് രമണി. മകൾക്ക് വേണ്ടിയാണ് പാട്ട് ആവശ്യപ്പെടുന്നത്. മകളുടെ പേര് സിനിമോൾ. ജാനകി അമ്മയുടെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ്. ഹലോ സന്ദേശഗാനത്തിൽ വിളിച്ചാൽ നല്ലതായിരുന്നു. സിനിമോളെ വിളിച്ചു നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ സിനിമോളാണോ?
5: അതെ.
4: ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മനോഹരമായ പാട്ടുകൾ പാടി കേൾക്കാമെന്ന് കേട്ടു. ആണോ?
5: നിങ്ങൾ ആരാ?
4: എന്താണ് സിനി, ഒരു പാട്ടല്ലേ ഞാൻ ചോദിച്ചോളൂ.
5: അയ്യോ, ഞാനൊരു യാത്രയിലാണ് കേട്ടോ.
4: ആണോ? എവിടെ നിന്ന് എങ്ങോട്ടാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്?
5: ഞങ്ങള് കൊല്ലത്ത് ഒരു പ്രോഗ്രാമിന് പോയിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്.
4: അപ്പൊ പിന്നെ കുഴപ്പമില്ല, കംപ്ലീറ്റ് ഓർക്കസ്ട്രക്കാരൊക്കെ അല്ലേ ഉള്ളൂ. ധൈര്യമായിട്ട് പാടാം.
5: കേൾക്കാൻ പറ്റുമോ?
4: പിന്നെ കേക്കല്ലേ. ഏതാ പാടാൻ പോകുന്നത്? ഉണരുണരു ഉണ്ണിപ്പോവുകയാണോ?
5: ആരാ വിളിക്കുന്നേ? അത് പറയൂ.
4: അതൊക്കെ പറയാം, പാട്ട് കേട്ടിട്ട് പറയാം. എന്തോന്ന് സിനി, മനുഷ്യരായ ഒരു വിശ്വാസം ഒക്കെ വേണ്ടേ?
5: ഉണരുണരു ഉണ്ണിപ്പോവേ, അല്ല ആ പാട്ട് ഞാനുമായിട്ടുള്ള ബന്ധം ഇതൊക്കെ ആരാ പറഞ്ഞത്?
4: അതൊക്കെ അറിയാന്നുള്ള ആളാണ്. ഈ അശ്വമേധം കളിക്കാതെ നമുക്ക് പാട്ടിലോട്ട് പോയാലോ?
5: ഓക്കേ ഓക്കേ.
4: ആ താങ്ക് യു.

0: ഇത്രയും മതിയോ?
1: യാത്രയിലായതുകൊണ്ട് മാത്രം ഇത്രയും മതി.
0: യാത്രയിലായതുകൊണ്ടാണ് പകുതിക്ക് വെച്ച് നിർത്തിയത്. എനിക്കും കുറച്ചും കൂടെ പാടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എനിക്കത് പണി തന്നത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി. എന്റെ അമ്മ തന്ന പണി ആയിരിക്കും.
1: ഇത് വീട്ടിലിരിക്കുന്ന പാവ അമ്മയെ എന്തിനകത്ത് വിളിച്ചിരുന്നത് എന്തിനാ? ഞാനൊരു പാട്ടല്ലേ ചോദിച്ചോളൂ. ഒരു പാട്ടുകാരിയെ വിളിച്ച് പാട്ടല്ലാതെ കുറച്ച് പൈസ ചോദിക്കാൻ പറ്റൂ?
0: ഞാൻ പാടിയ പാട്ടുകളൊക്കെ അവിടെ ഉണ്ടല്ലോ.
1: എവിടെയുണ്ടല്ലോ?
0: സാർ എവിടെ നിന്നാണോ വിളിക്കുന്നത് അവിടെ തന്നെ. കഴിഞ്ഞ വർഷം നവംബർ 4 അവിടെ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. 12:20
1: എവിടെ 12:20 പ്രക്ഷേപണം ചെയ്തു? ആര് പ്രക്ഷേപണം ചെയ്തു?
0: എനിക്കറിയോ? ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ ഞാൻ പാടിയ ലളിത ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്തിരുന്നു. ഭാഗ്യം.
1: എന്ത് ഭാഗ്യം?
0: ഇത് ഞാൻ ആദ്യം ഞെട്ടിപ്പോയോ.
1: എവിടെ നിന്നാന്ന് വിചാരിച്ചു?
0: ഞാൻ വിചാരിച്ചു ഇത് പ്രോഗ്രാം യാദൃശ്ചികം. അമ്മ അങ്ങനെ ഇപ്പോഴും കേൾക്കുന്ന പതിവില്ല.
1: അപ്പോഴും
0: അമ്മയ്ക്ക് അത്യാവശ്യ സാമൂഹ്യ പ്രവർത്തനം, വിധവകളുടെ സംഘടനയൊക്കെ ഉള്ളതാ. അപ്പൊ അമ്മ ഇത് കേൾക്കുന്ന പതിവില്ല. ഒരു ദിവസം യാദൃശ്ചികമായിട്ട് ഇങ്ങനെ കേട്ടപ്പോ എന്നോട് അഡ്രസ്സും നമ്പരും ഒക്കെ ചോദിച്ചു.
1: ചോദിച്ചു വാങ്ങിച്ച പണിയാണ്. ഈ പാട്ട് എനിക്ക് കിട്ടിയ ബോണസ് ആണ്. ഞാൻ വിളിച്ചത് അതിനല്ല. ഞാൻ വിളിച്ചത് പാട്ട് കേൾക്കാൻ. വേറെന്താ? ജാനകി അമ്മയ്ക്ക് ഉണരുണരു ഉണ്ണിപ്പൂവെ പാടിക്കൊടുത്ത അവിടെ വെച്ചിട്ടാ. അത് ചോദിക്കാനാ വിളിച്ചത്.
0: ഫൗണ്ടേഷൻ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി സംഗീത മത്സരം നടത്തുമായിരുന്നു. അപ്പൊ അതില് 4 ഞാനായിരുന്നു വിന്നർ ആയിട്ട് വന്നത്.
1: അപ്പൊ
0: അതില് 2002 വിന്നർ ഞാനായിരുന്നു. അപ്പൊ 2002 ആ വർഷം ഗസ്റ്റ് ആയിട്ട് ജാനകി അമ്മയായിരുന്നു പങ്കെടുത്തത്. അപ്പൊ അവിടെ വെച്ച് ആരാണോ ഗസ്റ്റ് ആയിട്ട് വരുന്നത് അവരുടെ ഒരു പാട്ട് ഈ വിന്നർ ആവുന്ന ആൾക്ക് പാടാനുള്ള അവസരമുണ്ട്. എനിക്കിപ്പോഴും ആ ഡേറ്റ് മറക്കാനാവില്ല. 2002 നവംബർ 23.
1: അതൊക്കെ എങ്ങനെ മറക്കും?
0: തീർച്ചയായിട്ടും
1: നമ്മൾ ബർത്ത് ഡേറ്റ് പോലെ നമ്മൾ ഓർത്തോണ്ട് നടക്കൂലേ.
0: കറക്റ്റ് ആണ്. ഈ പാട്ട് പാടിയതും അമ്മ സ്റ്റേജിൽ വന്ന് എന്നെ അനുഗ്രഹിച്ചതും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങള് അമ്മ ചെന്നൈയിൽ താമസിക്കുമ്പോ അമ്മയുടെ വീട്ടിൽ പോയി കണ്ടിരുന്നു. അപ്പൊ അമ്മയ്ക്ക് അതെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെയുള്ള നല്ല നിമിഷങ്ങൾ.
1: അല്ലെങ്കിൽ തന്നെ അമ്മയുടെ ശബ്ദം നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ അല്ലേ?
0: അതെ, ഉറപ്പായിട്ടും.
1: അപ്പൊ ആകാശവാണിയിൽ സാധാരണ പാടാൻ വരുമ്പോഴത്തേക്ക് ആകാശവാണി ഇങ്ങനെ ഒരു വിളി ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല.
0: ഇല്ല, സത്യം. ഈ പ്രോഗ്രാം ഞാൻ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ ആകാശവാണിയുടെ കുട്ടിക്കാലം മുതലേ ഉള്ള സ്ഥിരം ശ്രോതാവാണ്. അത് അവിടെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പൊ ഞാൻ കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും എനിക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ എനിക്ക് വേണ്ടി ആര് കത്തയക്കും എന്നൊക്കെ ഞാൻ അങ്ങനെ വിചാരിക്കാറ്. അമ്മ ഇങ്ങനെ ഓർക്കാപ്പുറത്ത് ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
1: അടിപൊളിയായില്ലേ?
0: അപ്പൊ ഇങ്ങനെ സാറ് ഒരാൾക്കാരെ വിളിക്കുന്നതും അവരോട് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കണതും ഒക്കെ കേൾക്കുമ്പോ വല്ലാത്ത ഒരു, അവിടെ വരുമ്പോഴും ഒന്ന് പരിചയപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഞങ്ങൾ വരണ കാര്യം കഴിയുമ്പോ തന്നെ വൈകിട്ട് 5 ആവും ചിലപ്പോ. റെക്കോർഡിംഗ് കഴിയുമ്പോ തന്നെ അങ്ങ് ടയേർഡാവും.
1: എന്നാ റെക്കോർഡിംഗ് ഞാൻ വന്ന് കേൾക്കാറുണ്ടല്ലോ.
0: ആണോ?
1: കാരണം എനിക്ക് ഈ പാട്ടിനോടുള്ള പ്രാന്ത് ഈ പരിപാടി കേൾക്കുമ്പോ മനസ്സിലാവാറില്ലേ?
0: അപ്പൊ
1: പിന്നെ അങ്ങനെ ഒരു പാട്ട് രൂപപ്പെടുന്ന ഒരു പ്രോസസ്സ് ഞാൻ കാണാൻ വരാതിരിക്കോ?
0: അപ്പൊ എന്നെ കണ്ടിട്ടുണ്ടല്ലോ അവിടെ.
1: ഉണ്ട്. അതുകൊണ്ടല്ലേ ധൈര്യമായിട്ട് പാടാൻ പറഞ്ഞത്. ആ വേണം,
0: ആവശ്യപ്പെടുന്ന പാട്ട് തന്നെ.
1: അതെ അതെ അതെ അതെ,
0: ജാനകി അമ്മയുടെ പാട്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്ന്.
1: അടിപൊളി.

0: പക്ഷെ വേറെ ശബ്ദങ്ങളൊക്കെ കേറി വരുന്നത് കൊണ്ടാണ് ഞാൻ നിർത്തിയത്.
1: എന്തായാലും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നൊരു ശബ്ദത്തിന് ഇത്തരത്തിലും കൂടി നമുക്ക് പരിപാടികൾ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്.
0: ഒത്തിരി സന്തോഷം. ആകാശവാണി കുടുംബത്തിലെ എല്ലാവർക്കും സാറിനും എന്റെ പ്രത്യേക ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുന്നു.
1: ഈ കുടുംബം എന്ന് പറയുമ്പോൾ താങ്കളും കൂടി ഉണ്ട് കേട്ടോ അതിന്റെ അകത്ത്.
0: ഉറപ്പായിട്ടും.
1: എന്റെ മോഹങ്ങൾ പൂവണിഞ്ഞു എന്ന ചിത്രത്തിലെ പാട്ടാണ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ദക്ഷിണാമൂർത്തി ഈണം നൽകി ജാനകി അമ്മ പാടിയ പാട്ടാണ്. നമുക്ക് പാട്ട് കേൾക്കാം?
0: തീർച്ചയായിട്ടും.
1: വളരെ സന്തോഷം.

0: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
1: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈ ജി ഓണം, മാസ് ഓണം വൈബ്.
0: ആഘോഷം തുടങ്ങിയല്ലേ?
1: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈ ജി തൂക്കി.
2: മൈ ജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
3: നമസ്കാരം, എന്റെ പേര് ശാരിക, സ്ഥലം ഹരിപ്പാടാണ്. ഞാൻ ഹൗസ് വൈഫാണ്. എന്റെ ഹസ്ബൻഡ് ഗിരീഷ് കുമാർ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. അവിടെ വർക്ക്ഷോപ്പിൽ സൂപ്പർവൈസറായി ജോലി നോക്കുന്നു. ഞങ്ങൾക്ക് 2 മക്കൾ, ഗോപിക, ഗോകുൽ. ഓഗസ്റ്റ് 22 ഞങ്ങളുടെ 22-ാമത് വിവാഹവാർഷികം. വിവാഹവാർഷികത്തിന് ഒരു സർപ്രൈസ് കൊടുക്കാൻ അദ്ദേഹത്തെ വിളിക്കാമോ എന്ന് സ്നേഹത്തോടെ, സരിക ഗിരീഷ്. ഹലോ.
4: ഹലോ,
3: നാട്ടിലെത്തിയോ? എന്തൊക്കെയാണ് വിശേഷം? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
4: യാത്ര സുഖമായിരുന്നു, കുഴപ്പമില്ല.
3: അടിപൊളിയാണ്. അപ്പൊ ഓണം ഇത്തവണ നാട്ടിലാണ് അടിച്ചുപൊളിച്ച് ആഘോഷിക്കുന്നത്?
4: അതെ അതെ, ഓണം കുറെ നാളിന് ശേഷം കൂടാൻ വെച്ചു.
3: ഓണത്തിനേക്കാളും വലിയൊരു വിശേഷം ഇത്തവണ ഓണ നാളുകളിൽ ഉണ്ടല്ലോ?
4: ഉണ്ട്, ഇല്ലാതില്ല.
3: അതിപ്പോ ആഘോഷമൊക്കെ എങ്ങനെയുണ്ട്? അത് ആഘോഷം ഇല്ലാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അല്ലേ? ഈ ആഘോഷങ്ങളിൽ പാട്ടുകളൊക്കെ ഉണ്ടാവോ?
4: പാട്ടുകള് കേൾക്കുന്നുണ്ട്, അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വലിയ പ്രോഗ്രാമായിട്ടൊന്നുമില്ല.
3: എന്നാലും ദുബായ് ജീവിതത്തിനിടയിൽ ചില മൂടിപ്പാട്ടുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇങ്ങനെ ശാരിക വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ശാരിക അടുത്തുള്ളപ്പോ ശാരികയ്ക്ക് വേണ്ടി മാത്രം രണ്ടുപേരും അങ്ങ് പാടിക്കൊടുക്കും.
4: ഓ,
3: അപ്പൊ ഇപ്പൊ ഏത് പാട്ടാണ് പാടാൻ തോന്നുന്നത്?
4: ഇപ്പോൾ തൽക്കാലം പാടാനൊന്നും തോന്നുന്നില്ല.
3: അതോ പാട്ട് കേൾക്കാനാണോ തോന്നുന്നത്?
4: കേൾക്കാൻ താല്പര്യമുണ്ട്.
3: അപ്പൊ ഏത് പാട്ടാണ് കേൾക്കാൻ തോന്നുന്നത്? എന്താണ് ഈ ആയിരക്കണക്കിന് റൊമാന്റിക് പാട്ടുകൾക്കിടയിൽ നിന്ന് ഒരു പാട്ട് എന്നൊക്കെ പറയുന്നത് എത്ര റൊമാന്റിക് ആണെന്ന് നോക്കട്ടെ. പ്രത്യേകിച്ച് വിവാഹ വാർഷികമൊക്കെ അല്ലേ, അപ്പൊ കുറച്ചധികം റൊമാന്റിക് ആവാം. അതോ ഇനി ശാരിക എടുത്ത് കൺസൾട്ട് ചെയ്യണോ? ശ്രീരാഗമോ തേടുന്നു ഇനി വീണതൻ പൊൻതന്തിയിൽ, പവിത്രത്തിലെ പാട്ട്. ഇത് എവിടുന്നാ, ഇത് ആരെടുത്താ ഇതൊക്കെ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അങ്ങനെ അറിയാം,
4: അത് മനസ്സിലായി.
3: ഈ ആകാശവാണി FM-ക്കാരൊക്കെ നിങ്ങൾ എന്തിനാ വിളിക്കുന്നത്?
4: വിളിക്കാൻ ചാൻസ് ഉണ്ട്.
3: എന്നാലും ഈ ദുബായില് ജോലി ചെയ്യുന്ന ഒരാള് ഈ നാട്ടില് വരുന്ന നേരം നോക്കി തന്നെ കൃത്യമായിട്ട് എങ്ങനെയാ ഗിരീഷിനെ
4: വിളിക്കുന്നത്? എടുത്തിട്ടുണ്ടാവണം.
3: എന്നാലും ഇത് ആരായിരിക്കും ഡേറ്റ ഒക്കെ കൊടുത്തത്?
4: അതറിഞ്ഞൂടെ, ഒന്നിൽ വൈഫ് ആവാം.
3: വേറെ ആരും കൊടുക്കാൻ സാധ്യതയില്ല. ആള് തന്നെയാണ് കേട്ടോ ഈ പരിപാടിയെ ഒപ്പിച്ചത്. ഗിഫ്റ്റ് ആയിട്ട് റേഡിയോയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് ആലോചിക്കണം ഇങ്ങനത്തെ പണികളും തിരിച്ചു കിട്ടുമെന്ന്. അതെന്തായിരുന്നു ഒരു റേഡിയോ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ തോന്നാൻ?
4: ഇല്ല, അവർക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ളതാണ്. അവർക്ക് കിച്ചണിൽ നിൽക്കുന്ന റേഡിയോ ഇങ്ങനെ കേട്ടുപോലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നാളിതാർന്നോ മേടിച്ചിട്ട് അത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ തന്നെ അടുത്തവണ്ണം മേടിച്ചു കൊടുത്തു.
3: അത് വലിയ കാര്യമായിട്ടാണ് കേട്ടോ കത്തിൽ എഴുതിയിരിക്കുന്നത്. ജന്മദിനത്തിൽ സർപ്രൈസ് ആയിട്ട് എനിക്ക് റേഡിയോ വാങ്ങിത്തന്നു. അപ്പൊ എന്തായാലും വലിയ സന്തോഷം. വളരെ ഗംഭീരമായ വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു, ഒപ്പം ഓണാശംസകളും. അപ്പോ താങ്കൾ ചോദിച്ച പവിത്രം സിനിമയിലെ ശ്രീരാഗമോ എന്നുള്ള പാട്ട് വെക്കാം.
4: താങ്ക് യു.
3: താങ്ക് യു.

0: നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മറക്കാനാവാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ചില രസകരമായ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ കൊതിക്കുന്നുവെങ്കിൽ ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതുക. വിലാസം:
1: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. നമ്പർ 8281420305.
1: ഹലോ സന്ദേശഗാനം.
0: നിങ്ങളുടെ അപ്രതീക്ഷിത സന്ദേശം പ്രിയപ്പെട്ടവരുടെ ആഹ്ലാദ നിമിഷങ്ങളാവട്ടെ.
1: നിർവഹണം: മനീഷ് MP. നിർവഹണ സഹായം: കവിത അജിത്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
6: ആകാശവാണി അനന്തപുരി FM, സമയം 3:45. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ തൈറോയ്ഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. തൈറോയ്ഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയ്ഡ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
2: തൈറോയ്ഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയ്ഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയ്ഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയ്ഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയ്ഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവെ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പോൾ നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം, അപ്പോൾ എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
1: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയ്ഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
2: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവെ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിൻ്റെ വളർച്ചയോ കുഞ്ഞിൻ്റെ ശരിയായ ഉള്ള ഡെവലപ്മെൻറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
1: സർ, പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, തൈറോയ്ഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിൻ്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെല്ലാം ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും

0: ഞങ്ങൾ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ് 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവേ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുകൂടാ, കോളിഫ്ലവർ കഴിച്ചുകൂടാ, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുകൂടാ, സോയ കഴിച്ചുകൂടാ, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മൾ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്റ്റ് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ കപ്പ്, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5-2 hours നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ കാൽഷ്യം ഗുളികകൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. അപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികകൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികളിൽ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരു അവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്നോ

0: പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിൻ്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയ്ഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് അല്ലെ മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ് മുഴകൾ വരുന്നത് തൈറോയിഡ് ഹോർമോണിന്റെ പ്രവർത്തനം, ഈ ഹൈപ്പോ തൈറോയിഡിസവും ഹൈപ്പർ തൈറോയിഡിസവും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെയുണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. കൃത്യസമയത്ത് ചികിത്സ തേടിയില്ല എങ്കിൽ രോഗം മാരകമായേക്കാം. കൊതുക് നശീകരണം തന്നെയാണ് ഡെങ്കിപ്പനി പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും അനുയോജ്യമായ മാർഗം. ഡെങ്കിപ്പനിയെ പ്രതിരോധിക്കുവാനായി ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കൂ. നമ്മുടെ വീടിന് പരിസരത്തുള്ള ചിരട്ടകൾ, ടയറുകൾ, ഒഴിഞ്ഞ പാത്രങ്ങൾ, ചെടിച്ചട്ടികൾ, പാഴ്വസ്തുക്കൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത്. ഫ്രിഡ്ജിന്റെ ട്രേ, കൂളറുകൾ എന്നിവ ആഴ്ചയിലൊരിക്കൽ വൃത്തിയാക്കുക. കൊതുക് കടിയേൽക്കാതിരിക്കുവാൻ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. ജനാലകളും മറ്റും കൊതുക് കടക്കാത്ത വിധം വലയിട്ട് സുരക്ഷിതമാക്കുക. ഉറങ്ങുമ്പോൾ കൊതുക് വലകൾ ഉപയോഗിക്കേണ്ടതാണ്. കൊതുക് നിവാരണ ലേപനങ്ങൾ പുരട്ടുന്നതും കൊതുകിൽ നിന്ന് സംരക്ഷണം നൽകും. ആഴ്ചയിലൊരിക്കൽ വീടുകളിലും ഓഫീസുകളിലും ഡ്രൈ ഡേ ആചരിക്കുക. പരിസര ശുചീകരണത്തിലൂടെയും കൊതുകിന്റെ ഉറവിട നശീകരണത്തിലൂടെയും ഡെങ്കിപ്പനിയെ നമുക്ക് പ്രതിരോധിക്കാം. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കൂ.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ.

0: തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ nhmradiohealth@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ഇതുവരെ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഴവില്ല, വിവിധ ഭാഷാ ഗാനങ്ങൾ. ഇന്ന് പരിപാടിയുമായി സജീവ് മൈലാപ്പള്ളി. ആദ്യം മലയാളം ആൽബം ഗാനങ്ങളിൽ നിന്നും തപസി എന്ന ആൽബത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ രചന, സണ്ണി സ്റ്റീഫന്റെ സംഗീതം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്നും ആജ നാച്ചിലെ ഈ ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷാലും സോനു നിഗമും പാടിയത്, ജയദീപ് സാഹിനിയുടെ വരികൾ, സലീം സുലൈമാന്റെ സംഗീതം.

0: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ EV നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
0: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
2: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
3: ഒരു സ്മാർട്ട് ടിവി വാങ്ങിയപ്പോ ഇത്ര സന്തോഷോ?
4: ഒരു സ്മാർട്ട് ടിവി മാത്രല്ലല്ലോ, മൈജിയിൽ നിന്നും ഷോപ്പ് ചെയ്യുമ്പോ കാറും സ്കൂട്ടറും മുതൽ BMW വരെ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞാ എങ്ങനെയാ സന്തോഷം കൂടാതിരിക്കുക?
3: എന്നാ നാളെ ഒന്നുകൂടെ മൈജിയിലേക്ക് പോവാം.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
7: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്?
8: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
9: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
8: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
9: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
10: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
11: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSA ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
10: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
11: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
12: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
13: മഴവില്ല തുടരുന്നു. പെൺമനസ് എന്ന തമിഴ് ചിത്രത്തിനു വേണ്ടി ചിത്രമാടിയത്.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം, ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
6: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
7: മഴവില്ലിൽ അടുത്തതായി മധുരഗീതങ്ങൾ എന്ന ആൽബത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, ഗാനരചനയും സംഗീതവും ആലപ്പി രംഗനാഥ്.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈജി തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: അൽ-അമാനയിൽ ചെന്നോണം, സമ്മാനം കൊണ്ടോണം.
3: അൽ-അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് September 10 വരെ. നാൽക്കെടുപ്പിലൂടെ മെഗാ ബാമ്പഗെ AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
4: 5 കുടുംബങ്ങൾക്ക് ഓണസദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണക്കിറ്റ്, ഓണപ്പുടവ, സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ക്യാഷ് പ്രൈസും.
3: അൽ-അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. വിവിധ ഭാഷാ ഗാനങ്ങളുമായി മഴവില്ല തുടരുന്നു. നൂറനാട് രവിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് കുമരകം രാജപ്പൻ. ഗാനമാലിക എന്ന ആൽബത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്.

0: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ? കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
4: നീ എന്തിനാ ഇത്ര പെട്ടെന്ന് മൈജിയിലേക്ക് പോയത്? ഓഫർ കണ്ടിട്ട് ഡിസ്കൗണ്ട് ഉണ്ടാ?
5: അതുണ്ട്. പിന്നെ കാറും സ്കൂട്ടറും BMW ക്യാഷ് പ്രൈസ് എല്ലാം കേട്ടപ്പോ പിന്നെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല.
4: എന്നാലേ ഈ ചായ

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെ എന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇ വി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
4: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
3: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
4: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayerboard.gov.in.
4: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
3: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
5: പ്രിയ ശ്രോതാക്കളെ, മഴവില്ല തുടരുന്നു. പെൺകൾ വീട്ടിൻ കണ്ണുകൾ ഈ തമിഴ് ചിത്രത്തിനു വേണ്ടി മനോയും ചിത്രയും പാടിയത് വാലിയുടെ രചന, ശങ്കർ ഗണേശന്റെ സംഗീതം.
6: പകലല്ല ഇത്, പകലല്ല
7: പിന്നെ
6: രാത്രി

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാർ വാങ്ങിയാലോ?
1: ഭീമയിൽ സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: സാജൻ ചെലേ സസുരാൽ, ഈ ഹിന്ദി ചിത്രത്തിനു വേണ്ടി കുമാർ സനുവും അൽക്ക യാഗ്നിക്കും പാടിയതാണ്.

0: 40 crore രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക് പിന്നെ കാർ സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: യേശുദാസും സംഘവും പാടിയത് പൊന്നോണ തരങ്കിണി എന്ന ആൽബത്തിൽ നിന്ന്, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം രവീന്ദ്രൻ.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ മഴവില സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 5 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാൻമന്ത്രി ജൻധൻ യോജന ഇന്ന് 12 വർഷം പൂർത്തിയാക്കുന്നു. പദ്ധതി സാമ്പത്തിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 469 ഉയർന്നു. മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യൻകാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ശ്രീനാരായണ ഗുരു ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം ചെമ്പഴന്തിയിൽ അല്പസമയത്തിനകം നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഉത്സവ സീസണുകളിലും ശബരിമല കാലത്തും പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി T. സിദ്ദിഖ്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിൽ സൂക്ഷിച്ച വാഹനങ്ങളുടെ അവകാശികളുണ്ടെങ്കിൽ 30 ദിവസത്തിനകം രേഖകളുമായി അതത് സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ സമീപിച്ച് നിയമാനുസൃതം ഏറ്റെടുക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി. അവകാശികളില്ലാത്തവ ഈ ലേലം ചെയ്യുമെന്നും പോലീസ്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 38.750 ഗ്രാം MDMA യുവാവിനെ ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: ഉറുമി എന്ന ചിത്രത്തിന് വേണ്ടി ജോബ് കുര്യനും റിതയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന എങ്ങണ്ടിയൂർ ചന്ദ്രശേഖർ, സംഗീതം ദീപക് ദേവ്.
1: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
0: മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന ചിത്രത്തിന് വേണ്ടി ബിജു നാരായണനും ചിത്രയും പാടിയ ഗാനം. രചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

0: സ്വന്തം ഗ്രാൻഡ് ആക്കാൻ മണ്ണന്തല വികസന സമിതി ഒരുക്കുന്ന മണ്ണന്തല ഫെസ്റ്റ് 2026 ഓഗസ്റ്റ് 22 മുതൽ 31 വരെ.
1: അമ്യൂസ്മെന്റ് പാർക്കുകൾ, മെഗാ ഷോ, വിവിധ കലാപരിപാടികൾ, 50 ൽ പരം സ്റ്റാളുകൾ, അക്വാ ഷോ, ഫുഡ് സ്ട്രീറ്റ്, മെഡിക്കൽ ക്യാമ്പ്, ഇലുമിനേഷൻ, കൈകൊട്ടിക്കളി മത്സരവും ബോട്ടിംഗും. ഏവർക്കും സ്വാഗതം.
0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
2: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
1: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: ദലീമ പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ. ചിത്രം കല്യാണപ്പിറ്റേന്ന്.

0: ഈ ഓണം കെ ചേട്ടൻ തൂക്കും.
1: അത് ഉറപ്പല്ലേ, കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
2: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പൂർണ്ണ ചിഹ്നം.
3: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
2: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
3: സത്യസന്ധമായ പണിക്കൂലിക്ക് അവാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കളിയിക്കാവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.

0: ആയിരം വിജയികളുമായി വിട്ടാപ്പള്ളിൽ വമ്പനോണം കൊമ്പനോക്കുക.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: എം ജി ശ്രീകുമാർ പാടിയ ഗാനം. ഡോക്ടർ മധു വാസുദേവന്റെ വരികൾ. ഫോർ മ്യൂസിക്സിന്റെ സംഗീതം. ചിത്രം ഒപ്പം.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷേ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
4: 20 കാറുകൾ,
3: 25 സ്കൂട്ടറുകൾ,
4: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
3: 100,000 രൂപ വീതം 100 പേർക്ക്
4: ബമ്പർ സമ്മാനമായി BMW കാർ,
3: അങ്ങനെ 30 കോടി രൂപയുടെ
4: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
5: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ്, ആരിശാല.
6: ഇവിടെ ഭഗവതി എവിടെയുള്ള?
7: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
6: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
7: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
6: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്ന് എടുക്കുന്നുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്തു നിന്ന്.
8: വിനായക് ശശികുമാറിന്റെ വരികൾ, രാഹുൽ രാജിന്റെ സംഗീതം, നജീം അർഷാദ് പാടിയ ഗാനം, ചിത്രം കരിങ്കുന്നം സിക്സസ്.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
4: നല്ലത് വാങ്ങാൻ നല്ലൊരിടം, ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
4: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
5: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
4: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
5: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
6: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
4: എന്നാ പറയ?
6: 90 72 503 503.
7: ഇനി നാടൻ ചിക്കൻ വാങ്ങാൻ എങ്ങുമലയണ്ട, കുഞ്ചാലമൂട്ടിലെ അസീസ് ചിക്കൻ ഷോപ്പിലേക്ക് പോകാം.
8: കേരള ചിക്കൻ മാത്രം വിൽപ്പന നടത്തുന്ന സ്ഥാപനം
7: അസീസ് ചിക്കൻ ഷോപ്പ്, തമലം റോഡ്, കുഞ്ചാലമൂട്.
9: അസീസ് ചിക്കൻ ഷോപ്പിന്റെ
8: ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
10: ഞാൻ ഒരു സൈനികനാണ്, പിട്ടാപ്പള്ളിയുടെ സ്ഥിരം കസ്റ്റമർ കൂടിയാണ്. നിങ്ങളുടെ സർവീസും ക്യാഷ് ബാക്ക് ഓഫേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് പിട്ടാപ്പള്ളിയായിട്ട്.
11: 5000 വിജയികളുമായി പിട്ടാപ്പള്ളിൽ വമ്പൻ ഓണം, കൊമ്പൻ ഓഫർ.
12: ചിത്രം ക്രോണിക് ബാച്ചിലർ, ഗാനരചനാ കൈതപ്രം, സംഗീതം ദീപക് ദേവ്, പാടിയത് MG ശ്രീകുമാറും ചിത്ര അയ്യരും.

0: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
1: പിന്നില്ലാതെ. അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
0: അവിടെന്താ ഇത്ര പ്രത്യേകത?
2: ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ ഇവി കാർ, ഒപ്പം ഇ സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ ഒക്ടോബർ 31 വരെ.
3: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
0: അതെങ്ങനെ?
3: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
5: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
6: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
5: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
7: അൽ അമാനം കൊണ്ടോണം.
5: അൽ അമാന 7th ആനിവേഴ്സറി ആൻഡ് ഓണം സെലിബ്രേഷൻസ് സെപ്റ്റംബർ 10 വരെ. നാർക്കടുപ്പിലൂടെ മെഗാ ബാമ്പ ഗിഫ്റ്റ്, AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ.
8: 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ, ഡെയിലി ലക്കി വിന്നർ, ഓണ കിറ്റ്, ഓണ പ്രൊവ, സ്ക്രാച്ച് ആൻഡ് വിന്നറുടെ ക്യാഷ് പ്രൈസും.
5: അൽ അമാന ഗോൾഡൻ ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോതൻകോട് ആൻഡ് അറ്റ് ദമാം.
9: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
1: ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ. ഹോം അപ്ലയൻസുകൾ

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:02 അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9444-73-41-484.
3: നഗരപുരാണം. പ്രാചീനകാലത്ത് പക്ഷികളെയും മൃഗങ്ങളെയും വാർത്താവിനിമയത്തിനായി ഉപയോഗിച്ചിരുന്നുവെന്ന് നാം പുരാണങ്ങളിൽ വായിക്കുന്നു. മുഗൾ വാഴ്ചക്കാലത്ത് വടക്കേ ഇന്ത്യയിൽ കുതിരത്തപാൽ നിലവിലുണ്ടായിരുന്നു. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യമായി ഒരു സ്ഥിരം തപാൽ സമ്പ്രദായം ഏർപ്പെടുത്തുന്നത് വിശാല തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. രാജസ്ഥാനത്തിന്റെ കുലക്ഷേത്രങ്ങളിലേക്ക് പൂക്കളടക്കമുള്ള പൂജാസാധനങ്ങൾ എത്തിക്കുന്നതിനും കൊട്ടാരത്തിലേക്ക് ആവശ്യമുള്ള അരിയും പച്ചക്കറികളും പലചരക്കുകളും സമയാസമയങ്ങളിൽ ലഭ്യമാക്കുന്നതിനും രാജകീയ ശാസനങ്ങൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്നതിനുമായി ആരംഭിച്ച സംവിധാനമായിരുന്നു ഇത്. ഈ ജോലിയിൽ ഏർപ്പെട്ടിരുന്നവരെ ഓട്ടന്മാർ എന്നും ഇവർക്ക് പ്രതിഫലമെന്നോണം കരമൊഴിവായി വിട്ടുകൊടുത്തിരുന്ന വിളഭൂമികൾക്ക് കുറിവിരുത്തി എന്നും വിളിച്ചിരുന്നു. 1811

0: 1814 വരെ തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺറോ ആണ് മാർത്താണ്ഡവർമ്മ ആരംഭിച്ച പ്രാകൃത തപാൽ സമ്പ്രദായത്തെ പരിഷ്കരിച്ചത്. തുടർന്ന് കൊച്ചി രാജ്യത്തും അഞ്ചൽ സമ്പ്രദായം നടപ്പിലായി. അങ്ങനെ തിരുവിതാംകൂറിൽ നിന്നും കൊച്ചി രാജ്യത്തേക്കും അതുപോലെ തിരിച്ചും കത്തുകൾ അയക്കാമെന്ന സ്ഥിതി സംജാതമായി. എന്നാൽ കോളനി ഭരണം നിലനിന്നിരുന്ന മലബാറിലേക്ക് അഞ്ചൽ ആപ്പീസുകൾ വഴി കത്തുകൾ അയക്കാൻ കഴിയുമായിരുന്നില്ല. കോളനി പ്രവിശ്യകളിലേക്ക് എഴുത്തുകുത്തുകൾ നടത്താനായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി നേരിട്ട് നടത്തിയിരുന്ന ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസുകൾ പ്രവർത്തിച്ചിരുന്നു. ഇതൊക്കെയാണെങ്കിലും ഭരണക്കാരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ആരംഭിച്ച അഞ്ചൽ സംവിധാനം പൊതുസമൂഹത്തിനായി തുറന്നുകിട്ടാൻ ഒരു നൂറ്റാണ്ടിലേറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. കൃത്യമായി പറഞ്ഞാൽ 1861 ദിവാൻ മാധവറാവുവിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ പ്രജകൾക്ക് വേണ്ടി ആദ്യമായി ഒരു അഞ്ചൽ ആപ്പീസ് ആലപ്പുഴയിൽ ആരംഭിക്കുന്നത്. അഞ്ചൽ ആപ്പീസുകൾക്ക് അഞ്ചൽ പുര എന്നും അഞ്ചൽ ചാവടി എന്നും വിളിപ്പേരുകൾ ഉണ്ടായിരുന്നു. കത്തുകൾ കെട്ടിവെക്കുന്ന മെയിൽ ബാഗ് അഞ്ചൽ പൈ എന്നാണ് അറിഞ്ഞിരുന്നത്. മോട്ടോർ വാഹനങ്ങൾ സ്വപ്നാവസ്ഥയിലായിരുന്ന അക്കാലത്ത് ഒരു അഞ്ചൽ പുരയിൽ നിന്ന് മറ്റൊരു അഞ്ചൽ ആപ്പീസിലേക്ക് കത്തുകൾ എത്തിച്ചിരുന്നത് അഞ്ചൽ ഓട്ടക്കാർ വഴിയായിരുന്നു. ഇദ്ദേഹത്തിന് അഞ്ചൽ ശിപായി എന്നൊരു മറുപേരും ഉണ്ടായിരുന്നു. അന്ന് സ്പീഡ് പോസ്റ്റും നിലവിലുണ്ടായിരുന്നു. പേര് അടിയന്തരം കെട്ടൽ. അടിയന്തരം കെട്ടേണ്ട കത്തിന് മുകളിൽ സാധാരണ നിരക്കിലുള്ള സ്റ്റാമ്പ് ഒട്ടിച്ച ശേഷം 14 ചക്രം അഥവാ 1/2 രൂപ കൂടി ഒടുക്കണം. ഉടൻ തന്നെ അഞ്ചൽ ശിപായി ഒരു മണിയും കിലുക്കിക്കൊണ്ട് ഓടിച്ചെന്ന് മേൽവിലാസക്കാരനെ കണ്ടുപിടിച്ച് കത്ത് കൈമാറും. എന്നാൽ അഞ്ചൽ ആപ്പീസിൽ നിന്ന് 3 മൈൽ ദൂരം മാത്രമേ അടിയന്തരം കെട്ടൽ അനുവദിച്ചിരുന്നുള്ളൂ. വിവര സാങ്കേതിക വിദ്യ പിള്ളത്തൊട്ടിലായിരുന്ന പഴയ കാലത്ത് ചില അടിയന്തര ഘട്ടങ്ങളിൽ ഭരണകൂടത്തിന് പ്രജകളുമായി സംവദിക്കാനുള്ള മാധ്യമവും അഞ്ചൽ ആപ്പീസുകളായിരുന്നു. 2nd ലോക മഹായുദ്ധകാലത്ത് രാജ്യത്ത് ആകെ ബാധിച്ച ഭക്ഷ്യക്ഷാമം നേരിടുന്നതിനായി തിരുവിതാംകൂർ ഭരണകൂടം ഉപയോഗപ്പെടുത്തിയത് അഞ്ചൽ ആപ്പീസുകളെയാണ്. ഇറക്കുമതി ചെയ്ത ഭക്ഷ്യധാന്യങ്ങളും ഉണക്കക്കപ്പയുമൊക്കെ അന്ന് അഞ്ചൽ പുരകൾ വഴി വിതരണം ചെയ്തു. ചുരുക്കം ചില അവസരങ്ങളിൽ സർക്കാർ വിളംബരങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിച്ചിരുന്നതും ഈ അഞ്ചൽ ചാവടികൾ വഴിയായിരുന്നു. അഞ്ചൽ മുദ്രകൾ എന്ന പേരിലായിരുന്നു തപാൽ സ്റ്റാമ്പുകൾ അറിയപ്പെട്ടിരുന്നത്. അതാത് കാലങ്ങളിലെ നാടുവാഴികളുടെ ചിത്രങ്ങളാണ് ഈ മുദ്രകളിൽ ആലേഖനം ചെയ്യുക. ഇവരുടെ ജന്മനാളുകളിൽ പ്രത്യേക സ്റ്റാമ്പുകൾ ഇറക്കുന്നതും പതിവായിരുന്നു. കൂടാതെ രാജാക്കന്മാരുടെ കിരീടധാരണങ്ങൾ, സാമൂഹ്യ പ്രസക്തിയുള്ള വിളംബരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്റ്റാമ്പുകൾ മുദ്രണം ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ ഒതുങ്ങി നിന്നിരുന്ന പ്രാദേശിക തപാൽ സംവിധാനങ്ങൾ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭാരതീയ കമ്പി തപാൽ വകുപ്പിൽ ലയിച്ചു. രചന വെള്ളനാട് രാമചന്ദ്രൻ. ആഖ്യാനം കവിത അജിത്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ബ്രോ, കാർ ബുക്ക് ചെയ്താ?
3: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
2: 45 ദിവസം
3: മൈജിൽ ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
4: മൈജി ഓണം, മാസോണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
5: ആകാശവാണി അനന്തപുരി FM 101.9. ഇനി കുട്ടികൾക്കുള്ള കഥയുമായി ഇതാ.
6: പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട്
7: ഗ്രീക്ക് പുരാണ കഥകൾ.
8: പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഗ്രീക്ക് പുരാണ കഥയിലെ ഇതിഹാസതുല്യനായ ഒരു കഥാപാത്രമാണ് ഒഡീസിയൂസ്. ആ ഒഡീസിയൂസിന്റെ സാഹസിക യാത്രകളെക്കുറിച്ചുള്ള കഥകളാണ് ഗ്രീക്ക് പുരാണത്തിൽ കൂട്ടുകാർ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒഡീസിയൂസിന്റെ യാത്രയിൽ തുടർന്ന് എന്താണ് ഉണ്ടായതെന്ന് കേൾക്കണ്ടേ? നമുക്ക് കഥ പറഞ്ഞു തരുന്നത് സുഷമ അനിൽ.
9: ദുരിതപൂർണമായ യാത്ര വീണ്ടും തുടർന്ന ഒഡീസിയൂസ് ഒരു തീരത്തണഞ്ഞു. അത് ആൽസിനിയസ് രാജാവിന്റെ രാജ്യമായിരുന്നു. അവിടെ ഒഡീസിയൂസിന് അഭയം കിട്ടുമോ? അതോ ദുരിതമായിരിക്കുമോ? അഥീനി ദേവി അദ്ദേഹത്തിന് കാവലാളായി കൂട്ടിനുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ചിലപ്പോൾ രക്ഷപ്പെടുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. മറ്റുള്ളവർ അദ്ദേഹത്തെ ചോദ്യശരങ്ങൾ കൊണ്ട് ശല്യപ്പെടുത്താതിരിക്കുന്നതിന് വേണ്ടത് അധീനദേവി ചെയ്തു. അദ്ദേഹം നഗരത്തിന്റെ പ്രവേശന മാർഗത്തിലെത്തിയപ്പോൾ ജലപാത്രം വഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വേഷത്തിലാണ് അധീനദേവി പ്രത്യക്ഷപ്പെട്ടത്. ഒഡീസിയുസിന്റെ മുമ്പിൽ മാന്ത്രിക ശക്തിയുള്ള ഒരു മൂടൽ മഞ്ഞ് ഒരു മറവ് പോലെ ദേവി നിർമ്മിച്ചു. തന്മൂലം ഒഡീസിയുസിനെ മറ്റു മനുഷ്യർക്ക് കാണുവാൻ സാധിച്ചില്ല. അദ്ദേഹം നഗരത്തിന്റെ പ്രവേശന മാർഗത്തിലെത്തിയപ്പോൾ ജലപാത്രം വഹിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വേഷത്തിലാണ് അധീനദേവി പ്രത്യക്ഷപ്പെട്ടത്. ഒഡീസിയസിന്റെ മുൻപിൽ മാന്ത്രിക ശക്തിയുള്ള ഒരു മൂടൽ മഞ്ഞ് മറ പോലെ ദേവി നിർമ്മിച്ചു. തന്മൂലം ഒഡീസിയുസിനെ മറ്റു മനുഷ്യർക്ക് കാണുവാൻ സാധിച്ചില്ല. ഒഡീസിയുസ് തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പെൺകുട്ടിയോട് ചോദിച്ചു, പ്രിയപ്പെട്ട പെൺകുട്ടി, ദയവായി ആൽസിനോസ് രാജാവിന്റെ കൊട്ടാരം എവിടെയെന്ന് കാണിച്ചു തരൂ. ഞാൻ ദൂരദിക്കിൽ നിന്ന് വരുന്ന അപരിചിതനാണ്. ഇവിടെ ആരെയും എനിക്കറിയില്ല. തീർച്ചയായും ഞാൻ കാണിച്ചു തരാം. രാജകൊട്ടാരം വരെ ഞാൻ കൊണ്ടുപോയി വിടാം. പക്ഷേ ഒരു കാര്യം, വഴിയിൽ വച്ച് താങ്കൾ ആരോടും സംസാരിക്കരുത്. വിദൂരത്ത് നിന്ന് വരുന്നവരെ ഇവിടെയുള്ള ജനങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്ന് വരില്ല. പെൺകുട്ടിയുടെ രൂപമണിഞ്ഞ അധീനദേവിയുടെ പിന്നാലെ ഒഡീസിയുസ് പോയി. വഴിയിലുള്ള ദൃശ്യങ്ങൾ മനോഹരമായിരുന്നു. പലതും മനസ്സിൽ തോന്നി എങ്കിലും ആരോടും ഒരക്ഷരം പോലും അദ്ദേഹം ചോദിച്ചില്ല. രാജ്യത്തിന്റെ ചരിത്രവും ജനങ്ങളുടെ ഔദാര്യവും സംബന്ധിച്ച് അധീനദേവി വഴിയാത്രയിൽ സുദീർഘമായി അദ്ദേഹത്തോട് പറഞ്ഞുകൊണ്ടിരുന്നു. കൊട്ടാരത്തിലെത്തിയപ്പോൾ ഒഡീസിയുസിനോട് പെൺകുട്ടി പറഞ്ഞു, ഇതാ ഈ കാണുന്നതാണ് ആൽസിനിയസ് രാജാവിന്റെ കൊട്ടാരം. ഭയപ്പെടാതെ കടന്നു ചെല്ലു. ആദ്യം ആരിറ്റോ രാജ്ഞിയെയാണ് കാണേണ്ടത്. രാജ്യം മുഴുവൻ ആദരിക്കുന്ന സ്ത്രീരത്നമാണവർ. ബുദ്ധിമതിയും ക്ലേശിക്കുന്നവരിൽ അനുകമ്പയുള്ളവളും ഔദാര്യനിധിയുമാണ് അവർ. ആരിറ്റോ രാജ്ഞിയുടെ പ്രീതി നേടിയാൽ ജന്മനാട്ടിലേക്കുള്ള മടക്കയാത്ര അനായാസം സാധ്യമാകും. പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷയായി. ഒഡീസിയുസ് അത്ഭുത നിറഞ്ഞ കണ്ണുകളോടെ നിന്നു. മനോഹരമായ കൊട്ടാരം, ആയിരം സൂര്യന്മാർ ഒന്നിച്ച് പ്രകാശിക്കുന്നതുപോലെയുള്ള തിളക്കം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നു. അങ്കണത്തിന് ചുറ്റും തനി വെങ്കലം കൊണ്ടുള്ള ചുവരുകൾ, അവയ്ക്കു മുകളിൽ തേച്ചു പിടിപ്പിച്ചിട്ടുള്ള ഇന്ദ്രനീലവർണം സൂര്യപ്രകാശമേറ്റ് വെട്ടിത്തിളങ്ങുന്നു. സുവർണ ജനലുകളും വെള്ളികൊണ്ടുള്ള വാതിലുകളും പിത്തള കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പടികളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഇരുവശത്തും സ്വർണത്താൽ നിർമ്മിതമായ ശുനകപ്രതിമകൾ, സ്വർണനിർമ്മിതമായ ബാലന്മാരുടെ വിഗ്രഹങ്ങൾ വെൺചിലാപീഠങ്ങളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. അവരുടെ കരങ്ങൾ നിശാവേളകളിൽ അന്തേവാസികൾക്കുള്ള ദീപയഷ്ടികൾ വഹിച്ചിരിക്കുന്നു. വിസ്മയകരമായ കാഴ്ചകൾ കണ്ട് ഒഡീസിയുസ് അകത്തേക്ക് നടന്നു. സർവാഭരണ വിഭൂഷിതയായി ആരിറ്റോ ദേവി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഒഡീസിയുസ് നേരെ നടന്ന് ആരിറ്റോ ദേവിയുടെ കാൽക്കൽ കമിഴ്ന്നു വീണു. ആ പാദങ്ങളിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അദ്ദേഹം മുറുകെ പിടിച്ചു. തൽക്ഷണം അതുവരെ അദ്ദേഹത്തെ മറച്ചിരുന്ന മഞ്ഞുകൊണ്ടുള്ള മറവ് അധീനദേവി മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തെ കണ്ട സർവ്വജനങ്ങളും വിസ്മയാധീനരും സംഭീതരുമായി. അവരുടെ ഭാവഭേദങ്ങൾ ശ്രദ്ധിക്കാതെ അദ്ദേഹം പറഞ്ഞു, ആരിറ്റോ രാജ്ഞി, എന്നിൽ കാരുണ്യം ചൊരിയണമേ. ഞാൻ വിദൂരദേശത്തു നിന്നുള്ള ഒരു യാത്രികനാണ്. എന്റെ ജന്മസ്ഥലത്തെത്തുവാനും ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനും അവിടുന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഇത്രയും പറഞ്ഞ ശേഷം ഒഡീസിയുസ് അഗ്നികുണ്ഡത്തിന് സമീപം തറയിൽ ഇരിപ്പുറപ്പിച്ചു. ആളുകൾ പരിപൂർണ നിശബ്ദത പാലിച്ചു. അപ്പോൾ വന്ദ്യനും വയോധികനുമായ എക്കിനിയോസ് എഴുന്നേറ്റ് മഹാരാജാവിനോട് പറഞ്ഞു, ആൽസിനിയസ് മഹാരാജാവേ, അപരിചിതനായി ഇവിടെ എത്തിയിട്ടുള്ള അതിഥിയെ അഗ്നികുണ്ഡത്തിനടുത്ത് ചാരത്തിലിരുത്തുന്നത് ഉചിതമല്ല. ആദരം നിറഞ്ഞ ഒരു സ്വീകരണം ഇയാൾക്ക് നൽകണം. അതിഥിയെ മാന്യസ്ഥാനത്തിരുത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. മേഘനാഥനായ സ്യൂസ് ദേവന് പൂജാർച്ചന നടത്തിയ ശേഷം രാജ്ഞി തന്നെ അതിഥിയെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ. മഹാരാജൻ അതിന് അവിടുന്ന് ആജ്ഞ നൽകുമാറാകണം. ആൽസിനിയസ് ഹസ്തദാനം നൽകി അതിഥിയെ സ്വീകരിച്ച് വിശിഷ്ടാസനം കൊടുത്തു. ഭൃത്യന്മാർ അതിഥിയുടെ മേൽ തീർത്ഥം തളിച്ചു. പൂജയ്ക്ക് ശേഷം വിലയേറിയ വിഭവങ്ങൾ വിളമ്പി. ഉടനെ ആൽസിനിയസ് രാജാവ് പറഞ്ഞു, പ്രിയജനങ്ങളെ, നിങ്ങൾ ഇവിടം വിട്ടു പോകുന്നതിനു മുമ്പ് എനിക്കൊരു അപേക്ഷയുണ്ട്. നാളെ ഈ അപരിചിതനായ അതിഥിയെ സ്വീകരിക്കുന്നതിനുവേണ്ടി സഭ കൂടണം. നാട്ടിൽ മടങ്ങിയെത്തുന്നതിന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായുള്ള സഹായം ചെയ്തു കൊടുക്കണം. ഇദ്ദേഹം ഒരു ദേവനാണെങ്കിൽ ദേവന്മാർ നമ്മോട് കാട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് കൃതജ്ഞത പ്രകാശിപ്പിക്കാം. ഒഡീസിയസ് പറഞ്ഞു, ആൽസിനിയസ് മഹാരാജാവേ, ഞാൻ ദേവനല്ല, ദുർബലനും ദുർഭകനുമായ ഒരു മനുഷ്യൻ മാത്രം. എണ്ണിയാൽ തീരാത്ത ക്ലേശങ്ങൾ അനുഭവിച്ച് ഇവിടെ എത്തി. ഈ സങ്കടങ്ങൾക്കിടയിലാണെങ്കിലും ഞാൻ അല്പം ഭക്ഷണം കഴിച്ചുകൊള്ളട്ടെ. ഈ ശപിക്കപ്പെട്ട വയറിനേക്കാൾ ഭൂമിയിൽ ലജ്ജാവിഹീനമായി യാതൊന്നുമില്ല. എനിക്കെന്റെ പ്രിയപ്പെട്ട

ജന്മനാടിനെയും വസതിയെയും വീടും ഒക്കെ കാണുവാൻ അങ്ങ് അനുഗ്രഹിക്കണമേ. ഒഡീസിയസിന്റെ വാക്കുകൾ എല്ലാവരെയും വിഷമിപ്പിച്ചു. പ്രഭുക്കന്മാർ പിരിഞ്ഞുപോയി. ആൽസിനിയസ് രാജാവും രാജ്ഞിയും ഒഡീസിയസും മാത്രം അവശേഷിച്ചു. സമുദ്രത്തിലൂടെയുള്ള തന്റെ ദുർഘടം പിടിച്ച യാത്രയെക്കുറിച്ചും താൻ നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ചുമൊക്കെ ഒഡീസിയസ് അവരെ പറഞ്ഞു കേൾപ്പിച്ചു. ആരിറ്റ രാജ്ഞി ഒഡീസിയസിന്റെ വസ്ത്രങ്ങൾ സൂക്ഷിച്ചു നോക്കി. അവയെല്ലാം താനും തോഴിമാരും ചേർന്ന് നെയ്തവയാണ്. എങ്ങനെയാണ് അവ അയാളുടെ പക്കലെത്തിയതെന്ന് രാജ്ഞി ചോദിച്ചു. താൻ പുഴക്കടവിൽ നഗ്നനായി നിന്നതും നാസിക്ക രാജകുമാരി തന്നെ രക്ഷിച്ചതുമായ ചരിത്രം ഒഡീസിയസ് തുറന്നു പറഞ്ഞു. ആൽസിനിയസ് പറഞ്ഞു, എന്റെ മകൾ ചെയ്തത് മുഴുവനും ഉചിതമായില്ല. താങ്കളെ പരിചാരകരോടൊന്നിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നാൽ മതിയായിരുന്നല്ലോ. ഒഡീസിയസ് പറഞ്ഞു, മഹാരാജാവേ, ഇതിൽ നാസിക്ക രാജകുമാരി കുറ്റക്കാരിയല്ല. തോഴിമാരോടും രാജകുമാരിയോടും ഒന്നിച്ചു വന്നാൽ അങ്ങ് പെട്ടെന്ന് കോപിച്ചേക്കുമോ എന്ന് ഭയന്നിട്ടാണ് രാജകുമാരിയോടൊത്ത് ഞാൻ വരാതിരുന്നത്. നമ്മൾ പുരുഷന്മാർ ക്ഷിപ്രകോപികളാണല്ലോ. ആൽസിനിയസ് ഒഡീസിയസിനോട് പറഞ്ഞു, അല്ലയോ അതിഥി, താങ്കൾ അതീവ ബുദ്ധിമാനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഒരു കാര്യം, എന്തെങ്കിലും നിസാര സംഗതികൾ കേട്ട് ക്ഷോഭിക്കുന്ന പ്രകൃതക്കാരനല്ല ഞാൻ. ഏത് കാര്യവും നേരായ മാർഗത്തിലൂടെ നിർവഹിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. നിങ്ങൾ ഇവിടെ താമസിക്കുകയും എന്റെ മകളെ വിവാഹം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ധാരാളം ഭൂസ്വത്തും മനോഹരമായ വസതിയും താങ്കൾക്ക് നൽകാം. എന്നിരുന്നാലും താങ്കൾക്ക് ജന്മനാട്ടിലേക്ക് മടങ്ങാനാണ് താൽപര്യമെങ്കിൽ അപ്രകാരമാകാം. ആരും നിങ്ങളെ നിർബന്ധിച്ച് താമസിപ്പിക്കുകയില്ല. ആൽസിനുസ് തുടർന്നു, താങ്കൾ പോകാൻ തീരുമാനിക്കുന്ന പക്ഷം ഒരു അംഗരക്ഷസേനയെ താങ്കൾക്കായി തരുന്നുണ്ട്. അവർ നൌക തുഴയുമ്പോൾ താങ്കൾക്ക് സുഖമായി ഉറങ്ങാം. ലോകത്തിന്റെ ഏത് വിദൂരതയിലാണ് താങ്കളുടെ രാജ്യമെന്നാലും ധീരശൂരന്മാരായ എന്റെ നാവികർ താങ്കളെ അവിടെ എത്തിക്കും. കരുണയോടെയുള്ള ആ വാക്കുകൾ ഒഡീസിയസിനെ സന്തോഷിപ്പിച്ചു. നിറകണ്ണുകളോടെ അദ്ദേഹം സ്യൂസ് ദേവനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദേവാധിദേവനായ സ്യൂസ്, ദയാലുവായ ആൽസിനിയസ് വാഗ്ദാനം ചെയ്തതെല്ലാം സഫലമാകാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. തൽഫലമായി അദ്ദേഹത്തിന്റെ കീർത്തി പ്രപഞ്ചമെങ്ങും പരക്കുവാൻ അവിടുന്ന് കനിഞ്ഞനുഗ്രഹിക്കുക. എത്രയും വേഗം എന്റെ നാട്ടിൽ സുരക്ഷിതമായി എത്തിച്ചേരാൻ എന്നിൽ അവിടുത്തെ കാരുണ്യം ചൊരിയണമേ. ഒഡീസിയസിന് കിടപ്പറ തയ്യാറാക്കുവാൻ ആരിറ്റാരാജ്ഞി ജോലിക്കാരോട് കൽപ്പിച്ചു. അവർ മേന്മയേറിയ സൂര്യപട കമ്പളവും പുതപ്പും കിടക്കയിൽ വിരിച്ചു. നിദ്രയ്ക്കുള്ള നിശാവസ്ത്രങ്ങളും അവർ ഒഡീസിയസിന് നൽകി. ഉറങ്ങാൻ അക്ഷമനായി കാത്തിരുന്ന ഒഡീസിയസിനെ ഈ സൌകര്യങ്ങളെല്ലാം അത്യധികമായി സന്തോഷിപ്പിച്ചു. ആൽസിനിയസ് രാജാവും രാജ്ഞിയും തങ്ങളുടെ ശയനമുറിയിലേക്ക് പോയി. നേരം പുലർന്നപ്പോൾ ആൽസിനിയസ് രാജാവും ഒഡീസിയസും ഉറക്കമുണർന്നു. രാജകീയ സദസ്സിലേക്ക് പുതിയ അതിഥിയെ രാജാവ് ആനയിച്ചു. അഥീനി ദേവി ഒരു സന്ദേശവാഹകന്റെ രൂപമണിഞ്ഞ് നാട്ടിലും നഗരങ്ങളിലും ഓടി നടന്നു. വിഖ്യാതനും വീരശൂരനുമായ ഒരു മഹാപുരുഷൻ രാജാവിന്റെ അതിഥിയായി എത്തിയിരിക്കുന്നു. ദേവനെപ്പോലെ തേജോജ്വലനായ അദ്ദേഹത്തെ ദർശിക്കുവാൻ നിങ്ങൾ കൊട്ടാര സദസ്സിലേക്ക് ചെല്ലുവിൻ, സന്ദേശവാഹകൻ പറഞ്ഞു നടന്നു. പൌരമുഖ്യന്മാരും പ്രഭുക്കളും ഇത് കേട്ട് രാജകീയ സദസ്സിലെത്തി. വിശാലമായ ഹാൾ പെട്ടെന്ന് ആളുകളെ കൊണ്ടങ്ങ് നിറഞ്ഞു. പുതിയ അതിഥിയെ എല്ലാവരും ഉറ്റുനോക്കി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആപാദ ചൂടം നവമായ ഒരു ഗാംഭീര്യം വഴിഞ്ഞൊഴുകിയിരുന്നു. സുഭഗനും സുന്ദരനും ആരോഗ്യദൃഢഗാത്രനും ഉന്മേഷവാനുമായി ഒഡീസിയസ് വിശിഷ്ട ഇരിപ്പിടത്തിൽ ഇരുന്നു. നവാതിഥിയുടെ ബഹുമാനാർത്ഥം കായിക കലാമത്സരങ്ങൾ നടത്തുവാൻ രാജാവ് ഏർപ്പാട് ചെയ്തു. ആൽസിനിയസ് രാജാവ് പറഞ്ഞു, ഈ അപരിചിതനായ അതിഥിയുടെ പേരും നാടും ചരിത്രവും ഒന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അദ്ദേഹം നിരാധരനായി നമ്മുടെ അടുത്ത് അഭയം തേടിയിരിക്കുകയാണ്. സ്വന്തം നാട്ടിലെത്താൻ ഇദ്ദേഹത്തെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട്. ശരണം ചോദിക്കുന്നവരെ സഹായിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണല്ലോ. രാജാവ് 50 നാവികരെ തെരഞ്ഞെടുത്തു. അവർ കപ്പലിൽ പായ്മരവും തുഴകളും സജ്ജീകരിച്ചു. അതിഥിയെ ആദരിക്കുന്നതിനുവേണ്ടി ജനങ്ങൾ സമ്മേളിച്ചു. എല്ലാവർക്കും വിഭവസമൃദ്ധമായ വിരുന്ന് തയ്യാറാക്കുവാൻ പരിചാരകർക്ക് നിർദ്ദേശം കൊടുത്തു. ഡെമോഡോക്കസ് എന്ന ഗായകനെ രാജാവ് ആളയച്ചു വരുത്തി. രാജ്യത്തെ മികച്ച ഗായകനായ അദ്ദേഹം അന്ധനാണ്. പക്ഷേ സംഗീതാലാപം കൊണ്ട് കാതിനെയും മനസ്സിനെയും കുളിർപ്പിക്കുവാൻ കഴിവുള്ള കലാകാരനാണ് ഡെമോഡോക്കസ്. ഗ്രീസിലെ ചില പ്രസിദ്ധ ഗാനങ്ങളാണ് ആദ്യം ആലപിച്ചത്. അതിനോടകം പ്രസിദ്ധിയാർജിച്ചു കഴിഞ്ഞിരുന്ന ഒഡീസിയസും അക്കിലസും തമ്മിലുള്ള
ഘോര സമരത്തെ ആസ്പദമാക്കിയുള്ള ഗാനത്തോടെയാണ് ഡെമോ.

0: ഡോക്കസ് ഗാനം ആരംഭിച്ചത്. ശ്രുതിമധുരമായ ഈണത്തിൽ അദ്ദേഹം പാടി. ഒഡീസിയോസിന്റെ നയനങ്ങൾ ആ ഗാനം കേട്ട് നിറഞ്ഞു കവിഞ്ഞു. മറ്റുള്ളവരെല്ലാം ആലാപത്തിൽ മതിമറന്നിരിക്കുകയാണ്. ഒഡീസിയോസിന്റെ വിങ്ങി വിങ്ങിയുള്ള കരച്ചിൽ ഉയരുന്നതും അദ്ദേഹം അംഗവസ്ത്രമെടുത്ത് കണ്ണുനീർ തുടയ്ക്കുന്നതും ആൽസിനിയസ് രാജാവ് കണ്ടു. അതിഥിയെ എല്ലാവിധത്തിലും സന്തോഷിപ്പിക്കണമെന്ന് കരുതിയിരുന്ന ആൽസിനിയസിന് ഇത് വിഷമമായി. ഗാനാലാപം തൽക്കാലത്തേക്ക് നിർത്തുവാനും ഉടനെ തന്നെ കായിക മത്സരം തുടങ്ങുവാനും രാജാവ് കൽപ്പിച്ചു. യുവമല്ലന്മാർ നൂറുകണക്കിന് അണിനിരന്നു. ദ്വന്ദ്വയുദ്ധത്തിലും ഓട്ടത്തിലും ചാട്ടത്തിലും ഗുസ്തിയിലും പ്രവീണന്മാരായിരുന്നു അവരെല്ലാം. ആൽസിനിയസിന്റെ മൂന്ന് പുത്രന്മാരും മത്സരത്തിൽ പങ്കെടുത്തു. ഓട്ടപ്പന്തയമാണ് ആദ്യമായി നടന്നത്. വിസ്മയിപ്പിക്കുന്ന വേഗത്തിൽ അഭ്യാസികൾ ഓടി. ഓരോരുത്തരും മല്ലന്മാർ കാണികളെ അത്ഭുത പരതന്ത്രരാക്കുമാറ് തങ്ങളുടെ വൈഭവം പ്രകടമാക്കി. പക്ഷേ അവരെയെല്ലാം പിന്നിലാക്കിക്കൊണ്ട് ക്ലൈറ്റോണിയോസ് ആഗ്നേയാസ്ത്രം പോലെ മുന്നോട്ടുപോയി. ഗുസ്തി മത്സരത്തിൽ കലീനസ് വിജയിയായി. ചാട്ടത്തിൽ മെനാസസും ഭാരോദഹനത്തിൽ മനിലോസസും മുഷ്ടിയുദ്ധത്തിൽ രാജാവിന്റെ പുത്രനായ ലോഡമാസും ഒന്നാം സ്ഥാനം നേടി. ലോഡമാസ് പറഞ്ഞു, ബഹുമാന്യനായ അതിഥി, താങ്കൾ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇനി താങ്കൾക്ക് മടങ്ങിപ്പോകാൻ അധിക സമയമില്ലല്ലോ. ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് പോകൂ. തന്നെ ഒഴിവാക്കണമെന്നും മത്സരിക്കാനുള്ള മാനസികാവസ്ഥയോ താൽപര്യമോ തനിക്കില്ലെന്നും ഒഡീസിയസ് പറഞ്ഞു. ഇത് കേട്ട് കലിനോസ് ഒഡീസിയസിനെ നിന്ദിച്ചുകൊണ്ട് സംസാരിച്ചു. ലാഭം മാത്രം നോക്കുന്ന കടൽ കച്ചവടക്കാരനായിരിക്കും രാജാവിന്റെ അതിഥിയെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. തന്നെ അധിക്ഷേപിച്ച കലിനോസിനോട് ഒഡീസിയസ് മൂർച്ചയേറിയ ഭാഷയിൽ മറുപടി പറഞ്ഞു. വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വന്നു. യുവാക്കന്മാർ കൈകാര്യം ചെയ്തതിലേറെ ഭാരമുള്ള ഒരു കരിങ്കൽ കട്ടിയെടുത്ത് ഭയങ്കര ശബ്ദത്തോട് ചുഴറ്റിയെറിഞ്ഞു. അത് ഒരസ്ത്രം പോലെ മൂളിപ്പറന്നു. അടുത്തുനിന്ന് ശക്തന്മാരായ കായികാഭ്യാസികൾ ആ കാറ്റിൽ വീണുപോയി. മറ്റുള്ളവർ എറിഞ്ഞതിനേക്കാൾ അകലെയാണ് ഒഡീസിയസ് എറിഞ്ഞ കരിങ്കല്ല് വീണത്. അഥീനി ദേവി പ്രച്ഛന്നവേഷത്തിൽ കായികാഭ്യാസത്തിന്റെ മധ്യസ്ഥാനം വഹിച്ചിരുന്നു. അവർ ഒഡീസിയസിനെ പ്രശംസിച്ച് പരസ്യമായി സംസാരിച്ചു. ഇനി കലാപരിപാടികളാണ് നടക്കാനുള്ളതെന്ന് ആൽസിനിയസ് രാജാവ് പ്രഖ്യാപിച്ചു.
1: ഒഡീസിയസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്
3: ഇതെന്നതാടി ഓണത്തിന് എടുക്കാനുള്ള കോടിമുണ്ടിന് പകരം സൺഗ്ലാസും ബീച്ച് വെയറും എടുത്തു വെച്ചേക്കുന്നേ.
4: ഇത്തവണത്തെ ഓണം ലക്ഷദ്വീപിലായാലെന്താ, പൊളിക്കോ.
3: ഈ ഓണത്തിന് സ്വപ്നങ്ങൾക്കില്ല ലിമിറ്റ്. സ്വർണ്ണ തിളക്കത്തിനൊപ്പം നീലക്കടലും താണ്ടി പറക്കും. തീർത്ഥം ജ്വല്ലേഴ്സിന്റെ 14th വാർഷികം. സ്വർണ്ണം വാങ്ങൂ, നറുക്കെടുപ്പിലൂടെ ലക്ഷദ്വീപിലേക്ക് പറക്കാൻ അവസരം നേടൂ.
4: ഒപ്പം ഓഗസ്റ്റ് 22 പണിക്കൂലിയിൽ പവന് 76% ഡിസ്കൗണ്ടും. തീർത്ഥം ജ്വല്ലേഴ്സ്, തിരുമല, നെട്ടയം.
5: ഈ ഓണം കെ കെ ചേട്ടൻ തൂക്കും.
6: അത് ഉറപ്പല്ലേ. കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളല്ലേ ഒരുക്കിയിട്ടുള്ളത്.
7: കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളും മറ്റാരും നൽകാത്ത ഓണം ഓഫറുകളുമായി ഹവാല ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നിൻ ചിങ്ങം.
8: മെഗാ സമ്മാനമായി 8 സ്കൂട്ടറുകളും 8 സ്വർണ്ണ നെക്ലേസുകളും 5000 സ്വർണ്ണ മോതിരങ്ങളും.
9: വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന 8 ഭാഗ്യശാലികളായ കപ്പിൾസിന് മലേഷ്യൻ ഹണിമൂൺ യാത്രയ്ക്ക് അവസരം.
10: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹവാല ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ട്രിവാൻഡ്രം, ആറ്റിങ്ങൽ, കണിയിക്കവിള, കൊല്ലം, അടൂർ, തൃശൂർ ആൻഡ് കൊച്ചി.
11: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
12: 2 പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും.
13: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
1: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6:00.
14: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163rd ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം പുരോഗമിക്കുന്നു. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 538 ആയി ഉയർന്നു. മിന്നൽ പ്രളയത്തിൽ കുടുങ്ങിയ മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വിദേശകാര്യ മന്ത്രാലയം

യുമായി ബന്ധപ്പെട്ടു വരുന്നതായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഉത്സവ സീസണുകളിലും ശബരിമല കാലത്തും പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിൽ സൂക്ഷിച്ച വാഹനങ്ങളുടെ അവകാശികളുണ്ടെങ്കിൽ 30 ദിവസത്തിനകം രേഖകളുമായി അതത് സ്റ്റേഷൻ ഹൌസ് ഓഫീസറെ സമീപിച്ച് നിയമാനുസൃതം ഏറ്റെടുക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി. അവകാശികളില്ലാത്തവ ഇ ലേലം ചെയ്യുമെന്നും പോലീസ്. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോഹണ്ടിന്റെ ഭാഗമായി തൃക്കാക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 38.750 ഗ്രാം MDMA യുവാവിനെ ഡാൻസ് ഓഫ് സംഘം പിടികൂടി. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും.

അറിയിപ്പുകൾ. ആദ്യം അനന്തപുരി എഫ് എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പുകളെ തുടർന്ന് ഇന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ഔഷധ സസ്യകൃഷിയുടെ മൂല്യവർദ്ധന സാധ്യതകൾ, ഡോക്ടർ സന്ധ്യ പി വി സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മെഹഫിൽ, 9:30 സംഗീതസുധ, ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ പാടിയ ശ്രീനാരായണ ഗുരുകൃതികൾ, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം. 11:00 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ഡോക്ടർ എസ് ശ്രീദേവി. 6:02 അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന്റെ ഗംഗ എന്ന കവിത, ആലാപനം രഞ്ജിനി സുധീരൻ, ഉദയഗീതം യദുകൃഷ്ണ പാടിയ ഗാനങ്ങൾ കേൾക്കാം. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, പാട്ടും പൊരുളും, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജോവലസ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 124. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11:00 പുത്തൻ പാട്ടുകൾ. 10:30 റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഗാനകൈരളി.

11:30 ചലച്ചിത്ര ഗാനങ്ങൾ, 12:02 നവമാധുരി, 12:40 പ്രകാശധാര. എന്താണ് റൂട്ട് കനാൽ ചികിത്സ? ഡോക്ടർ സൌമ്യ എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടുന്ന ഇഷ്ടഗാനങ്ങൾ. 2:02 നേർമൊഴി, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേഡ് പരിപാടി, 3:00 തിരയിപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി, 4:00 ഹിന്ദി ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള നിത്യഹരിത യുഗ്മഗാനങ്ങൾ, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ജനപഥം സ്പോൺസേഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. കോഴികളിലെ രക്താതിസാരം, അറിയേണ്ടതെല്ലാം ഡോക്ടർ റെയ്നി ജോസഫ് സംസാരിക്കുന്നു. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സാറ്റർഡേ നൈറ്റ് ഫീവർ, 9:30 സംഗീതസുധ എൻ വി ബാബുനാരായണൻ, മുട്ടറ ബി എൻ രവീന്ദ്രൻ എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ എസ് ശ്രീദേവി അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:00 മുതൽ വിവിധ ഭാരതി റിലേ. അനന്തപുരി എഫ് എം ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി ഇന്നത്തെ കാലാവസ്ഥയെക്കുറിച്ച്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും.

0: ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C, കുറഞ്ഞ താപനില 24.6°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30°C, കുറഞ്ഞ താപനില 24.8°C.
1: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
2: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
3: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
2: ഭീമോത്സവം ഓണം ഫെസ്റ്റ് August 17 മുതൽ September 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
4: BMW, സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
5: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
5: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
5: ഇല്ല.
6: മൈജിയോടും മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
0: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. പ്രിയസഖി രാധ എന്ന ചിത്രത്തിനു വേണ്ടി വാണി ജയറാം പാടിയത്. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ?
1: എന്തു പറ്റി നമ്പുരാനെ?
0: കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല, പൊളിവചനം. അത് എന്റെ ഹൈലൈറ്റ് ആയിരുന്നില്ലേ?
1: ആ, അതിപ്പോ ആർക്കാ സംശയം? ഇതൊക്കെ മാവേലി തമ്പുരാനെ കുറിച്ച് മാത്രം പറയുന്നതാ.
0: എങ്കിൽ താൻ കേരളത്തിലേക്കൊന്ന് നോക്കിയേ. വിലക്കയറ്റമില്ലാതെ സബ്സിഡി സാധനങ്ങൾ, 10 അവശ്യ സാധനങ്ങൾക്ക് കഴിഞ്ഞ ഓണത്തേക്കാൾ സബ്സിഡി നിരക്ക് കുറവ്, സപ്ലൈകോവിൽ ആവശ്യത്തിന് സ്റ്റോക്ക്, തിരുവോണത്തിന് 4 ദിവസം മുന്നേ സൗജന്യ ഓണക്കിറ്റുകളുടെ വിതരണം, അങ്ങനെയെല്ലാം കള്ളവും ചതിയും ഇല്ലാതെ നടക്കുകയല്ലേ?
1: അത് പിന്നെ നാടിന് നല്ലത് വരണമെന്ന ആഗ്രഹമുള്ളവർ ഭരണത്തിൽ വന്നാൽ അങ്ങനെ തന്നെയല്ലേ വരൂ തമ്പുരനെ?
0: അറിയാടോ, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്റെ കേരളം ഇങ്ങനെ നന്നാവുന്നതിൽ മിക്ക സന്തോഷമേ ഉള്ളൂ. കേരളം ഇതുപോലെ നന്നായി മുന്നോട്ട് പോകട്ടെ.
2: സംസ്ഥാന സർക്കാരിന്റെ 100 ദിനങ്ങൾ, സദ്ഭരണം, സഹാനുഭൂതി, പുതുയുഗ കേരളം, പുതുചരിത്രം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ്, കേരള സർക്കാർ.
3: എന്താ ചേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
3: അതിനെന്താ, മൈജിന്ന് ഈസിയായി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പം 100 പേർക്ക് 1 ലക്ഷം വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
5: മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഓണത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ടിലേക്ക് സ്വാഗതം.
7: ഓണം ഫെസ്റ്റ് 1 August to September 30 ഹോം അപ്ലയൻസുകൾക്കും ഫർണിച്ചറുകൾക്കും മികച്ച ഓഫറുകൾ, ആകർഷകമായ ഗിഫ്റ്റ് കൂപ്പണുകൾ, കൂടാതെ ടാറ്റാ ടിയാഗോ ഇവി നേടാനുള്ള സുവർണാവസരവും ഈ ഓണം ഷോപ്പിംഗ് പൂരത്തോടൊപ്പം.
6: പൂരം ഹോം അപ്ലയൻസസ് ആൻഡ് ഫർണിച്ചർ മാർട്ട്, പേഴുമൂട്, പൂവച്ചൽ.
8: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
9: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
10: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
9: ഭീമോത്സവം ഓണം ഫെസ്റ്റ് 17 August to September 5 ഭീമ, തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
11: ഇനി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം, ചിത്രം മഹാത്മാ.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത്. ജെമിനി ഗ്രാൻഡ് സർക്കസ്, ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി സന്ധ്യാഗീതത്തിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. സന്ധ്യാഗീതം. സന്ധ്യാഗീതം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. യുഗപുരുഷൻ എന്ന ചിത്രത്തിനു വേണ്ടി മധു ബാലകൃഷ്ണൻ ആലപിച്ച ഈ ശ്ലോകത്തോടുകൂടി. രചിച്ചത് ശ്രീനാരായണ ഗുരു.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അത് എല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി എടുക്കുന്നുണ്ട്.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
3: ഭീമേന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
4: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
3: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പോത്തൻകോട് ഷോറൂമുകളിൽ.
5: ശിവകാമി അലുമിനിയം കമ്പനി, അലുമിനിയം പാത്രങ്ങൾ, സ്റ്റീൽ പ്രസന്റേഷൻ ഐറ്റംസ്, വിജയ് ബ്രാൻഡഡ് അലുമിനിയം പാത്രങ്ങൾ, കൂടാതെ ഹോട്ടൽ കല്യാണ ആവശ്യങ്ങൾക്കുള്ള പാത്രങ്ങളും ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലയ്ക്ക്. ശിവകാമി അലുമിനിയം കമ്പനി, ചാല.

0: പാർക്കിൽ ഓണം മെഗാ ഓഫർ ഓഗസ്റ്റ് 17 മുതൽ 31 വരെ.
1: ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്, ഒരു പവനു മുകളിൽ ഓണപ്പുടവ സമ്മാനവും, രണ്ട് പവനു മുകളിൽ ഗോൾഡ് കോയിൻ സമ്മാനവും,
0: കൂടാതെ സ്ക്രാച്ച് കാർഡ് വഴി 1000 രൂപ വരെ ക്യാഷ് ബാക്ക് കിട്ടാനുള്ള അവസരവും.
1: സുബ്ബയ്യ ഗോൾഡ് പാർക്ക്, റാവച്ചമ്പലം. സുബ്ബയ്യ ഫാഷൻ ജ്വല്ലറി, ഗാന്ധി പാർക്കിന് സമീപം, ചാല. ഫോൺ 8899112149. ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
2: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, കാർ പാർക്കിംഗ് ലഭ്യമാണ്.
1: നൈറ്റി ഷോപ്പ്, വെസ്റ്റ്ഫോർഡ് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
3: ഹലോ ചേട്ടാ, പാലുകാച്ചിന് കൊടുക്കാൻ വിളക്ക് വാങ്ങാൻ മറക്കല്ലേ. നല്ല ഐശ്വര്യമുള്ള ഒരു വിളക്കായിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, വീട്ടിലേക്ക് കുറച്ച് പാത്രങ്ങളും വാങ്ങണം.
4: അത്രേ ഉള്ളൂ, നമുക്ക് വാങ്ങാലോ.
3: MRT തന്നെ വാങ്ങണേ, എന്നാലേ എന്റെ മനസ്സിനൊരു തൃപ്തി വരും.
1: 60 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസവുമായി MRT മെറ്റൽ മാർട്ട്, ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശിച്ചതും.
5: 30 കോടി രൂപയുടെ
6: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
7: ഇത്തവണ ഓണത്തിന് സ്വർണം എടുക്കുന്നില്ലേ?
8: പിന്നില്ലാതെ, അതും തിരുവനന്തപുരത്തെ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷനിലെ അംഗങ്ങളായ കടകളിൽ നിന്ന് തന്നെ ഓണം സ്വർണോത്സവം 2026 തുടങ്ങിയല്ലോ.
7: അവിടെന്താ ഇത്ര പ്രത്യേകത?
9: 1st സമ്മാനം ടാറ്റാ ടിയാഗോ EV കാർ, ഒപ്പം E-സ്കൂട്ടർ, ഫ്രിഡ്ജ്, സ്വർണ നാണയങ്ങളും ആഭരണങ്ങൾക്കൊപ്പം സൗജന്യ സമ്മാന കൂപ്പണുകൾ ചോദിച്ചു വാങ്ങുക. ഓഫർ October 31 വരെ.
10: ഇനി പി സുശീല പാടിയ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം RK ശേഖർ, ചിത്രം മിസ് മേരി.

0: സന്ധ്യാഗീതം തുടരും പ്രാദേശിക വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547 ആയി. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3ാം വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിക്ക് കീഴിൽ ഇതുവരെ 59 കോടിയിലധികം അക്കൌണ്ടുകൾ ആരംഭിച്ചതായും ആകെ 3.17 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടന്നതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിൽ സുരക്ഷയും ശക്തമാക്കി. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലിക്കളി ആഘോഷം നാളെ. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ. ജയന്തി ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചിരുന്നത്. അയ്യങ്കാളി ജയന്തിയോടനുബന്ധിച്ച് തിരുവനന്തപുരം പാങ്ങോട് നടന്ന ചടങ്ങിൽ മന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. സംസ്കൃതി ഭവനിൽ നടന്ന പരിപാടിയിൽ മന്ത്രി സി പി ജോൺ മുഖ്യാതിഥിയായി. വെങ്ങാനൂരിലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. അനീതിക്കെതിരെ പോരാടിയ മഹാനായിരുന്നു മഹാത്മാ അയ്യങ്കാളിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഹാത്മാ അയ്യങ്കാളിയുടെ 163ാമത് ജയന്തി ആഘോഷ ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഹാത്മാ അയ്യങ്കാളിയുടെ സമര പോരാട്ടങ്ങൾ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിൽ പ്രധാന പങ്കുവഹിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു.
2: വിദ്യാലയങ്ങളിൽ പോയി പഠിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു കാലം, ഒരു ജനതയുടെ മുഴുവൻ ആവേശമായി ഇങ്ങനെ കീടങ്ങളെ പോലെ ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, വിധേയരായി ജീവിക്കേണ്ടവരല്ല നിങ്ങൾ, എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ തുല്യത ഉള്ള ആളുകളാണ് നിങ്ങൾ, ആ അവകാശങ്ങൾക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് പോരാടണം എന്ന് കേരളത്തെ അധിഷ്ഠിത ജനവിഭാഗങ്ങളെ മുഴുവൻ ഉത്ബോധിപ്പിച്ചവരെ തെരുവിലിറക്കാൻ കഴിഞ്ഞ നവോത്ഥാന നായകനായിരുന്നു ശ്രീമതി.
1: ശ്രീനാരായണ ഗുരുവിന്റെ 172ാമത് ജയന്തി സമ്മേളനം വർക്കല ശിവഗിരിയിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ധർമ്മ ചർച്ചാ സമ്മേളനം മന്ത്രി എം ലിജു ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം ശ്രീകാര്യം ചേന്തി ശ്രീനാരായണ സാംസ്കാരിക നിലയത്തിൽ നടക്കുന്ന പുഷ്പാർച്ചനയും സാംസ്കാരിക സമ്മേളനവും മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. ഉത്സവ ശബരിമല സീസണുകളിൽ പച്ചക്കറികളുടെയും മറ്റ് അവശ്യ സാധനങ്ങളുടെയും കൃത്രിമ വിലക്കയറ്റവും ഇടനിലക്കാരുടെ ചൂഷണവും തടയുന്നതിന് കൃഷിവകുപ്പ് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളികേര ഉൽപ്പാദനത്തിൽ സംസ്ഥാനത്തെ മുൻനിരയിൽ തിരിച്ചെത്തിക്കാനുള്ള സമഗ്ര നാളികേര പുനരുജ്ജീവന പദ്ധതിക്ക് രൂപം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. ഓണച്ചന്തകളിലൂടെ 8.98 കോടി രൂപയുടെ വിറ്റുവരവ് ഉണ്ടായതായും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി

0: സാധ്യതയുള്ളതായി മുന്നറിയിപ്പുണ്ട്. മിന്നൽ പ്രളയം സംഭവിച്ച മേഖലയിലുള്ള 320 ഇന്ത്യക്കാരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ലെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ അറിയിച്ചു. തൃശൂലി ജലവൈദ്യുത പദ്ധതിയിൽ തൊഴിൽ ചെയ്യുന്ന 63 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. നേപ്പാളിലേക്ക് അവശ്യ സാധനങ്ങളുമായി 3 വിമാനം കൂടി ഇന്ന് പുറപ്പെടുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു. അതിനിടെ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിൽ എത്തിച്ചേർന്ന തമിഴ്നാട് സ്വദേശികളായ 21 തീർത്ഥാടകരുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. നേപ്പാളിൽ കുടുങ്ങിയതായി സംശയിക്കുന്നവരിൽ 60 പേരുടെ വിവരങ്ങൾ ലഭ്യമായതായി നോർക്ക റൂട്ട്സ് അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: നേപ്പാളിലേക്ക് പോയവരുടെ വിവരങ്ങൾ ലഭ്യമാക്കാനായി ആരംഭിച്ച ഹെൽപ്പ് ലൈനിൽ 82 പേരെ കുറിച്ചാണ് അന്വേഷണങ്ങൾ എത്തിയിരുന്നത്. ഇതിൽ 60 പേരും സുരക്ഷിതരാണെന്ന് വിവരം ലഭിച്ചതായി നോർക്ക റൂട്ട്സ് അധികൃതർ വ്യക്തമാക്കി. മറ്റുള്ളവരിൽ 8 കേരളീയരുമായി ഇതുവരെ ആശയവിനിമയം സാധ്യമായിട്ടില്ല. 14 പേർ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. ഇവരുടെ വിവരങ്ങൾ അതാത് സംസ്ഥാനങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട്. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തുന്നവർക്ക് കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ നോർക്ക റൂട്ട്സ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്.
0: ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കമാകും. മറ്റന്നാൾ തായ്ലാന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. 86th ശ്രീനാരായണ ട്രോഫി കന്നേറ്റി ജലോത്സവം മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ കേരളത്തെ മനോഹരമായി അവതരിപ്പിക്കുന്ന അവസരമാണ് ഓണമെന്നും കന്നേറ്റി ജലോത്സവത്തിന് വിനോദസഞ്ചാര വകുപ്പ് ഈ വർഷം മുതൽ 10 ലക്ഷം രൂപ നൽകുമെന്നും മന്ത്രി പറഞ്ഞു. ഓണം പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട രാത്രി 10 അടയ്ക്കും. കന്നിമാസ പൂജയ്ക്കായി അടുത്ത മാസം 16 വൈകിട്ട് 5 നട തുറക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 330 പോയിന്റ് ഉയർന്ന 77,265 നിഫ്റ്റി 84 പോയിന്റ് ഉയർന്ന 24,176 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില ഉയർന്നു. ഗ്രാമിന് 14,770 രൂപയും പവന് 118,160 രൂപയുമാണ് ഇന്നത്തെ വില. മലങ്കര സഭയ്ക്ക് 4 പുതിയ മെത്രാപൊലീത്തമാരെ കൂടി തെരഞ്ഞെടുത്തു. മുളന്തുരുത്തി സെന്റ് ഗ്രിഗോറിയോസ് നഗറിൽ നടന്ന മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ വോട്ടിംഗിലൂടെയാണ് പുതിയ മെത്രാപൊലീത്തമാരെ തെരഞ്ഞെടുത്തത്. ഫാദർ എൽദോസ് എ, ഫാദർ സാംജി ടി ജോർജ്, ഫാദർ ഷിബു വേണാട് മത്തായി, ഫാദർ തോമസ് പോൾ റംബാൻ എന്നിവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ചരിത്ര പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം മറ്റന്നാൾ പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിക്കും. 51 പള്ളിയോടങ്ങൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷത്തിനിടെ സാമ്പത്തിക മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ജൻധൻ യോജനയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജയന്തി ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്ഥാനത്തെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. ഉത്സവ ശബരിമല സീസണുകളിൽ കൃത്രിമ വിലക്കയറ്റം തടയുന്നതിന് ശക്തമായ വിപണി ഇടപെടൽ നടത്തുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. ദുരിതാശ്വാസ സാമഗ്രികളുമായി 3 വിമാനം ഇന്ന് നേപ്പാളിലേക്ക്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

സന്ധ്യാഗീതം തുടരുന്നു. ഉയർ എന്ന ചിത്രത്തിനു വേണ്ടി ഹിഷാം അബ്ദുൽ വഹാബ് പാടിയ ഗാനം. രചന ശിബു ചക്രവർത്തി, സംഗീതം നൽകിയത് മണികണ്ഠൻ അയ്യപ്പ.

0: അതെ, ഈ ഓണത്തിന് നമുക്കൊരു കാറ് വാങ്ങിയാലോ?
1: ഭീമയിൽ നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാറും കിട്ടും.
2: ഭീമ ഓണം ഫെസ്റ്റ്, ഓണത്തിന് ഭീമയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ബമ്പർ സമ്മാനമായി കാർ നേടൂ. ഒപ്പം സ്കൂട്ടറുകളും. മാത്രമല്ല, സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ കിഴിവും, ഡയമണ്ട് ആഭരണങ്ങൾക്ക് ക്യാരറ്റിന് 15,000 രൂപ വരെ കിഴിവും, പിന്നെ പഴയ ആഭരണങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ പവന് 1,200 രൂപ വരെ അധികവും ലഭിക്കുന്നു.
1: ഭീമോത്സവം ഓണം ഫെസ്റ്റ് ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 5 വരെ. ഭീമ തിരുവനന്തപുരം ആറ്റിങ്ങൽ പോത്തൻകോട് ഷോറൂമുകളിൽ.
3: മനുമഞ്ജിത്തിന്റെ വരികൾ, ഷാൻ റഹ്മാന്റെ സംഗീതം, മിഥുൻ ജയരാജും സംഘവും പാടിയ ഗാനം, ചിത്രം അരവിന്ദന്റെ അതിഥികൾ.

സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലിൻ വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം.
1: മറ്റുള്ളവരോടുള്ള മനോഭാവവും പെരുമാറ്റവുമാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അളവുകോൽ. എത്ര യോഗ്യതയുള്ളവരായാലും നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെയും അത് നിർവചിക്കുന്നു. ഈ നല്ല വാക്കുകൾ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കുന്നു. ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധന സാധ്യതകളെക്കുറിച്ചുള്ള ഏതാനും അറിവുകളാണ് ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇന്നത്തെ ചോദ്യം പറയാം. തെങ്ങിൻ തോപ്പിൽ തെങ്ങിൻ തൈ നടുമ്പോൾ എത്ര മീറ്റർ അകലം പാലിക്കണം? ഒരുപക്ഷേ ഈ ചോദ്യത്തിന്റെ ഉത്തരം ഏവർക്കും അറിവുള്ളതായിരിക്കാം. എങ്കിലും ഈ പരിപാടിയുടെ അവസാനം ശരിയുത്തരം പറയുന്നതായിരിക്കും. ഔഷധ സസ്യങ്ങളുടെ കലവറയാണ് കേരളം. വിവിധ രോഗങ്ങൾ തടയാനും ചികിത്സിക്കാനും ശരീരത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും ഔഷധ സസ്യങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. ഓരോ സസ്യത്തിനും അല്ലെങ്കിൽ ഔഷധത്തിനും പ്രത്യേകം ഗുണങ്ങളുണ്ട്. കറ്റാർ വാഴ, ഇഞ്ചി, മഞ്ഞൾ, തുളസി, കുരുമുളക്, ഏലം എന്നിവ വീട്ടുവൈദ്യങ്ങളായി നാം ഉപയോഗിക്കാറുണ്ട്.

0: കൂടാതെ തൊണ്ട, ചർമ്മം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾക്കെതിരെ പോരാടുന്നതിനുള്ള ഏറ്റവും മികച്ച സഹായിയായും ഇവയെ കണക്കാക്കപ്പെടുന്നു. ലോകമെമ്പാടും ഔഷധ സസ്യങ്ങളുടെ ആവശ്യം വർദ്ധിച്ചു വരികയാണ്. പരമ്പരാഗത വിളകളേക്കാൾ കർഷകർക്ക് മികച്ച വരുമാനം നേടിക്കൊടുക്കുവാനുള്ള കഴിവ് ഇവയ്ക്കുണ്ട്. ഉയർന്ന മൂല്യമുള്ള ഔഷധ സസ്യ ഇനങ്ങൾ ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിലെത്തിക്കുന്നതിലൂടെ കർഷകർക്ക് മികച്ച വരുമാനവും ഉപജീവന മാർഗവും വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നു. മാത്രമല്ല, നിരവധി തൊഴിലവസരങ്ങളും ഇതിലൂടെ ലഭിക്കുന്നു. ഇതാ ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധന സാധ്യതകളെക്കുറിച്ച് പടന്നക്കാട് കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിന്ധു PV പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
1: രോഗങ്ങളെ തടയുവാനും രോഗം വന്നാൽ ചികിത്സിക്കുവാനും ആരോഗ്യം സംരക്ഷിക്കുവാനും ഉപയോഗിക്കാവുന്ന പ്രത്യേക തരം ജൈവരാസവസ്തുക്കൾ, അതായത് ആൽക്കലോയിഡുകൾ, ഫ്ലേവനോയിഡുകൾ, സുഗന്ധ എണ്ണകൾ തുടങ്ങിയവ തങ്ങളുടെ ഇലകളിലോ തണ്ടിലോ വേരിലോ കായിലോ സൂക്ഷിച്ചു വയ്ക്കുന്ന സസ്യങ്ങളെയാണ് നാം ഔഷധ സസ്യങ്ങൾ എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഔഷധഗുണമില്ലാത്ത ഒരു സസ്യവുമില്ല. എല്ലാ സസ്യങ്ങളിലും എന്തെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കൾ ഉണ്ടാകും. പക്ഷെ ഔഷധഗുണങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള സസ്യങ്ങളെയാണ് നാം പ്രത്യേകമായി ഔഷധ സസ്യങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന് തുളസി. ഇതിലെ യൂജിനോൾ എന്ന എണ്ണ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു. ആടലോടകത്തിൽ അടങ്ങിയിരിക്കുന്ന വാസസിൻ എന്ന ആൽക്കലോയിഡ് ചുമയ്ക്കും ശ്വാസം മുട്ടലിനുമുള്ള മരുന്നാണ്. കറ്റാർവാഴയിലെ ജെല്ല് ത്വക്ക് രോഗങ്ങൾക്കും മുറിവ് ഉണക്കാനും ഉപയോഗിക്കുന്നു. ആയുർവേദം, യുനാനി, സിദ്ധ എന്നിങ്ങനെയുള്ള നമ്മുടെ പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരം ഔഷധ സസ്യങ്ങളെ അടിസ്ഥാനമാക്കി വികസിപ്പിച്ചവയാണ്. ആയുർവേദത്തിൽ ഏകദേശം 800 ഹോമിയോപ്പതിയിലും യുനാനിയിലും 450 ഔഷധ സസ്യങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്നതായി കണക്കാക്കുന്നു. ലോകം മുഴുവനും തിരിച്ച് ആയുർവേദത്തിലേക്കും പ്രകൃതിദത്ത വസ്തുക്കളിലേക്കും തിരിയുന്ന ഈ കാലത്ത് ഔഷധ സസ്യങ്ങൾക്ക് ആവശ്യക്കാർ ഏറി വരികയാണ്. ഔഷധ സസ്യങ്ങളുടെ ഉപയോഗം കൂടുന്നതിനനുസരിച്ച് വളരെ വലിയ തോതിൽ അവ അശാസ്ത്രീയമായി ശേഖരിക്കുന്നത് പല ഔഷധ സസ്യങ്ങളുടെയും നിലനിൽപ്പിനെ തന്നെ സാരമായി ബാധിക്കുന്നുണ്ട്. ഏകദേശം 30% സസ്യങ്ങളുടെ വേരാണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. 16% സമൂലവും 14% തൊലിയും ഉപയോഗിക്കുന്നു. വേര്, തൊലി, കാതൽ, സമൂലം എന്നിവ ശേഖരിക്കുന്നത് അവയുടെ സർവനാശത്തിന് കാരണമാകുന്നു. ഇത്തരത്തിൽ ഏകദേശം 150 ഇന്ത്യൻ ഔഷധ സസ്യങ്ങൾ വംശനാശ ഭീഷണി നേരിടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പഠനങ്ങളനുസരിച്ച് ആയുർവേദത്തിൽ ധാരാളമായി ഉപയോഗിക്കുന്ന മരമഞ്ഞൾ, അശോകം, കരിങ്കുറിഞ്ഞി തുടങ്ങിയ സസ്യങ്ങളും നമ്മുടെ വീട്ടുവളപ്പുകളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഔഷധ സസ്യങ്ങളായ ആടലോടകം, വയമ്പ് തുടങ്ങിയവയുമെല്ലാം അമിത ചൂഷണം മൂലം വംശനാശ ഭീഷണിയുടെ പട്ടികയിലേക്ക് കടന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ പ്രകൃതിദത്ത സ്രോതസ്സുകളെ നശിപ്പിക്കാതെ ഗുണമേന്മയുള്ള, മായം കലരാത്ത അസംസ്കൃത വസ്തുക്കൾ വിപണിയിലെത്തിക്കാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതാണ് ഔഷധ സസ്യങ്ങളുടെ ശാസ്ത്രീയമായ കൃഷിവ്യാപനം. ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്ത് വിപണനം ചെയ്യുന്നതിലൂടെ വിപണിയിൽ ആവശ്യമായ അളവിൽ ഉയർന്ന നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിയുന്നു എന്നതിലുപരി ഈ കൃഷിയുടെ ഗുണങ്ങൾ നിരവധിയാണ്. മിക്കവാറും എല്ലാ ഔഷധ സസ്യങ്ങളും വളരെ കുറഞ്ഞ പരിചരണം മാത്രം മതിയാകുന്നവയാണ്. പലതും ഇടവേളയായി വളർത്താം എന്നതുകൊണ്ട് തന്നെ ചെറിയ സ്ഥലവും പരിമിതമായ വിഭവങ്ങളുമുള്ള കർഷകർക്ക്, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ കർഷകർക്ക്, ഇത് ഒരു അധിക വരുമാന മാർഗമാണ്. പരമ്പരാഗത വിളകൾക്ക് പ്രായോഗികമായ ഒരു ബദലാണ് ഔഷധ സസ്യകൃഷി. മാത്രമല്ല, പരമ്പരാഗത വിളകളെ അപേക്ഷിച്ച് കാലാവസ്ഥാ വ്യതിയാന അപകട സാധ്യതകളോട് പൊരുത്തപ്പെടാൻ ഔഷധ സസ്യങ്ങൾക്ക് കഴിവ് കൂടുതലാണ്. ഇവ നട്ടുവളർത്തുന്നത് സുസ്ഥിര കൃഷിക്കും കാലാവസ്ഥാ പ്രതിരോധത്തിനും സഹായകരമാകും. ചുരുക്കത്തിൽ, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലും ജൈവ വൈവിധ്യ സംരക്ഷണത്തിലും ഔഷധ സസ്യകൃഷി നിർണായകമായ പങ്ക് വഹിക്കുന്നു. കച്ചോലം, തിപ്പലി, ചെത്തിക്കൊടുവേലി, കുറുന്തോട്ടി, കൈപ്പൻ പടവലം, ആടലോടകം, തുളസി, കുടങ്ങൽ, നീലയമരി തുടങ്ങിയ ഹ്രസ്വകാല സസ്യങ്ങളും അശോകം, കൂവളം, നെല്ലിക്ക, പലകപ്പയ്യാനി,

കടുക്ക, ചിറ്റമൃത്, പാതിരി തുടങ്ങിയ ദീർഘകാല സസ്യങ്ങളും ഇടവിളക്കൃഷിക്കും തനിവിളക്കൃഷിക്കും അനുയോജ്യമായ വാണിജ്യ പ്രാധാന്യമുള്ള ഔഷധ സസ്യങ്ങളാണ്. വിപണിയിൽ ആവശ്യക്കാർ വളരെയധികമാണ് എങ്കിലും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നല്ല വിലയ്ക്ക് വിറ്റഴിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഖേദകരമായ വസ്തുത. കർഷകർ പലപ്പോഴും ഇടനിലക്കാരുടെ ചൂഷണത്തിന് വിധേയരാകാറുണ്ട്. ലാഭത്തിന്റെ 50% വരെ ഇടനിലക്കാർ കൈയടക്കുന്നതായാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ദ്വിതീയ കൃഷിരീതികൾ അഥവാ മൂല്യവർദ്ധന. എന്താണ് മൂല്യവർദ്ധന? ലളിതമായി പറഞ്ഞാൽ, ഒരു ഉൽപ്പന്നത്തിന്റെ നിലവിലെ സ്ഥലം, സമയം എന്നിവയിൽ മാറ്റം വരുത്തുകയോ നിലവിലുള്ള രൂപത്തിൽ നിന്നും വിപണിയിൽ കൂടുതൽ ഇഷ്ടപ്പെടുന്ന മറ്റൊരു രൂപത്തിലേക്ക് മാറ്റം വരുത്തുകയോ വഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്ന പ്രക്രിയയൊക്കെയാണ് ദ്വിതീയ കൃഷിരീതികൾ അഥവാ മൂല്യവർദ്ധന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധനവിനെ 4 തരംതിരിക്കാം. നേരിട്ടുള്ള മൂല്യവർദ്ധന, പരോക്ഷമായ മൂല്യവർദ്ധന, വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉയർന്ന മൂല്യവർദ്ധന, ചെറുകിട മൂല്യവർദ്ധന. ഓരോന്നും വിശദമായി നോക്കാം. 1. നേരിട്ടുള്ള മൂല്യവർദ്ധന. ഇത് വളരെ ലളിതവും ചെലവ് കുറഞ്ഞതും എന്നാൽ ഏറ്റവും ഫലപ്രദവുമായ മാർഗമാണ്. ശരിയായ സമയത്തും മൂപ്പിലും ശേഖരിക്കുക, നല്ല രീതിയിൽ വൃത്തിയാക്കുക, ശരിയായ ഉണക്കൽ, തരംതിരിക്കൽ, ശരിയായ സംഭരണം, ആകർഷകമായ പാക്കേജിംഗ് എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഉദാഹരണത്തിന്, തുളസിയിലയിലെ സുഗന്ധ എണ്ണയുടെ അളവ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് രാവിലെയാണ്. കച്ചോലം 7-8 എത്തുമ്പോഴാണ് മൂപ്പെത്തുന്നത്. അപ്പോഴായിരിക്കും ഗുണം കൂടുതൽ. ഈ സമയം നോക്കി വിളവെടുത്താൽ ഗുണമേന്മ കൂടും. വെയിലത്ത് നേരിട്ടുണക്കുന്നതിന് പകരം തണലിൽ നല്ല വായുസഞ്ചാരമുള്ള ഷെഡിൽ ഉണക്കിയാൽ നിറവും ഗുണവും നഷ്ടപ്പെടില്ല. ഈർപ്പം 8-10% താഴെ എത്തുന്നതുവരെ ഉണക്കി വായു കയറാത്ത കവറുകളിൽ സൂക്ഷിക്കണം. 2, പരോക്ഷമായ മൂല്യവർദ്ധന. നമ്മുടെ ഉൽപ്പന്നം 100% ഒറിജിനലും മായം ചേർക്കാത്തതുമാണെന്ന് ഉറപ്പാക്കുന്ന തരത്തിലുള്ള മൂല്യവർദ്ധനമാണ് ഇത്. ഉൽപ്പന്നത്തിലെ ഈർപ്പത്തിന്റെ അളവ്, അന്യവസ്തുക്കളുടെ സാന്നിധ്യം, സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം, ഔഷധമൂല്യം നൽകുന്ന രാസഘടകങ്ങളുടെ അളവ് എന്നിവ ലാബിൽ പരിശോധിച്ച് ഉറപ്പാക്കണം. ഔഷധ സസ്യകൃഷിയിൽ ജൈവരീതികളാണ് അഭികാമ്യം. ജൈവ സർട്ടിഫിക്കേഷൻ ലഭിച്ച ഉൽപ്പന്നത്തിന് വിപണിയിൽ 30-40% വരെ ഉയർന്ന വില ലഭിക്കും. കയറ്റുമതിക്ക് ഇത് നിർബന്ധവുമാണ്. 3, വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഉയർന്ന മൂല്യവർദ്ധന. ഇത് നൂതന സംസ്കരണ സാങ്കേതിക വിദ്യകളിലൂടെ അസംസ്കൃത വസ്തുക്കളെ പ്രീമിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതാണ്. ഇതിൽ ബയോ ആക്റ്റീവ് സംയുക്തങ്ങളെ ഫാർമസ്യൂട്ടിക്കൽ, കോസ്മെറ്റിക്, ന്യൂട്രസ്യൂട്ടിക്കൽ ഉൽപ്പന്ന നിർമ്മാണത്തിനായി വേർതിരിച്ചെടുക്കുന്നു. ഉദാഹരണത്തിന്, മഞ്ഞളിൽ നിന്ന് കുർക്കുമിനും കുരുമുളകിൽ നിന്ന് പൈപ്പറിനും വേർതിരിച്ചെടുക്കുന്നത്. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലൂയിഡ് എക്സ്ട്രാക്ഷൻ പോലുള്ള സാങ്കേതിക വിദ്യകൾ ഇതിനായി ഉപയോഗിക്കുന്നു. ഇതിന് ആധുനിക ഉപകരണങ്ങളും വലിയ നിക്ഷേപവും വേണം. കർഷകന് ഒറ്റയ്ക്ക് ഒരുപക്ഷെ ഇത് സാധ്യമാകണമെന്നില്ല. പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഗവേഷക സ്ഥാപനങ്ങൾ, കർഷക ഉൽപ്പാദന സംഘടനകൾ എന്നിവ ചേർന്ന് പൊതു സംസ്കരണ യൂണിറ്റുകൾ തുടങ്ങിയാൽ ഇത് സാധ്യമാകും. ഇതിനായി സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുമുണ്ട്. 4, നമുക്ക് ഏറ്റവും പ്രായോഗികമായ ചെറുകിട മൂല്യവർദ്ധന. ചെറുകിട കർഷകർക്കും കുടുംബശ്രീ പോലുള്ള സ്ത്രീ കൂട്ടായ്മകൾക്കും വലിയ വൈദഗ്ധ്യമൊന്നുമില്ലാതെ തന്നെ നിർമ്മിച്ച് വിപണനം ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങളാണിവ. ചില ചെറുകിട മൂല്യവർദ്ധന സാധ്യതകൾ സൂചിപ്പിക്കാം. പൊടിയാക്കൽ. നീലയമരി, ചെമ്പരത്തി, സ്റ്റീവിയ, മൈലാഞ്ചി, കസ്തൂരിമഞ്ഞൾ, പതിമുഖം തുടങ്ങിയവ ഉണക്കിപ്പൊടിച്ച് വിപണനം നടത്താം. അസംസ്കൃതമായി വിൽക്കുന്നതിനേക്കാൾ കൂടുതൽ വില പൊടിച്ചു വിൽക്കുമ്പോൾ കിട്ടും. പക്ഷേ ഉണങ്ങുമ്പോൾ നിറമോ ഗുണമോ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹെർബൽ ചായകൾ. ഉണക്കിയ ഔഷധ സസ്യഭാഗങ്ങൾ പൊടിച്ച് ആകർഷകമായ ബാഗുകളിൽ പാക്ക് ചെയ്യാം. ഗ്രീൻ ടീ, നാരങ്ങ, ഇഞ്ചി, മഞ്ഞൾ, അശ്വഗന്ധ, ശംഖുപുഷ്പം എന്നിവ കൊണ്ടുള്ള ടീകൾ, ഇത്തരം മിശ്രിതങ്ങൾ ഇന്ന് വലിയ പ്രചാരത്തിലുണ്ട്. ഹെർബൽ ജ്യൂസുകളും പാനീയങ്ങളും. കറ്റാർവാഴ, നെല്ലിക്ക, ബ്രഹ്മി, നോനി എന്നിവ അടങ്ങിയ ജ്യൂസുകൾക്കും നാരി സിറപ്പിനും വലിയ വിപണിയുണ്ട്. ഹെർബൽ കോസ്മെറ്റിക്സ്.
കറ്റാർവാഴ

0: ഷാംപൂ, ഫേസ് പാക്ക്, ഫേസ് ക്രീം, ഹെർബൽ ഹെയർ ഓയിൽ, ഹെർബൽ സോപ്പുകൾ, ഹാൻഡ് വാഷുകൾ, ദന്തപാല ഓയിൽ തുടങ്ങിയവ. സൗന്ദര്യവും ചികിത്സാ ഗുണവും ഒരുമിപ്പിക്കുന്ന കോസ്മെസ്യൂട്ടിക്കൽസ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ന്യൂട്രസ്യൂട്ടിക്കൽസ് പോഷകങ്ങളാൽ സമ്പന്നവും ആരോഗ്യഗുണങ്ങൾ നൽകുന്നതുമായ ഭക്ഷ്യവസ്തുക്കളാണിവ. ഉദാഹരണമായി ചണവിത്ത്, വിവിധതരം എണ്ണകൾ, മഞ്ഞൾ, ഇഞ്ചി, ഗ്രീൻ ടീ തുടങ്ങിയവ. പ്രകൃതിദത്ത കീടനാശിനികൾ ജൈവ കൃഷി വ്യാപിക്കുന്നതോടെ ഏറ്റവും സാധ്യതയുള്ള മേഖലയാണിത്. കിരിയാത്ത്, ആരിവേപ്പ്, തുളസി തുടങ്ങിയവ ഉപയോഗിച്ച് പ്രകൃതിദത്ത കീടനാശിനികൾ ഉണ്ടാക്കാം.
1: കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കരയിലുള്ള അഖിലേന്ത്യാ ഏകോപിത ഔഷധ സസ്യ ഗവേഷണ പദ്ധതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. അവിടെ നന്നാരി സിറപ്പ്, ഹെയർ ഓയിൽ, ഹെർബൽ ഷാംപൂ, ഫേസ് പാക്ക്, ഹെർബൽ സോപ്പുകൾ, ഹാൻഡ് വാഷുകൾ, ദന്തപാല ഓയിൽ, ആടലോടക ചൂർണം എന്നിവ ചെറുകിട അടിസ്ഥാനത്തിൽ നിർമ്മിച്ച് വിപണനം നടത്തി വരുന്നു. ഇത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിപണനം നടത്തുമ്പോൾ നിയമപരമായ ലൈസൻസ് നിർബന്ധമാണ് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ആയുർവേദ ഉൽപ്പന്നങ്ങൾക്ക് ആയുഷ് ലൈസൻസും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് FSSAI ലൈസൻസും വേണം. ഔഷധ സസ്യകൃഷി വെറും കൃഷി മാത്രമല്ല, അത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെയും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന്റെയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെയും നട്ടെല്ലാണ്. അസംസ്കൃതമായി വിറ്റ് കുറഞ്ഞ വില വാങ്ങി തൃപ്തരാകുന്ന രീതിയിൽ നിന്ന് കർഷകർ മാറേണ്ടതുണ്ട്. ലഘു സംസ്കരണത്തിലൂടെയും ചെറുകിട മൂല്യവർദ്ധനവിലൂടെയും നമ്മുടെ ഉൽപ്പന്നത്തിന് നാം തന്നെ വില നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് മാറണം. മണ്ണിൽ നിന്ന് വിളവെടുക്കുക മാത്രമല്ല, ആ വിളവിന് മൂല്യം കൂട്ടി ഒരു മികച്ച ബ്രാൻഡായി വിപണിയിൽ എത്തിക്കുക എന്നതാവട്ടെ നാളത്തെ കൃഷിയുടെ വിജയമന്ത്രം.
2: ഔഷധ സസ്യങ്ങളുടെ മൂല്യവർദ്ധന സാധ്യതകളെക്കുറിച്ചുള്ള അറിവുകൾ നമ്മോട് പങ്കുവച്ചത് പടന്നക്കാട് കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സിന്ധു PV. ഡോക്ടർ സിന്ധുവിന്റെ ഫോൺ നമ്പർ 9496234447. നമ്പർ ഒരിക്കൽ കൂടി 9496234447.

വിളകളിൽ കീടാക്രമണം നിയന്ത്രിക്കുന്നതിന് ഇന്ന് രാസകീടനാശിനികളെ മാത്രം ആശ്രയിക്കുന്ന കാലം കഴിഞ്ഞിരിക്കുന്നു. കുറഞ്ഞ ചെലവിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്താതെ മിത്രകീടങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് കീടങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന നിരവധി മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ്. അത്തരത്തിൽ വളരെ ലളിതവും ഫലപ്രദവുമായ ഒരു ഉപാധിയാണ് മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി. എന്താണ് മഞ്ഞക്കെണി അഥവാ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ്? മഞ്ഞ നിറമുള്ള പ്ലാസ്റ്റിക് ഷീറ്റിലോ കാർഡ്ബോർഡിലോ ഒട്ടിപ്പിടിക്കുന്ന പശ പുരട്ടിയാണ് ഈ ട്രാപ്പ് നിർമ്മിക്കുന്നത്. മഞ്ഞ നിറം കാണുമ്പോൾ ചില പ്രത്യേക ഇനത്തിൽപ്പെട്ട കീടങ്ങൾ അതിലേക്ക് ശക്തമായി ആകർഷിക്കപ്പെടും. അടുത്തെത്തുന്ന കീടങ്ങൾ പശയിൽ ഒട്ടിപ്പിടിച്ച് നശിക്കും. അതുവഴി അവയുടെ എണ്ണം കുറയുകയും വിളയ്ക്കുണ്ടാകുന്ന നാശം നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. മഞ്ഞക്കെണി ഏത് കീടങ്ങളെ നിയന്ത്രിക്കാനാണ് സഹായിക്കുന്നതെന്ന് നോക്കാം. പച്ചക്കറി, വാഴ, കുരുമുളക്, പൂച്ചെടികൾ, നഴ്സറികൾ എന്നിവയിൽ സാധാരണ കാണുന്ന നിരവധി ചെറുകീടങ്ങളെ നിയന്ത്രിക്കാൻ മഞ്ഞക്കെണി വളരെ പ്രയോജനകരമാണ്. പ്രധാനമായും വെള്ളീച്ച, ഇലച്ചാടി, മുഞ്ഞ, ത്രിപ്സ്, ലീഫ് മൈനർ ഈച്ചകൾ, സൈലിറ്റ്, ചില ഈച്ചവർഗ്ഗങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രിക്കാനാണ് ഈ ഉപാധി ഉപയോഗിക്കുന്നത്. ഇവയിൽ പലതും സസ്യങ്ങളിൽ നിന്ന് നീര് ഊറ്റിക്കുടിക്കുകയും വൈറസ് രോഗങ്ങൾ ഒരു ചെടിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് പകർത്തുകയും ചെയ്യുന്നവയാണ്. അതിനാൽ ഇവയുടെ എണ്ണം തുടക്കത്തിൽ തന്നെ കുറയ്ക്കുന്നത് രോഗവ്യാപനവും കുറയ്ക്കാൻ സഹായിക്കുന്നു. എവിടെയാണ് മഞ്ഞക്കെണികൾ സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിന്റെ ഫലം ലഭിക്കണമെങ്കിൽ ശരിയായ ഉയരത്തിലും ശരിയായ എണ്ണത്തിലും സ്ഥാപിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ട്രാപ്പ് ചെടികളുടെ മുകൾ ഭാഗത്തേക്കാൾ അല്പം ഉയരത്തിൽ സ്ഥാപിക്കുക. വിള വളരുന്നതിനനുസരിച്ച് ട്രാപ്പിന്റെ ഉയരവും കൂട്ടിക്കൊണ്ടിരിക്കണം. ഇലകൾ ട്രാപ്പിനെ മൂടാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാറ്റിൽ ശക്തമായി ആടാതെ ഉറപ്പിച്ച് കെട്ടിവയ്ക്കണം. നിരീക്ഷണത്തിനായി ഒരു ഏക്കറിന് ഏകദേശം 10 മുതൽ 12 വരെ ട്രാപ്പുകൾ മതി. കീടബാധ കൂടുതലാണെങ്കിൽ നിയന്ത്രണത്തിനായി 20 മുതൽ 25 വരെ ട്രാപ്പുകൾ സ്ഥാപിക്കാം. ചെറിയ അടുക്കളത്തോട്ടങ്ങളിൽ 2 മുതൽ 5 വരെ ട്രാപ്പുകൾ പോലും നല്ല ഫലം നൽകും. മഞ്ഞക്കെണി വീട്ടിൽ തന്നെ എങ്ങനെ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. മഞ്ഞ നിറത്തിലുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ്, ആവശ്യമെങ്കിൽ മഞ്ഞ പെയിന്റ്, പശ എന്നിവയാണ് മഞ്ഞക്കെണി നിർമ്മിക്കാൻ ആവശ്യമായ സാധനങ്ങൾ. പശയായി വിപണിയിൽ ലഭിക്കുന്ന സ്റ്റിക്കി ഗ്ലൂ, ടാങ്കിൾ ട്രാപ്പ് പോലുള്ള പശകൾ ഉപയോഗിക്കാം. ഇവ ലഭ്യമല്ലെങ്കിൽ ആവണക്കെണ്ണയിൽ അല്പം ഗ്രീസ് അല്ലെങ്കിൽ പെട്രോളിയം ജെല്ലി ചേർത്ത് താൽക്കാലികമായി ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ മഴയിലും ശക്തമായ വെയിലിലും വേഗം ഉണങ്ങുകയോ ഒഴുകിപ്പോകുകയോ ചെയ്യുന്നതിനാൽ ഇടയ്ക്കിടെ വീണ്ടും പുരട്ടേണ്ടി വരും. വ്യാപാരാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റിക്കി ഗ്ലൂ ഉപയോഗിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം. ഇരുവശത്തും പശ പുരട്ടിയാൽ കൂടുതൽ കീടങ്ങളെ പിടികൂടാൻ കഴിയും. മഞ്ഞക്കെണി എപ്പോഴാണ് മാറ്റി സ്ഥാപിക്കേണ്ടത് എന്ന് നോക്കാം. ട്രാപ്പിൽ ധാരാളം കീടങ്ങൾ ഒട്ടിപ്പിടിക്കുകയോ പൊടി പിടിക്കുകയോ പശയുടെ ഒട്ടൽ കുറയുകയോ ചെയ്താൽ പുതിയ പശ പുരട്ടുകയോ ട്രാപ്പ് മാറ്റുകയോ ചെയ്യണം. സാധാരണയായി 15 മുതൽ 30 ദിവസത്തിനുള്ളിൽ ഇത് ആവശ്യമായി വരാം. മഴക്കാലത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സംയോജിത കീടനിയന്ത്രണത്തിൽ മഞ്ഞക്കെണിയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് അഥവാ മഞ്ഞക്കെണി സംയോജിത കീടനിയന്ത്രണത്തിലെ പ്രധാന ഘടകമാണ്. ഇത് ഉപയോഗിക്കുന്നതിലൂടെ കീടങ്ങളുടെ ആദ്യ സാന്നിധ്യം വളരെ നേരത്തെ തിരിച്ചറിയാം. കീടങ്ങളുടെ എണ്ണം വിലയിരുത്താൻ കഴിയും. അനാവശ്യമായി കീടനാശിനി തളിക്കേണ്ട സാഹചര്യം ഒഴിവാക്കാം. രാസകീടനാശിനിയുടെ ഉപയോഗം കുറയ്ക്കാം, ചെലവ് കുറയ്ക്കാം. പരിസ്ഥിതിയും തേനീച്ച പോലുള്ള മിത്രകീടങ്ങളും സംരക്ഷിക്കപ്പെടും. ഭക്ഷ്യവിളകളിൽ കീടനാശിനിയുടെ അവശിഷ്ടം കുറയ്ക്കാനും സഹായിക്കും. ഇനി കർഷകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.
നമ്മുടെ കാലാവസ്ഥയിൽ ഈർപ്പവും മഴയും കൂടുതലായതിനാൽ ട്രാപ്പുകളിൽ പൊടിയും മഴവെള്ളവും പെട്ടെന്നടിയാം. അതിനാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രാപ്പുകൾ പരിശോധിക്കുക. കീടബാധ കൂടുതലുള്ള ഭാഗങ്ങളിൽ കൂടുതൽ ട്രാപ്പുകൾ സ്ഥാപിക്കുക. മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് മാത്രം ആശ്രയിക്കാതെ രോഗബാധിതമായ ഇലകൾ നീക്കം ചെയ്യുക. കൃത്യമായ വളപ്രയോഗം നടത്തുക. ജൈവ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കുക. ആവശ്യമുള്ളപ്പോൾ മാത്രം ശുപാർശ ചെയ്യുന്ന കീടനാശിനികൾ ഉപയോഗിക്കുക എന്നിവയും സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കണം. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞക്കെണി വളരെ ചെലവ് കുറഞ്ഞതും എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്നതുമായ ഒരു കീടനിയന്ത്രണ ഉപാധിയാണ്. ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ കീടബാധ കുറയ്ക്കാനും കീടനാശിനി ഉപയോഗം നിയന്ത്രിക്കാനും ആരോഗ്യകരമായ വിളയും മികച്ച വിളവും ഉണ്ടാക്കാനും ഇത് കർഷകരെ സഹായിക്കും. അതുകൊണ്ട് എല്ലാ കർഷകരും തങ്ങളുടെ കൃഷിയിടങ്ങളിൽ മഞ്ഞ സ്റ്റിക്കി ട്രാപ്പ് സംയോജിത കീടനിയന്ത്രണത്തിന്റെ ഭാഗമായി ഉപയോഗിക്കുന്നത് നല്ലതാണ്.

0: ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, തെങ്ങിൻ തോപ്പിൽ തെങ്ങിൻ തൈ നടുമ്പോൾ എത്ര മീറ്റർ അകലം പാലിക്കണം? ഉത്തരം, വൃക്ഷത്തലപ്പിന്റെ വലിപ്പമനുസരിച്ച് 7.5 മുതൽ 9 മീറ്റർ വരെ അകലം സ്വീകരിക്കാവുന്നതാണ്. ഇതനുസരിച്ച് ചതുരാകൃതിയിൽ നടുകയാണെങ്കിൽ ഹെക്ടർ 1 124 മുതൽ 177 വരെ തൈകൾ നടാവുന്നതാണ്. ത്രികോണാകൃതിയിലുള്ള നടീൽ രീതി അവലംബിക്കുന്ന പക്ഷം 20 മുതൽ 25 വരെ കൂടുതലായി 1 ഹെക്ടറിൽ നടാൻ സാധിക്കും. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. അറിവും ആനന്ദവും പകരുന്ന വ്യത്യസ്തമായ വിഷയങ്ങളുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
2: വയലും വീടും സമാപിക്കുന്നു.

0: സോളോ എന്ന ചിത്രത്തിന് വേണ്ടി ഹരീഷ് ശിവരാമകൃഷ്ണനും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചനയും സംഗീതവും അഗം ബാൻഡ്.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
0: ഇനി രസം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രപാടിയ ഗാനം. കാവാലം നാരായണ പണിക്കരുടെ രചന, ജോബ് കുര്യന്റെ സംഗീതം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: പത്മജ രാധാകൃഷ്ണന്റെ രചന, എം ആർ രാജകൃഷ്ണന്റെ സംഗീതം, രവിശങ്കറും ശ്വേതയും പാടിയ ഗാനം, ചിത്രം മിസ്റ്റർ ബീൻ.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും എഫ് എസ് എസ് ഐ ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: അഫ്സൽ യൂസഫിന്റെ സംഗീതത്തിൽ പി ജയചന്ദ്രനും മൃദുല വാര്യരും പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്. ചിത്രം ഗോഡ് ഫോർ സെയിൽ.

0: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ചിത്രം ബഡ്ഡി. ഗാനമെഴുതിയത് അനൂപ് മേനോൻ, സംഗീതം നവനീത് സുന്ദർ, പാടിയത് ദിവ്യാരമണി.

0: 75 വർഷവും വിസ്മയങ്ങൾ തീർത്തുകൊണ്ട് ലോകോത്തര കലാകാരന്മാർ തിരുവനന്തപുരത്ത് ജെമിനി ഗ്രാൻഡ് സർക്കസ്. ആഫ്രിക്കൻ മണിപ്പൂരി കലാകാരന്മാരുമായി പുത്തരിക്കണ്ട മൈതാനം, തിരുവനന്തപുരം.
1: ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ബേണി ഇഗ്നീഷ്യസ്, പാടിയത് സുബിൻ ഇഗ്നീഷ്യസും ഡെൽസിയും. ചിത്രം ശൃംഗാരവേലൻ.

0: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: ക്ലിയോപാട്ര എന്ന ചിത്രത്തിന് വേണ്ടി RK ദാമോദരൻ രചിച്ച്, സംഗീത വർമ്മ സംഗീതം നൽകി, യേശുദാസിനോടൊപ്പം പാടിയത്.

അഭിരാമി അജയ്, അജ്മൽ, ശ്രീവർദ്ധിനി എന്നിവർ പാടിയ ഗാനം. ചിത്രം ഗീതാഞ്ജലി. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം വിദ്യാസാഗർ.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
2: ഒ എൻ വി കുറുപ്പിന്റെ മറ്റൊരു രചന, എം ജയചന്ദ്രന്റെ സംഗീതം. പാടിയത് മധു ബാലകൃഷ്ണൻ. ചിത്രം കഥവീട്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ജൻധൻ യോജന രാജ്യത്തുടനീളം സാമ്പത്തിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിലും ജനങ്ങളെ ശാക്തീകരിക്കുന്നതിലും നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉസ്ബെക്കിസ്ഥാനിലെത്തും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അമേരിക്കയിൽ. വ്യവസായ പ്രമുഖരുമായും നിക്ഷേപകരുമായും മന്ത്രി ചർച്ച നടത്തും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 547. നേപ്പാളിന് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ശ്രീനാരായണ ഗുരുവിന്റെയും മഹാത്മാ അയ്യങ്കാളിയുടെയും ജന്മവാർഷിക ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ. നവോത്ഥാന നായകർക്ക് ആദരമർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. സംസ്ഥാനത്ത് ഓണം വാരാഘോഷത്തിന് മറ്റന്നാൾ സമാപനമാകും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ മുഖ്യാതിഥിയാകും. 86th ശ്രീനാരായണ ട്രോഫി പുണ്യാളൻ നിരണം ചുണ്ടന്. നടുവിലപ്പറമ്പൻ രണ്ടാമനായി. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്ന് ദുബായിൽ തുടക്കം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

0: ശ്വേതയും മാൻസി ഹരീഷും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം വിദ്യാസാഗർ. ചിത്രം ഒരു ഇന്ത്യൻ പ്രണയകഥ.
1: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: ഇനി മുഹമ്മദ് മക്ബൂൽ മൻസൂറും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന ആലങ്കോട് ലീലാകൃഷ്ണൻ, സംഗീതം ഗോപി സുന്ദർ. ചിത്രം സലാല മൊബൈൽസ്.

0: ബ്രോ, കാറ് ബുക്ക് ചെയ്താ?
1: ഇല്ല, ഒരു 45 ദിവസം കഴിയട്ടെ.
0: 45 ദിവസം
1: മൈജിന്ന് ഒരു ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഗിഫ്റ്റാ. അടിച്ച 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. വിശ്വാസത്തോടെ വാങ്ങാം, സന്തോഷത്തോടെ നേടാം.
3: രാജീവ് ആലുങ്കലിന്റെ വരികൾക്ക് ബിജിബാലിന്റെ സംഗീതം, വിജയ് യേശുദാസ് പാടിയ ഗാനം ചിത്രം ആംഗ്രി ബേബീസ് ഇൻ ലവ്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സാഗരം സാക്ഷി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശരത്.

0: ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈ ജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
2: മൈ ജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം, ചിത്രപാടിയ ഗാനം, ചിത്രം വിഷ്ണുലോകം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം സമാഗമം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ. പാടിയത് യേശുദാസും സംഘവും.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഒ എൻ വി കുറുപ്പും ജോൺസണും ചേർന്നൊരുക്കിയ മറ്റൊരു ഗാനം, പാടിയത് ചിത്രം. ഗോളാന്തര വാർത്ത.

0: എന്താ ചേട്ടാ ഒരു വിഷമം?
1: ഈ ഓണത്തിന് ടി വി ഒന്ന് മാറ്റാന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ കാശ്.
0: അതിനെന്താ, മൈജിന് ഈസി ആയി ഫൈനാൻസ് കിട്ടുമല്ലോ. നോ കോസ്റ്റ് ഇഎംഐ ഉണ്ട്. അപ്പൊ 100 പേർക്ക് 100,000 വീതം ഉൾപ്പെടെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനം.
2: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാകാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
3: യേശുദാസും മിൻമിനിയും പാടിയത് രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ. ചിത്രം മേലെപ്പറമ്പിൽ ആൺവീട്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് SP വെങ്കിടേഷിന്റെ സംഗീതം. ജി വേണുഗോപാലും ചിത്രയും പാടിയ ഗാനം ചിത്രം സൈന്യം.

0: 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, രചന എസ് രമേശൻ നായർ, ചിത്രം ഏപ്രിൽ 19.

0: സമയം 9 മണി.
1: മെഹഫിൽ.
2: വേദന അനുഭവിക്കുന്ന മനുഷ്യരുടെ ഹൃദയങ്ങളിൽ സ്വന്തം വരികൾ കൊണ്ട് മരുന്നിട്ട ഒരു കവിയുണ്ടായിരുന്നു.
3: കാശ് ഉഠേ ഹം ഭീ ഗുനാഹ്ഗാരോ കേ ബീച്ച് ഹോ ജോ റഹ്മത് കേ സജാ വാരോ കേ ബീച്ച് ജീ സദാ ഉന നബ്രുവോ ഹീ മേ രഹാ കീ ബസർ ഹം ഉമ്ര തൽവാരോ കേ ബീച്ച്.
2: 18-ാം നൂറ്റാണ്ടിലെ മുഗൾ ഇന്ത്യയുടെ പ്രണയകവി എന്നറിയപ്പെട്ട മീർ തഖി മീർ.

സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവം കൊണ്ടും തന്റെ പ്രിയപ്പെട്ട ഡൽഹി നഗരത്തിന്റെ തകർച്ച കണ്ട് വിങ്ങിയ ഹൃദയം കൊണ്ടും ഉർദു ഗസലുകൾക്ക് ജീവൻ നൽകിയ മഹാത്മാവായിരുന്നു മീർ.

0: ജീവിതത്തിലേക്ക് ഇന്നത്തെ മെഹഫിൽ ശ്രോതാക്കളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ്.
1: മുഹ് നസർ ആതാ ഹേ ദീവാരോ കേ ബീച്ച് ജബ് സേ ലേ നിക്ലാ ഹേ തൂ യേ ജിൻസേ ഹുസ്ൻ പഡ് ഗയി ഹേ ധൂം ബാസാരോ കേ ബീച്ച് ഉസ്കേ ആതിഷ്നാക് രുഖ്സാരോ ബഗൈർ ലോട്ടിയേ യൂ കബ് തക് അംഗാരോ കേ ബീച്ച് ബൈഠ്നാ ഗൈറോ മേ കബ് ഹേ നംഗ് യാർ ഫൂൽ ഗുൽ ഹോതേ ഹീ ഹൈ ഖാരോ കേ ബീച്ച് യാരോ മത് ഉസ്കാ ഫരേബേ മെഹർ ഖാഓ मीर भी थे उसके ही यारों के बीच काश उठे हम भी.
0: 1723 ഫെബ്രുവരിയിൽ ആഗ്രയിലാണ് മീർ ധക്കി മീർ ജനിച്ചത്. മീർ അലി മുധക്കി എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര്. ഒരു സൂഫി ചിന്തകനായിരുന്നു പിതാവ്. എന്നാൽ മീറിന് കൗമാരപ്രായം എത്തുന്നതിനു മുൻപ് തന്നെ പിതാവ് അന്തരിച്ചു. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ആദ്യ ദുരന്തം. അദ്ദേഹത്തിന്റെ ആത്മകഥയായ സിക്ര എ മീർ നൽകുന്ന ചരിത്രരേഖകൾ പ്രകാരം പിതാവിന്റെ മരണശേഷം അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത്. ജീവിതത്തിൽ അനാഥത്വവും വേദനയും അനുഭവിച്ച മീർ പിന്നീട് ഡൽഹിയിലേക്ക് വണ്ടി കയറി. എന്നാൽ അക്കാലത്ത് വിവിധ ആക്രമണങ്ങളിൽ ഡൽഹിയുടെ ചിത്രം മാറുന്നത് കണ്ട് അദ്ദേഹം വേദനിച്ചു. അങ്ങനെയാണ് വേദന അദ്ദേഹത്തിന്റെ കവിതകളുടെ കയ്യൊപ്പായി മാറിയത്.

टूटा बूटा हाल हमारा जाने है, जाने न जाने गुल ही न जाने बाग तो सारा जाने है। ഈ തോട്ടത്തിലെ ഓരോ ഇലയ്ക്കും ഓരോ ചെടിക്കും എന്റെ ഹൃദയവേദന അറിയാം. എന്നാൽ ഞാൻ ജീവനു തുല്യം സ്നേഹിച്ച ആ പൂവിന് മാത്രം അതറിയില്ല എന്ന് പറഞ്ഞ കവി.

ഉർദു ഗസലിലെ ഡൽഹി സ്കൂൾ ഓഫ് ഷായരി എന്ന ശാഖയ്ക്ക് അടിത്തറയിട്ടത് മീറാണ്. അതുവരെ പേർഷ്യൻ ഭാഷയുടെ കാഠിന്യമുള്ള പദങ്ങൾ നിറഞ്ഞ കവിതകളെ ലളിതമാക്കി സാധാരണക്കാരുടെ സംസാര ഭാഷയിലേക്ക് കൊണ്ടുവന്നത് അദ്ദേഹമാണ്. എന്നാൽ ലളിതമെന്ന് തോന്നുമ്പോഴും അനുകരിക്കാൻ പ്രയാസമുള്ള ശൈലിയായിരുന്നു മീറിന്റേത്. ഇബ്തിദ എ ഇഷ്ഖ് ഹെ റോത്താ ഹെ ക്യാ, ആഗേ ആഗേ ദേഖിയേ ഹോത്താ ഹെ ക്യാ. പ്രണയത്തിന്റെ കൗതുകവും ഒപ്പം നാം കാണാത്ത വേദനയും പ്രകടിപ്പിക്കുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു ലോക പ്രശസ്തമായ ഈരടികൾ. ഇത് പ്രണയത്തിന്റെ തുടക്കം മാത്രമാണ്. ഇപ്പോൾ നീ എന്തിനാണ് കരയുന്നത്? ഇനി മുന്നോട്ട് എന്തൊക്കെ കാണാൻ കിടക്കുന്നു? കാത്തിരുന്ന് കാണൂ എന്ന് പറയുകയാണ് ഇവിടെ കവി.

ഡൽഹി വിട്ട് മീർ ലഖ്നൌവിലേക്ക് പിന്നീട് താമസം മാറ്റി. ലഖ്നൌവിലെ ആസഫുദ്ദൌള അദ്ദേഹത്തെ വലിയ ആദരവോടെ തന്നെ തന്റെ കൊട്ടാരത്തിലേക്ക് സ്വീകരിച്ചു. ഉർദു ഷായരിയിൽ അദ്ദേഹത്തെ ഖുദാ എ സുഖൻ എന്ന ആദരവോടെ വിളിക്കുന്നു. കുല്ലിയത്ത് എ മീർ മീറിന്റെ ഗസലുകളുടെയും കവിതകളുടെയും സമഗ്രമായ സമാഹാരമാണ്. അദ്ദേഹത്തിന്റെ പേർഷ്യൻ കവിതകളുടെ സമാഹാരം കുല്ലിയത്ത് എ ഫാസി എന്നറിയപ്പെടുന്നു.

0: रेखते कि तुम ही उस्ताद नहीं हो गालिब, कहते हैं अगले जमाने में कोई मीर भी था। മീറിന്റെ കവിത്വത്തിന്റെ വലിപ്പം മനസ്സിലാക്കാൻ മിർസ ഗാലിബിന്റെ ഈ ഈരടികൾ മാത്രം മതിയാകും. ഉർദു സാഹിത്യത്തിലെ അധികായനായ ഗാലിബ് മീറിനെ കുറിച്ച് എഴുതിയ വരികളാണിത്. ഗാലിബ് കവിതയുടെയും ഉർദുവിന്റെയും ഏക ഗുരു താനാണെന്ന് സ്വയം അഹങ്കരിക്കേണ്ടതില്ല. നിനക്കു മുൻപ് മീർ എന്നു പേരുള്ള മറ്റൊരു മഹാരഥൻ ഇവിടെ ജീവിച്ചിരുന്നു. അതെ, സ്വന്തം ജീവിതത്തിലെ കണ്ണീരിനെ കാവ്യസംഗീതമാക്കി മാറ്റിയ കവിയായിരുന്നു അദ്ദേഹം. 1810 സെപ്റ്റംബർ 20 ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന്റെ വരികൾ മനുഷ്യഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. എന്നും കവിതയുടെ ആ സുൽത്താന്റെ ഓർമ്മകൾക്കു മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മെഹഫിൽ ഇവിടെ പൂർണ്ണമാകുന്നു. സഭി ശ്രോതാവുംക്കു ശുഭരാത്രി.
1: അവതരണം നിർവഹണം റൂബി ബാബു.
2: മൻ കി ബാത്ത്,
3: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
3: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
3: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
3: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് ഞായറാഴ്ച രാവിലെ 11 മണിക്ക്.
4: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

മലയാള വാഗ്ഗേയകാരന്മാരുടെ കൃതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പരിപാടി. ഇതിൽ സി എസ് കൃഷ്ണ അയ്യർ കൃതികൾ കേൾക്കാം. നാളെ രാവിലെ 11:00 നുള്ള ഗാനകൈരളി.

0: സമയം 9:30. സംഗീതസുധ.
1: കർണാടക സംഗീത ശാഖയെ സമ്പന്നമാക്കുന്ന മലയാള കൃതികൾ ചിങ്ങം 1 മുതൽ ചതയം ദിനം വരെ രാഗാമൃതത്തിലും സംഗീതസുധയിലും പ്രക്ഷേപണം ചെയ്യുന്നു.
2: ഡോക്ടർ ശ്രീദേവ് രാജഗോപാലൻ പാടുന്ന ശ്രീനാരായണ ഗുരുദേവ കൃതികൾ കേൾക്കാം. കോട്ടയം എസ് ഹരിഹരൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, ആദിച്ചനല്ലൂർ അനിൽകുമാർ ഘടം. ആദ്യം നമദേവവൃന്ദം എന്ന് തുടങ്ങുന്ന വിനായക അഷ്ടകം, രാഗം നാട്ട, ഖണ്ഡചാപ്പ് താളം.

ഇന്നത്തെ നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. പി ഭാസ്കരന്റെ വരികൾ, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. യേശുദാസും പി സുശീലയും പാടിയ ഗാനം, ചിത്രം വീണ്ടും പ്രഭാതം.

0: ഇപ്പോൾ സമയം 11 മണി. സുഭാഷിതം അവതരിപ്പിച്ചത് നീലേശ്വരം സദാശിവൻ.
1: ഇന്ന് ചിങ്ങത്തിലെ ചതയദിനം, ശ്രീനാരായണ ഗുരു മഹാജയന്തി സമ്മേളനവും ആഘോഷവും വേണ്ടുവോളമുള്ള പുണ്യദിവസം. ഗുരുദേവ ദർശനങ്ങൾ എത്രമാത്രം നമുക്ക് പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിച്ചു എന്ന് ചിന്തിക്കാനുള്ള സന്ദർഭമാണ്. ശ്രീനാരായണ ഗുരു അരുളിയതൊക്കെയും വിവേകമുള്ള ആർക്കും പാലിക്കാവുന്ന കാര്യങ്ങളാണ്. അദ്ദേഹത്തെ ആത്മീയാചാര്യനായി മാത്രം കാണുന്നത് അഭികാമ്യമല്ല. സമ്പൂർണ്ണ മനുഷ്യനും വിശ്വപൗരനും വിശ്വഗുരുവുമാണ്. ഗുരുദേവൻ്റെ ചില വീക്ഷണങ്ങൾ വിസ്മരിച്ചവരുണ്ട്. അതിലൊന്ന് കാർഷിക വൃത്തിയുടെ കാര്യമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും ആഹാരം അനിവാര്യമാണല്ലോ. ആ കാഴ്ചപ്പാടിൽ കൃഷിയെ ഏറ്റവും മഹത്തരമായ തൊഴിലായി അംഗീകരിക്കുകയും ഗുരുദേവൻ നല്ല കർഷകനായി മണ്ണിൽ അധ്വാനിക്കുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. കൃഷിപ്പണി ഈശ്വരാരാധന പോലെ പവിത്രമെന്ന് വിശ്വസിച്ചു. ആലുവ അദ്വൈതാശ്രമത്തിൻ്റെ പരിസരത്തും ശിവഗിരി മഠത്തിന് സമീപവും ശ്രീനാരായണ ഗുരുദേവൻ സ്വന്തമായി കൃഷി ചെയ്ത് മാതൃക കാണിച്ചു. ഈ പുണ്യകേന്ദ്രങ്ങൾ ഇന്ന് കാർഷിക വിഭവങ്ങളുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തമാണ്. മരം മുറിക്കരുതെന്നും അനിവാര്യമായി മുറിക്കേണ്ടി വന്നാൽ ഒന്നിന് പകരം

0: പത്ത് മരം വച്ച് പിടിപ്പിക്കണമെന്നും യാത്രാവേളയിൽ സൗകര്യമുള്ള സ്ഥലത്തൊക്കെ വൃക്ഷത്തൈ നടണമെന്നും അവയെ പരമാവധി പരിപാലിക്കണമെന്നും ഗുരു ആഹ്വാനം ചെയ്തു. സർവമത സമ്മേളനത്തോടനുബന്ധിച്ച് 1924 ശിവഗിരിയിൽ കാർഷിക വ്യാവസായിക പ്രദർശനം നടത്തിയത് ഗുരുവിൻ്റെ ഈ വിഷയത്തിലുള്ള ദീർഘവീക്ഷണത്തിന് ഉദാഹരണമാണ്. ആധുനിക കൃഷി സമ്പ്രദായം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, കലാപഠനം, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, വ്യവസായം, കൈത്തൊഴിൽ, ജീവിത സ്വയം പര്യാപ്തത ഇവയെല്ലാം പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗുരുദേവൻ സ്വപ്നം കണ്ട സർവസമത്വ ദർശനം നമുക്കിനിയും അകലെയാണ്. ലോകമേതറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കുഴിത്തൻ കുടുംബക്കാർ എന്ന കവിവാക്യം ഗുരുദേവനെ സംബന്ധിച്ച് അന്വർത്ഥമാണ്. കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ആചാര്യനാണ് അദ്ദേഹം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ സന്ദേശം, ഏകലോകം എന്ന വിശാലമായ ആശയവും സാർവലൗകികത്വവും വിളംബരം ചെയ്യുന്നു. സർവരംഗത്തും ഗുരുദേവൻ സമത്വം ആഗ്രഹിച്ചു. വിദ്യ ഉണ്ട് പ്രബുദ്ധരും സ്വതന്ത്രരുമാകാനാണ് ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്. സന്യാസ ജീവിതം നയിച്ച ഗുരുദേവൻ മൂല്യാധിഷ്ഠിത കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യവും ഊന്നിപ്പറഞ്ഞു. വിവാഹ ചടങ്ങ് ലളിതമായിരിക്കണമെന്നും കുട്ടികളെ കരുതലോടെ വളർത്തണമെന്നും ധർമ്മമാർഗത്തിൽ മാത്രം ജീവിക്കണമെന്നും ശ്രീനാരായണ ഗുരുദേവൻ ഉപദേശിച്ചു. ഈ ഗുരുദർശനങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്ന് ഈ പുണ്യദിനത്തിൽ പ്രത്യാശിക്കാം.
1: നീലേശ്വരം സദാശിവൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ ഇടിയോടുകൂടിയോ അല്ലാതെയോ മഴയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി വിവിധ ഭാരതി റിലേ.

0: आप सुन रहे हैं विविध भारती।
1: सखियों के दिल की जुबान। हेलो सहेली।